തമോമിഗിരം മഹനീയമഹം രഘുരാമമയേ സുമുഖം സുഹൃതം സുലഭം സുഖദം സ്വനുജം ച സുഖായ മമോഘശരം.

ലോകസർവജ്ഞശക്തനതവത്സലസർവശേഷിന് സ്വാമിം സുശീല സുലഭാശ്രുത പാരിജാത ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ ശ്രീമൻ കൃപാജല നിധേ കൃത സർവലോക സർവജ്ഞ ശക്തനതവത്സല

ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ രേഖാമയധ്വജ സുധാകലശാതപദ്രവജ്രാംബുരുഹകല്പകശംഖചക്രൈഃ ഭവ്യൈരലംകൃതതലൌ പരതത്വചിഹ്നൈഃ ശ്രീവേങ്കടേശ ചരണൌ

ശ്രീവേങ്കടേശ ചരണം ശരണം പ്രപദ്യേ പാർത്ഥായതഃ സദൃശസാരഥിനാ ത്വയൈവ യൗദർശിതൗ സ്വചരണൗ ശരണം വ്രജേതി ഭൂയോപി മഹ്യമിഹതൗ കര

ശ്രീവേങ്കടേശ ചരണം ശരണം പ്രപദ്യേ. പ്രായ പ്രപന്ന ജനതാ പ്രഥമാവഗാഹ്യോ മാതുസ്തനാവിവ ശിശോരമൃതായ മാനോ. പ്രാപ്തോ പരസ്പര തുലാമ തുലാന്തരൌ തേ ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ. സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന. സൗമ്യോപയന്ത്ര മുനിനാമ മദർശിതൌ തേ ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ. സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന. സൗമ്യോപയന്ത്ര മുനിനാമ മദർശിതൌ തേ ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ.

0: സമയേ സ്മൃതിരംഗഭാജാം പ്രജ്ഞാം പരാർത്ഥ സുലഭാം പരമാം പ്രസൂതേ.
1: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
2: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനൽ. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 4 ചൊവ്വാഴ്ച. കൊലവർഷം 1201 കർക്കിടകമാസം 19 രേവതി നക്ഷത്രം. ചൈനീസ് തത്വചിന്തകനായ ലാവോസു പറഞ്ഞ ഒരു വാചകമുണ്ട്: 1000 മൈലുകളുള്ള ഒരു നീണ്ട യാത്രയും ആരംഭിക്കുന്നത് ഒരൊറ്റ ചെറിയ ചുവടുവെപ്പിലൂടെയാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ കാണുമ്പോൾ അത് എത്തിപ്പിടിക്കാൻ ഒരുപാട് ദൂരമുണ്ടല്ലോ എന്നോർത്ത് നമ്മൾ പലപ്പോഴും മടിച്ചു നിൽക്കാറുണ്ട്. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഇന്ന് വയ്ക്കുന്ന ഒരൊറ്റ ചെറിയ ചുവടാണ് നാളെ നമ്മളെ അവിടെ എത്തിക്കുക. അതുകൊണ്ട് ദൂരെയാണ് എന്നോർത്ത് പേടിക്കണ്ട. ധൈര്യമായി ആ ആദ്യ ചുവട് ഇന്ന് തന്നെ വയ്ക്കും. യാത്ര മനോഹരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: എല്ലാവർക്കും സ്വാഗതം കർക്കിടക മാസത്തിലെ 19-ാമത്തെ പുലരിയിലേക്ക്. ഇനി അരുണോദയത്തിൽ രാമചരിതാമൃതം. ഇന്ന് നമ്മൾ അറിയുന്നത് മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലത്തെ കുറിച്ചാണ്. നാം ചെയ്യുന്ന നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന രാമായണത്തിലെ ഏറ്റവും വലിയൊരു പ്രപഞ്ച സത്യത്തിലേക്ക് നമുക്ക് കടക്കാം. സുഖവും ദുഃഖവും താൻ താൻ ചെയ്യുന്ന കർമ്മഫലങ്ങൾ അത്രേ വരുന്നുള്ളൂ. ജീവിതത്തിൽ നമുക്ക് വന്നു ചേരുന്ന സുഖങ്ങൾക്കായാലും ദുഃഖങ്ങൾക്കായാലും മറ്റാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതൊക്കെ നമ്മൾ തന്നെ പലപ്പോഴായി ചെയ്ത കർമ്മങ്ങളുടെ ഫലമായി ഉണ്ടാകുന്നതാണ് എന്നാണ് ഈ വരികളുടെ ലളിതമായ അർത്ഥം. വിതച്ചതേ കൊയ്യുവെന്ന പ്രകൃതി നിയമം തന്നെയാണ് ഇത്. നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്താൽ ആ നന്മ ഒരു നാൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ വരും. നേരെ മറിച്ച് സ്വാർത്ഥതയോടെ മറ്റുള്ളവരെ ദ്രോഹിച്ചാൽ അതിന്റെ ദുഃഖവും നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ ഓരോ പ്രവൃത്തിയും ചിന്തയും നല്ലതായിരിക്കാൻ ശ്രദ്ധിക്കുക. മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന ഒന്നും ചെയ്യാതിരിക്കുക എന്നതാണ് ഒരു മനുഷ്യൻ പാലിക്കേണ്ട ഏറ്റവും വലിയ ധർമ്മമെന്ന് ഈ 19-ാം നാളിലെ രാമായണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നല്ല കർമ്മങ്ങൾ ചെയ്ത് നമ്മുടെ ജീവിതത്തെയും ഈ സമൂഹത്തെയും മനോഹരമാക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. സൽക്കർമ്മങ്ങളുടെ പുണ്യവുമായി ഇന്നത്തെ പകലിനെ നമുക്ക് വരവേൽക്കാം. നാളെ കർക്കിടക മാസം 20-ാം തീയതിയാണ്. അടുത്ത വരികളുമായി വീണ്ടും എത്താം. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു പകൽ ആശംസിക്കുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ഓഗസ്റ്റ് മാസം 4 തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. 1 ലോകമഹായുദ്ധം ഒരു യഥാർത്ഥ ആഗോള യുദ്ധമായി മാറിയത് 1914 ഓഗസ്റ്റ് 4. ജർമ്മൻ സൈന്യം നിഷ്പക്ഷ രാജ്യമായിരുന്ന ബെൽജിയത്തെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് ബ്രിട്ടൻ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ബ്രിട്ടന്റെ ഈ പ്രഖ്യാപനത്തോടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള അന്നത്തെ ബ്രിട്ടീഷ് കോളനികളെല്ലാം ഔദ്യോഗികമായി യുദ്ധത്തിന്റെ ഭാഗമായി മാറി. ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക വിന്യാസങ്ങൾക്കാണ് ഈ ദിവസം സാക്ഷ്യം വഹിച്ചത്. ഇന്ത്യയുടെ ആണവ ഗവേഷണ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായിരുന്നു 1956 ഓഗസ്റ്റ് 4. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ അണുശക്തി റിയാക്ടറായ അപ്സര മുംബൈയിലെ ട്രോംബയിലുള്ള അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റിൽ, അതായത് ഇന്നത്തെ ഭാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ വിജയകരമായി പ്രവർത്തനമാരംഭിച്ചു. ഡോക്ടർ ഹോമി ജഹാംഗീർ ഭാബയുടെ നേതൃത്വത്തിൽ രൂപകൽപ്പന ചെയ്ത ഈ റിയാക്ടർ ഇന്ത്യയെ ആണവ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തതയിലേക്ക് നയിച്ച ആദ്യത്തെ വലിയ ചുവടുവെപ്പായിരുന്നു. ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ എക്കാലത്തെയും വലിയ ബഹുമുഖ പ്രതിഭയായിരുന്ന കിഷോർ കുമാർ ജനിച്ചത് 1929 ഓഗസ്റ്റ് 4. അഭാസ് കുമാർ ഗാംഗുലി എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. മധ്യപ്രദേശിൽ ജനിച്ച അദ്ദേഹം ഒരു മികച്ച ഗായകൻ എന്നതിലുപരി നടൻ, തിരക്കഥാകൃത്ത്, സംഗീത സംവിധായകൻ, നിർമ്മാതാവ് എന്നീ നിലകളിലും തിളങ്ങി. അദ്ദേഹത്തിന്റെ തനതായ യോഡ്ലിംഗ് ശൈലിയും വൈവിധ്യമാർന്ന പ്രണയഹാസ്യ ഗാനങ്ങളും ഇന്നും ബോളിവുഡിൽ തരംഗമാണ്. മികച്ച പിന്നണി ഗായകനുള്ള ഫിലിംഫെയർ അവാർഡ് 8 തവണ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. 2 ലോകമഹായുദ്ധകാലത്തെ ജൂതന്മാരുടെ ദുരന്ത ജീവിതം തന്റെ ഡയറിയിലൂടെ ലോകത്തെ അറിയിച്ച ആൻ ഫ്രാങ്കും കുടുംബവും നാസി രഹസ്യ പോലീസായ ഗസ്റ്റപ്പോയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് 1944 ഓഗസ്റ്റ് 4. ആംസ്റ്റർഡാമിലെ ഒരു കെട്ടിടത്തിന്റെ രഹസ്യ അറയിൽ 2 വർഷത്തോളം ഒളിവിൽ കഴിഞ്ഞ ശേഷമാണ് ആരോ ഒറ്റിക്കൊടുത്തതിനെ തുടർന്ന് ഇവർ പിടിയിലായത്. പിന്നീട് കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ട ആൻ ഫ്രാങ്ക് അവിടെ വെച്ച് മരണമടഞ്ഞു. അമേരിക്കയിലെ ഏറ്റവും പഴക്കമേറിയ സുരക്ഷാ സേനകളിലൊന്നായ US കോസ്റ്റ് ഗാർഡ് രൂപീകരിക്കപ്പെട്ടത് 1790 ഓഗസ്റ്റ് 4. അന്നത്തെ US ട്രഷറി സെക്രട്ടറി അലക്സാണ്ടർ ഹാമിൽട്ടന്റെ നിർദ്ദേശപ്രകാരം കപ്പലുകളിൽ നിന്നുള്ള നികുതി പിരിവ് കാര്യക്ഷമമാക്കാനും കള്ളക്കടത്ത് തടയാനുമായി റവന്യൂ മറൈൻ എന്ന പേരിൽ 10 ബോട്ടുകളുമായിട്ടായിരുന്നു ഇതിന്റെ തുടക്കം. ഇന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തീരസംരക്ഷണ സേനയാണ്. അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ആഫ്രിക്കൻ അമേരിക്കൻ പ്രസിഡന്റായ ബറാക് ഒബാമ ജനിച്ചത് 1961 ഓഗസ്റ്റ് 4. ഹവായിലാണ് അദ്ദേഹം ജനിച്ചത്. 2009 മുതൽ 2017 വരെ അമേരിക്കയുടെ 44th പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച അദ്ദേഹത്തിന് അന്താരാഷ്ട്ര നയതന്ത്രത്തിലും സമാധാന ശ്രമങ്ങളിലും നൽകിയ സംഭാവനകൾ പരിഗണിച്ച് 2009 സമാധാനത്തിനുള്ള നോബേൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. മലയാള തനിമയാർന്ന വരികൾ കൊണ്ട് ഭാവതീവ്രമായ ഒരു സംഗീത സംസ്കാരം വളർത്തിയെടുക്കുകയും അക്ഷരങ്ങൾക്കും ഈണങ്ങൾക്കും ഒരേപോലെ ജീവൻ നൽകുകയും ചെയ്ത പ്രിയപ്പെട്ട കലാകാരൻ. ഇന്ന് ഓഗസ്റ്റ് 4, മലയാളിയുടെ കാവ്യസംഗീത

ചിത്രത്തിലൂടെയാണ് ഗാനരചയിതാവായി അദ്ദേഹം ചുവടുവെച്ചത്. ആദ്യ ചിത്രത്തിലെ വരികളിലൂടെ തന്നെ ചലച്ചിത്ര ലോകത്ത് തനതായ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. കേവലം ഒരു ഗാനരചയിതാവ് എന്നതിനപ്പുറം മികച്ചൊരു ഗായകൻ, പിൽക്കാലത്ത് ചില ചിത്രങ്ങളിലൂടെ സംഗീത സംവിധായകൻ, നടൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. പ്രകൃതിയും പ്രണയവും ആത്മീയതയും നാട്ടുതനിമയുമെല്ലാം അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് വളരെ ലളിതമായി ഒഴുകിയെത്തി. മലയാള ചലച്ചിത്ര സംഗീതത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. തന്റെ അക്ഷരമാധുര്യം കൊണ്ടും സംഗീത വിരുദുകൊണ്ടും മലയാളി ഹൃദയങ്ങളെ തൊട്ടുണർത്തിയ പ്രിയ കലാകാരൻ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് ഈ ജന്മദിനവേളയിൽ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ അർപ്പിക്കുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായി.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപ്പാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
3: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
2: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
6: നമസ്കാരം. ഇൻഫോ 7 ആരംഭിക്കുന്നു. ഞാൻ ആയില്ല. ജില്ലയിൽ കാലവർഷം ശക്തമായതിനെ തുടർന്ന് കഴിഞ്ഞ 3 ദിവസങ്ങളിൽ 31 വീടുകൾ ഭാഗികമായും 2 വീടുകൾ പൂർണ്ണമായും തകർന്നതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 12 വീടുകൾ ഭാഗികമായി തകർന്നു. ചിറ്റൂർ താലൂക്കിലെ മുതലമട, തെക്കിദേശം മണ്ണാർക്കാട് താലൂക്കിലെ കോട്ടപ്പാട് 3, കരിമ്പ 1, പട്ടാമ്പി താലൂക്കിലെ ഓങ്ങല്ലൂർ 1, വല്ലപ്പുഴ 1, വിളയൂർ ഒറ്റപ്പാലം താലൂക്കിലെ അനങ്ങനടി, ആലത്തൂർ താലൂക്കിലെ വടക്കഞ്ചേരി 2, ആലത്തൂർ പാലക്കാട് താലൂക്കിലെ കുടുംബ്, മങ്കര എന്നീ വില്ലേജുകളിലാണ് വീടുകൾ ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചത്. ആലത്തൂർ താലൂക്കിലെ ഇരുമയൂർ 1 വില്ലേജിലെ ഒരു വീട് പൂർണ്ണമായും തകർന്നു. സുരക്ഷ മുന്നിൽ കണ്ട് 16 പേരെ ബന്ധുവീട്ടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ജില്ലയിൽ ശരാശരി 39.1 മില്ലിലിറ്റർ മഴ രേഖപ്പെടുത്തി. നിലവിൽ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒന്നും തുറന്നിട്ടില്ല. മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച മംഗലം ഡാമിലെ നിലവിലെ ജലനിരപ്പ് 76.81 മീറ്ററാണ്. പാലക്കാട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ ഫോട്ടോഗ്രാഫർമാരുടെയും വീഡിയോ സ്ട്രീമർമാരുടെയും പാനലുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ജില്ലയിൽ സ്ഥിരതാമസക്കാരും സ്വന്തമായി പ്രൊഫഷണൽ നിലവാരത്തിലുള്ള ക്യാമറ, അനുബന്ധ ഉപകരണങ്ങൾ, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ ഉള്ളവരുമാകണം. PRDO മാധ്യമ സ്ഥാപനങ്ങളിലോ പ്രവർത്തിച്ചവർക്ക് മുൻഗണന. യോഗ്യതാരേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ അപേക്ഷയുടെ സമർപ്പിക്കണം. ജൂണിൽ അപേക്ഷിച്ചവർ വീണ്ടും അപേക്ഷ നൽകണം. വിശദമായ ബയോഡാറ്റയും ക്യാമറ, വീഡിയോ ഉപകരണങ്ങളുടെ വിവരങ്ങളും ഓഗസ്റ്റ് 7 വൈകിട്ട് 5 ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് സിവിൽ സ്റ്റേഷൻ പാലക്കാട്, പിൻ 67800 വിലാസത്തിൽ നേരിട്ടോ തപാൽ മുഖേനയോ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491-2505-3529. നമ്പർ ഒരിക്കൽ കൂടി 0491-2505-3529. 100% പ്ലേസ്മെന്റ് നേട്ടത്തിൽ മലമ്പുഴ ഗവൺമെന്റ് വനിതാ ITI സ്ഥാപനത്തിലെ പ്ലേസ്മെന്റ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കരിയർ ലോഞ്ച് 2026 ഓഫർ ലെറ്റർ വിതരണ ചടങ്ങിൽ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയ 112 ട്രെയിനികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറി. മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജിത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് സർക്കാർ പോളിടെക്നിക് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലെക്ചർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യത 1ാം ക്ലാസ്സോടെയുള്ള BTech, തത്തുല്യം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റിൽ സഹിതം July 7 രാവിലെ 10 നടത്തുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491 25 72 64 നമ്പർ ഒരിക്കൽ കൂടി 0491 25 72 64 0. സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പ് നടപ്പിലാക്കുന്ന അസംയോജിത കാർഷികേതര മേഖലയിലെ വാർഷിക സർവേയുടെ സർവേ ജോലിക്കായി എനുമിനേറ്റർമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. ഉൽപാദനം, വ്യാപാരം, മറ്റ് സേവനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങളിലും വീടുകളിൽ നിന്നുള്ള വിവരശേഖരണത്തിനാണ് നിയമനം. 2027 മാർച്ച് 31 വരെയാണ് കാലാവധി. ഓരോ ജില്ലയിലും 2 ഒഴിവുകളാണുള്ളത്. യോഗ്യത ഇക്കണോമിക്സ്, സ്റ്റാറ്റിക്സ്, മാത്സ് അല്ലെങ്കിൽ കൊമേഴ്സ് ബിരുദം. പ്രായം 35 വയസ്സ് കവിയരുത്. കമ്പ്യൂട്ടർ ഡാറ്റ എൻട്രി പരിജ്ഞാനം, ഫീൽഡ് വർക്കിനുള്ള ശാരീരിക ക്ഷമത, സർവേ പ്രവർത്തനങ്ങളിൽ മുൻപരിചയം എന്നിവ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. താൽപര്യമുള്ളവർ ആഗസ്റ്റ് 10 അപേക്ഷിക്കണം. ജില്ലാ ആസൂത്രിത സമിതിയുടെ അഡ്ഹോക് യോഗം ഇന്ന് വൈകിട്ട് 3 ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേരുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പാത്തോളജി വിഭാഗത്തിലെ സർവീസ് ലാബിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. കൊട്ടേഷൻ സ്വീകരിക്കുന്ന അവസാന തീയതി ആഗസ്റ്റ് 11 ഉച്ചയ്ക്ക് 2. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491 25 72 64 5 നമ്പർ ഒരിക്കൽ കൂടി 0491 25 72 64 5. ഒറ്റപ്പാലം ICDS ഓഫീസ് പരിധിയിലുള്ള ലക്കിടി, പേരൂർ, അമ്പലപ്പാറ, അനങ്ങനടി, തൃക്കടീരി, ഒറ്റപ്പാലം നഗരസഭ എന്നീ സെക്ടറുകളിലെ അംഗനവാടികളിലേക്ക് പാലും മുട്ടയും വിതരണം ചെയ്യുന്നതിനായി ടെൻഡർ ക്ഷണിച്ചു. ടെൻഡർ സമർപ്പിക്കേണ്ട അവസാന തീയതി ആഗസ്റ്റ് 7 വൈകിട്ട് 3. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 81 38 81 31 29. നമ്പർ ഒരിക്കൽ കൂടി 81 38 81 31 29. ചിറ്റൂർ അഡീഷണൽ ICDS പ്രൊജക്ടിന്റെ പരിധിയിലുള്ള അംഗനവാടികളിലെ പ്രീ സ്കൂൾ കുട്ടികൾക്ക് പോഷകബാലം പദ്ധതിയുടെ ഭാഗമായി പാലും മുട്ടയും വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. ചിറ്റൂർ, തത്തമംഗലം നഗരസഭ, പുൽപ്പുള്ളി, നല്ലേപ്പള്ളി, പെരുമാട്ടി എന്നീ പഞ്ചായത്തുകളിലെ അംഗനവാടികളിലേക്കാണ് ടെൻഡർ ക്ഷണിച്ചത്. പൂരിപ്പിച്ച ടെൻഡറുകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 13 ഉച്ചയ്ക്ക് 2. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0492 32 32 21 29 2. നമ്പർ ഒരിക്കൽ കൂടി 0492 32 32 21 29 2. മലമ്പുഴ ഗവൺമെന്റ് ITL മെക്കാനിക് ട്രാക്ടർ ട്രേഡിംഗിൽ 2 ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ താൽക്കാലികമായി നിയമിക്കുന്നു. മുസ്ലിം ഓപ്പൺ വിഭാഗത്തിൽപ്പെട്ട യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കായി ഇന്ന് രാവിലെ 11 അഭിമുഖം നടക്കും. മെക്കാനിക് ട്രാക്ടർ ട്രേഡിൽ NTC 3 പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ NAC 1 പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ 3 ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നേരിട്ട് എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491 28 15 161. നമ്പർ ഒരിക്കൽ കൂടി 0491 28 15 161. കബൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് 179 കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഒരു ഒഴിവാണ് നിലവിലുള്ളത്. പ്രായപരിധി 18-40 വയസ്സിനുമിടയിൽ. വിദ്യാഭ്യാസ യോഗ്യത ജനറൽ സയൻസ് സ്ട്രീമിൽ പ്രീ ഡിഗ്രി, +2 VHSC വിജയിച്ചിരിക്കണം. സാങ്കേതിക യോഗ്യത ബാച്ചലർ ഓഫ് ഫാർമസി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫാർമസി, കൂടാതെ കേരള സ്റ്റേറ്റ് ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ളവർക്ക് നിയമനത്തിൽ മുൻഗണന ലഭിക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഓഗസ്റ്റ് 10 രാവിലെ 10:30 കപൂർ കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ നേരിട്ടെത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 94 97 32 21 23. നമ്പർ ഒരിക്കൽ കൂടി 94 97 32 21 23. ഇതോടുകൂടി ഇൻഫോ 7 പൂർണ്ണമാകുന്നു. നന്ദി.
7: ലെസൺ വിതൗട്ട് ബ്രേക്ക്.

0: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇതുടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM.gov.in.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-695-15, 9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
3: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
2: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൺപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
3: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
4: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
3: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
4: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
6: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
7: ഹലോ, ഗുഡ് മോർണിംഗ്. എന്തു പറയുന്നു, എല്ലാരും ആക്റ്റീവ് ആയില്ലേ? ഞാനാണെങ്കിൽ സൂപ്പർ ആക്റ്റീവ് ആയിട്ട് ഇരിക്കുകയാണ് ഇവിടെ. വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ ഡേ, ഫുൾ ഓഫ് ഫ്രഷ് എനർജി. നിങ്ങളുടെ ഫേവറേറ്റ് മോർണിംഗ് മോട്ടിവേഷൻ ഷോയിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. നമുക്കൊരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കഥയിലേക്ക് പോവാം. ഇമാജിൻ എ ലിറ്റിൽ ബേർഡ്, ഒരു പാവം പക്ഷി. നമുക്ക് ആ പക്ഷീനെ വേണമെങ്കിൽ ചിന്നു എന്ന് വിളിക്കാം. ഒരു പാവം ചെറിയ ചിന്നു പക്ഷി, പച്ചക്കിളി. മഴക്കാലം വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ കിളി വളരെയധികം സ്ട്രെസ്ഡ് ആണ്. കാരണം മുട്ടയിടാനും വരാൻ പോകുന്ന ഈ ഹെവി റെയിനിൽ നിന്ന് രക്ഷപ്പെടാനും ഈ ചിന്നു പക്ഷി ഒരു ചെറിയ സേഫ് ഹോം തിരഞ്ഞു നടക്കുകയാണ്. അങ്ങനെ ഫ്ലൈയിങ് ആൻഡ് ഫ്ലൈയിങ് ആണ്. ഫൈനലി രണ്ട് നല്ല മരങ്ങൾ അവർ കണ്ടുപിടിക്കണു, ആ ചിന്നു പക്ഷി കണ്ടുപിടിക്കണു. അപ്പം ആദ്യത്തെ മരത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് പെർമിഷൻ ചോദിക്കണമല്ലോ. പെർമിഷൻ ഇസ് എവറിത്തിങ്. നമ്മൾ ചോദിക്കണം, ഡിയർ ട്രീ, എനിക്ക് ഇവിടെ ഒരു കൂട് കൂട്ടാൻ സ്പേസ് തരുമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. പണ്ടത്തെ ഒരു കവിതയില്ലായിരുന്നോ, കിയാ കിയാ കുരുവി ഞാൻ, കുഞ്ഞിക്കുരുവി ഞാൻ, നെല്ലിമരമേ നെല്ലിമരമേ കുഞ്ഞിക്കുരുവിക്ക്, വർഷകാലത്ത് കൂട് കൂട്ടാൻ ഇടം തരുമോ നീ എന്ന് പറഞ്ഞിട്ടൊരു കവിത പഠിക്കാനുണ്ടായിരുന്നു പണ്ട് സ്കൂളിൽ. അതേപോലെ ഈ ചിന്നു പക്ഷി ആദ്യം കണ്ട മരത്തിനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, എനിക്കിവിടെ ഒരു കൂട് കൂട്ടാൻ കുറച്ച് സ്പേസ് തരുമോ എന്ന് ചോദിക്കുകയാണ്.

കുഞ്ഞുങ്ങളെ വളർത്താനും ഒക്കെ ആ മഴക്കാലത്ത് സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട് അത്യാവശ്യമാണ്. അപ്പൊ അവള് അടുത്ത മരത്തിന്റെ അടുത്തേക്ക് പോയി, സെക്കൻഡ് ട്രീയുടെ അടുത്തേക്ക് പോയി. ആ ട്രീ പറയുന്നു, പിന്നെന്താ എന്തായാലും തരാലോ, വെൽക്കം ഹോം എന്ന് പറഞ്ഞ് ആ ചിന്നു പക്ഷിയെ സ്വീകരിച്ചു രണ്ടാമത്തെ മരം. അവൾ എങ്ങനെ അവിടെ താമസം തുടങ്ങി, മുട്ടയിട്ടു. ആൻഡ് ദെൻ ഒരു ഹെവി മൺസൂൺ വന്നു. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചെന്നോ, വളരെ ക്രൂവലായിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചു. ആർക്കാണ് സംഭവിച്ചത്, എന്താണ് സംഭവിച്ചതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: അങ്ങനെ ആ നല്ല മഴക്കാലത്ത് എന്താ ഒരു മഴ, ഫ്ലഡ്, ഹെവി വിൻഡ്, അങ്ങനെ മഴ അതിൻ്റെ ഏറ്റവും എന്താ പറയുക മോശമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ആംഗ്രിനെസ്സിൽ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സഡൻലി നമ്മുടെ ആ ഫസ്റ്റ് ട്രീയിൽ, അതായത് നമ്മുടെ നോ പറഞ്ഞ ട്രീ, എനിക്ക് എൻ്റെ മരത്തിൽ കൂട് കൂട്ടാനൊന്നും ഞാൻ നിനക്ക് സ്ഥലം തരില്ല എന്ന് ആ പക്ഷിയോട് പറഞ്ഞ ആ ട്രീ പൂർണ്ണമായിട്ടും വേരോടുകൂടെ പൊട്ടി ദൂരേക്ക് ഇങ്ങനെ ഒഴുകി പോവുകയാണ്. അപ്പം ഇത് കണ്ട നമ്മുടെ ബേർഡ്, നമ്മുടെ ചിന്നു പക്ഷി, അവളുടെ കൂട്ടിൽ നിന്നും പറന്ന് ചെന്നിട്ട് ആ മരത്തോട് പറഞ്ഞു, ആഹാ നോക്ക്, ഇതാണ് ഈ കർമ്മയിൽ എനിക്ക് നല്ല വിശ്വാസമുള്ളത്. കാരണം എനിക്ക് ഹെൽപ്പ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ ദൈവത്തിൻ്റെ ശിക്ഷ നിനക്ക് കിട്ടിയതാ, അതെൻ്റെ മുന്നിൽ തന്നെ എനിക്ക് കാണാൻ പറ്റിയല്ലോ. നന്നായി, നീ ഇങ്ങനെ കടപുഴുകി പോകുന്നത് കാണുമ്പോൾ എനിക്ക് നല്ലൊരു സമാധാനവും സന്തോഷമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് കർമ്മ എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ ഈ മരം മരിക്കാൻ കിടക്കുമ്പോഴും ഒരു ചിരിയോടെ ഈ ബേർഡിനോട് പറഞ്ഞ എന്താണെന്നറിയാവോ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ചിന്നു പക്ഷി, എനിക്ക് അറിയാം എൻ്റെ റൂട്ട്സ് വീക്കാണ്. ഈ മഴയെ തടയാൻ, ഈ മഴക്കാലത്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ അവസാനം ഞാനിങ്ങനെ അടുത്ത് കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് അന്ന് നോ പറഞ്ഞത്. നിനക്ക് ഇവിടെ കൂടൊക്കെ കെട്ടി ജീവിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് അന്നേ അറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നോ പറഞ്ഞത്. നിന്റെ ജീവിതം കൂടെ എന്തിനാ വെറുതെ എൻ്റെ മരത്തിൽ കൂട് വെച്ച് റിസ്കിലാക്കണേ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അന്ന് വേണ്ടാന്ന് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിൽ നിന്ന് എന്താണ് നമ്മുടെ ഒരു ടേക്ക് അവേ? ഈ മോർണിംഗിൽ നമ്മുടെ ടേക്ക് അവേ എന്താണ് ഈ ഒരു കഥയിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ നോയും ഒരു റിജക്ഷൻ അല്ല അല്ലേ? വളരെ ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഹ്യൂമൻ ബീങ്സ്, നമ്മൾ മനുഷ്യന്മാർ പെട്ടെന്ന് ജഡ്ജ് ചെയ്യും. ജഡ്ജിങ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ പല പല ആളുകളും മുൻധാരണകളോട് കൂടിയിട്ടാണ് സംസാരിക്കുക. അതൊരു പ്രശ്നമാണ്. അപ്പം ഈ കഥയിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതെന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരാം. എവിടെയും പോകല്, സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഹ്യൂമൻ ബീങ്സിനെ കുറിച്ച് പറയുമ്പോൾ വി ആർ റിയലി ക്വിക്ക് വെൻ ഇറ്റ് കംസ് ടു ജഡ്ജിങ് അതേഴ്സ്. നമ്മൾ പെട്ടെന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറയും, നമ്മുടെ മനസ്സിൽ അപ്പോൾ തോന്നിയ ഇമോഷൻസിന്റെ പുറത്ത് ഓരോ കാര്യങ്ങൾ പറയും, മുൻധാരണകളോടുകൂടി ആളുകളോട് സംസാരിക്കും, ആളുകളെ കാണും. പക്ഷേ കൂടുതൽ കേസസിൽ നമുക്ക് ചിലപ്പോൾ ആ പേഴ്സണെയോ അവരുടെ ബാക്ക് സ്റ്റോറിയോ അവർ കടന്നു പോയ വഴികളോ ഒന്നും അറിയില്ല. അവരെന്താണ് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യണേന്ന് പോലും അറിയില്ല. അവരുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് എന്ന് നമുക്കറിയില്ല. പക്ഷെ എന്നാലും നമ്മൾ ജഡ്ജ് ചെയ്യും അല്ലെ. ആ കുഞ്ഞിക്കിളി മരത്തിനെ ജഡ്ജ് ചെയ്ത പോലെ, മരം വിചാരിച്ചത് മരം ഒരു നോ പറഞ്ഞ എന്തുകൊണ്ടാണ് എന്റെ മരത്തിൽ ഇപ്പൊ വന്ന് കൂട് കൂട്ടുകയാണെങ്കിൽ ഈ മഴയത്ത് മഴയ്ക്കൊപ്പം ഞാൻ ഒലിച്ചു പോകുന്നതോടെ ആ കിളിയും കൂടും ഒക്കെ ഒലിച്ചു പോകും, വെറുതെ എന്തിനാ, അതുകൊണ്ടാണ് നോ പറഞ്ഞത്. പക്ഷെ കിളി വിചാരിച്ചതും അഹങ്കാരി ഒന്നുമില്ലല്ലോ, ഇത്ര വലിയ മരമല്ലേ, എനിക്കൊരു ചില്ല തന്നുകൂടെ അല്ലേ കൂട് കിട്ടാൻ, അങ്ങനെയാണ് കിളി ചിന്തിച്ചത്. അങ്ങനെയുള്ള ജഡ്ജ്മെന്റ്സിലേക്ക് നമ്മൾ പോകരുത്. നമ്മൾ ആ പേഴ്സണെ അറിഞ്ഞ് അവരുടെ ബാക്ക് സ്റ്റോറി ഒക്കെ അറിഞ്ഞ് എങ്ങനെയാണ് അവർ എന്താണ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നൊന്നും അറിയാതെ നമ്മൾ മറ്റൊരാളെ കുറിച്ച് അഭിപ്രായം പറയാനോ മനസ്സിൽ ചിന്തിക്കാനോ ഒന്നും പാടില്ല. ടേക്ക് എ ബ്രത്ത്, ഒന്ന് പ്രോസസ്സ് ചെയ്തിട്ട് വേണം നമ്മളൊരു നിഗമനത്തിലേക്ക് എത്താൻ. അതുപോലെ തന്നെ സ്റ്റോപ്പ് ടേക്കിംഗ് എവറിത്തിങ് പേഴ്സണലി എന്നുള്ളതാണ്. നമ്മളെ ആരെങ്കിലും റിജക്ട് ചെയ്താലോ ഇല്ല എന്ന് പറഞ്ഞാലോ അതോർത്ത് സങ്കടപ്പെട്ട് നമ്മുടെ എനർജി കളയാതിരിക്കുക. ആൻഡ് ഫൈനലി ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് ദാറ്റ് യു ക്യാൻ ഡു ടുഡേ, ഗിവ് വിത്തൗട്ട് എക്സ്പെക്ടേഷൻസ്. തിരിച്ചു കിട്ടുമെന്ന് വിചാരിക്കാതെ സ്നേഹവും സഹായവും അങ്ങ് കൊടുക്കുക. ട്രസ്റ്റ് ദ പ്രോസസ്, പോസിറ്റീവായിട്ടിരിക്കുക. ആൻഡ് കീപ് യുവർ എനർജി ഹൈ. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ഗുഡ് റീസൺ എന്ന് നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കുക. അപ്പോൾ ഇന്നത്തെ എഴുത്തോല ഇവിടെ അവസാനിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇത്രയും നേരം കൂടെ ചേർന്നത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂട്ടി.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
3: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
4: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് convenience, feature loaded compact SUV.
3: Smart Agu, Kia Sonet nopam. Odin tottadutha Kia showroom sandarshikku.
5: Kia, movement that inspires.

നമുക്ക് പല പ്ലാൻസ് ഉണ്ടാകും, പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന വഴിയിലല്ലല്ലോ പലപ്പോഴും നമ്മുടെ ലൈഫ് പോകുന്നല്ലേ. ചിന്തിച്ചിട്ടില്ലേ, ഇന്നിപ്പോ നമ്മുടെ നാട്ടിലാണെങ്കിലും നോക്കുകയാണെങ്കിൽ അത് തന്നെയാണ് അവസ്ഥ. മഴ എന്ന് പറയുന്ന സംഗതി നമ്മുടെ പ്ലാൻസിനെയൊക്കെ ഇങ്ങനെ മാറ്റാണ്. പ്ലാനുകളെല്ലാം റീഷെഡ്യൂൾ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെ നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ബിക്കോസ് ഓഫ് മഴ. പല സ്ഥലത്തും നല്ല രീതിയിൽ മഴയുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു ആശ്വാസം എന്താന്ന് പറഞ്ഞാൽ ചിലയിടത്ത് ഈ പറഞ്ഞ പോലെ കുറച്ച് നേരം വെയിൽ വന്നിട്ടുണ്ട്. ഇന്നലെ ചില ഇടങ്ങളിലൊക്കെ വെയിൽ വന്നതുകൊണ്ട് കുറച്ചൊരു ആശ്വാസം ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. പലയിടത്തും ആളുകൾ ക്യാമ്പുകളിലേക്കും മറ്റും പോയി തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഈ പറഞ്ഞ പോലെ മഴ നമുക്ക് അത്യാവശ്യമാണ്. മഴ പെയ്യട്ടെ, ദുരിതങ്ങളും അപകടങ്ങളും ഒന്നുമില്ലാതെ മഴ പെയ്യട്ടെ എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. പല സ്ഥലത്തും ഈ പറഞ്ഞ മഴ കാരണം പിന്നെ ഒരുപാട് പരീക്ഷകൾ മാറ്റിവെച്ചു. മഴയുടെ പരീക്ഷണങ്ങൾ കാരണം പരീക്ഷകളൊക്കെ മാറ്റിവെച്ചിരിക്കുകയാണ്. പി എസ് സി പരീക്ഷകൾ ഉൾപ്പെടെയുള്ള പരീക്ഷകളൊക്കെ റീഷെഡ്യൂൾ ചെയ്യാനായിട്ട് പോവാണ്. അതുപോലെ പല സ്ഥലങ്ങളിലും ഈ മഴ കാരണം യെല്ലോ അലേർട്ടും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ 10 ജില്ലകൾക്ക് അവധി കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ 10 ജില്ലകൾക്ക് ഇന്ന് അവധിയാണ്. അതുപോലെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകൾക്ക് ഇന്ന് അവധിയാണ്. വയനാട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ ഉള്ള സ്കൂളുകൾക്ക് അവധിയാണ്. കണ്ണൂർ ജില്ലയിലാണെങ്കിൽ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിൽ പ്രൊഫഷണൽ കോളേജസ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 12 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടാണ് ഇന്ന്. കൊല്ലം, തിരുവനന്തപുരം ഈ 2 ജില്ലകൾക്ക് മാത്രമാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. ഈ അലേർട്ടുകൾ വരുമ്പോഴും മുന്നറിയിപ്പുകൾ വരുമ്പോഴൊക്കെ നമ്മൾ മനുഷ്യന്മാർ കാണിക്കുന്ന ഏറ്റവും വലിയ അപകടം പിടിച്ചൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അനുസരണക്കേടാണ് അല്ലേ. പറഞ്ഞാൽ കേൾക്കാത്തൊരു കാര്യം പല ആളുകളും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സുരക്ഷാ മുൻകരുതിയിട്ടാണ് നമ്മൾ എന്താ പറയുക, ഉദ്യോഗസ്ഥരൊക്കെ മുന്നറിയിപ്പുകളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, അതിനോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. അവർ പറയുന്നതിന് നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് സിയിലേക്കും പോകാനിരുന്ന പല ആളുകളുടെയും പ്ലാനുകൾക്ക് ചെറിയൊരു ബ്രേക്ക് വന്നിരിക്കുകയാണ് മഴ കാരണം. പക്ഷേ മഴ പെയ്യട്ടെ, ഞാൻ പറഞ്ഞ പോലെ മഴ നമുക്ക് അത്യാവശ്യമാണ് അത്രമാത്രം. പക്ഷേ അപകടങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഇല്ലാതിരുന്നാൽ മതി എന്നുള്ളതാണ് പറയാനുള്ളത്. വി ആർ ഓൺ എ ട്യൂസ്ഡേ, ഓഗസ്റ്റ് മാസം 4-ാം തീയതിയാണ്. ട്യൂസ്ഡേ ഒരു ബ്യൂട്ടിഫുൾ നല്ലൊരു ചൊവ്വാഴ്ച ദിവസമാവട്ടെ. ചില ആളുകൾ മഴ കാരണം ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്ന ആളുകളുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ പറയും മൂടില്ല, ലീവാണെന്ന് പറയും. പിന്നെ ചില ആളുകൾക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. പലയിടത്തും മഴ കാരണം ചില ആളുകളുടെ പണിക്കൊക്കെ അതിനൊരു പ്രത്യേകമായിട്ടുള്ള എന്താ പറയുക ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ രാവിലെ മഴയുണ്ടെങ്കിൽ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് തോന്നാറുള്ളത്. ചിലരുണ്ടാകും അലാറം മുഴങ്ങുന്നതിന് മുന്നേ ഷടപടി എഴുന്നേറ്റ് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മുടെ റേഡിയോ ടീമിലുള്ള ഒരാളോട് ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അതിരാവിലെ എത്ര മണിക്കാണ്, വാട്ട് ഈസ് യുവർ പുലർച്ചെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ആള് പറഞ്ഞതെന്നു വെച്ചാൽ, സാധാരണ ദിവസം അഭിരാമി എൻ്റെ അതിരാവിലെ എന്ന് പറഞ്ഞാൽ 5:30 ആണ്. അപ്പം ഞാൻ ഞെട്ടി, എൻ്റെ അമ്മ 5:30 കണ്ടിട്ട് കുറച്ചായി. അപ്പൊ ഞാൻ ഓർത്തു, ഓ അപ്പൊ മഴയുള്ള ദിവസമാണെങ്കിൽ ചിലപ്പോ ഒരു 6:30-7 മണിയൊക്കെ ആവും. അതാണ് എനിക്ക് അതിരാവിലെ. ഇനിയിപ്പോ ഞായറാഴ്ച ആണെങ്കിൽ ഡ്യൂട്ടി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ 8 മണി കഴിഞ്ഞാലും അതെനിക്ക് അതിരാവിലെയാണെന്ന് ഇങ്ങനെ ആള് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് തോന്നി ഓരോരുത്തർക്കും പുലർച്ചെ എന്ന് പറയുന്നതിന് ഓരോ ഡെഫിനിഷൻസ് ഉണ്ടാകും. അപ്പൊ ഇന്നത്തെ നമ്മുടെ മോർണിംഗ് ക്വസ്റ്റ്യൻ, ഇന്നത്തെ നമ്മുടെ മോർണിംഗ് ടോപ്പിക് ഇതാണ്, എന്താണ് നിങ്ങളുടെ അതിരാവിലെ, നിങ്ങളുടെ പുലർച്ചയുടെ ഡെഫിനിഷൻ എന്താണ്? സാധാരണ ദിവസവും മഴയുള്ള ദിവസവും അവധി ദിവസമൊക്കെ വേറെ വേറെ ആണോ എന്നാണ് എനിക്ക് അറിയാനുള്ളത്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 8282509000 82 81 50 90 00 എന്നുള്ളതാണ് നമ്പർ. അപ്പോൾ പുലർച്ച ചെയ്യുന്നതിന് നമുക്ക് എല്ലാവർക്കും ഓരോരോ ഡെഫിനിഷൻ ഉണ്ടാകും. നിങ്ങളുടെ ഡെഫിനിഷൻ എന്താണ് എന്ന് എൻ്റെ അടുത്ത് വിളിച്ച് പറയാം. ഒപ്പം വിശേഷങ്ങൾ പറയാം. നിങ്ങൾ എല്ലാവരും സേഫായിട്ടാണ് ഇരിക്കണേ. മഴ കാരണമുള്ള വലിയ പ്രശ്നങ്ങളോ കെടുതികളോ ഒന്നും നമ്മുടെ ചുറ്റുപാടൊന്നും ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഈ മഴ മൂലം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മറ്റുമൊക്കെ പോകുന്ന ആളുകളെല്ലാവരും എപ്പോഴും എല്ലായിടത്തും മനുഷ്യന്മാർ സേഫ് ആയിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് സോങ്ങിലേക്ക് പോവാണ്. സ്പാനിഷ് മസാല എന്ന സിനിമയിലെ പാട്ട് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം. അപ്പൊ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 8282509000. എന്താണ് നിങ്ങളുടെ പുലർച്ചയുടെ ഡെഫിനിഷൻ?

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
5: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലും
6: 5-star ബി എൻ ക്യാപ് സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
5: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
6: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
7: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
8: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
9: യെസ്, വെൽക്കം ബാക്ക്. നല്ലൊരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് നമ്മൾ കേട്ടത്. എനർജറ്റിക് പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ആദ്യത്തെ കോളർ എന്റെ കൂടെ ചേരുന്നുണ്ട്. ആരാണെന്ന് നമുക്ക് നോക്കാം. അതിരാവിലെയുടെ ഡെഫിനിഷൻ എന്താ നമുക്ക് ചോദിക്കാം. ഹലോ, ഇതാരാണ്? ഹലോ, ഗുഡ് മോർണിംഗ്.
10: ഗുഡ് മോർണിംഗ്.
9: ആ, ഇതാരാ സംസാരിക്കുന്ന? തീരെ എനർജി ഇല്ലല്ലോ, ഉറങ്ങി എണീറ്റില്ലേ?
10: 3 മണിയാണോ
9: അപ്പൊ അതിരാവിലെ? ഈശ്വര, എന്താ ഇപ്പൊ നമ്മള് 3 മണിക്ക് എണീക്കുന്ന? എല്ലാ ദിവസവും ജനിച്ചപ്പോ തൊട്ട് 3 മണിക്ക് എണീക്കുന്നതാണോ, അതോ നമ്മുടെ ജോലി കാരണം 3 മണിക്ക് എണീക്കുന്നതാണോ? എന്താ, എന്തുകൊണ്ടാ 3 മണിക്ക് എണീക്കണേ?
10: ഞാൻ ആറിഞ്ഞിലാണ്, അതുകൊണ്ട്
9: മൂന്ന് മണി ആകുമ്പോഴത്തേക്ക് നമ്മള് എണീക്കണം അല്ലേ? ഓക്കെ ഓക്കെ. ആഹാ, എന്നിട്ട് ഇതിപ്പോ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ്? 3 മണിയാണ് അപ്പൊ ഷിജുവിന്റെ പുലർച്ചെ എന്ന് പറയുന്നത് അല്ലേ? ഒരു ദിവസം പോലും ബ്രേക്ക് ഇല്ല?
10: സൺഡേ ഇല്ല.
9: ഓ മൈ ഗോഡ്. പിന്നെ എപ്പോഴാ നമുക്കപ്പോ ഒരു എന്താ പറയാ, ഇത് ഇതിന് എല്ലാത്തിനും വിട്ടുമാറി ഒരു ദിവസം? അത് അങ്ങനെ ഇല്ലേ? ഹോളിഡേസ് ഒന്നും ഇല്ലേ?
10: ഹോളിഡേസ്
9: എവിടെയാണ് നമ്മുടെ സ്ഥലം? എവിടെയാ അപ്പോ?
10: ഇപ്പൊ ഡെറാഡൂണിലാണ്. എന്തും
9: മനസ്സിലായില്ല, ഒന്നുകൂടെ പറയോ.
10: അഞ്ചുമൂർത്തി
9: മംഗലാണ് നമ്മുടെ സ്ഥലം അല്ലേ?
10: ഓക്കെ
9: ഓക്കെ. ഇപ്പൊ ഡെറാഡൂണിൽ നിന്നാണോ സംസാരിക്കണേ?
10: അതെ.
9: ഓക്കെ, അപ്പൊ അവിടെ രാവിലെ എഴുന്നേറ്റ് ഡ്യൂട്ടി ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് എല്ലാ ദിവസവും 3 മണിയാകുമ്പോഴത്തേക്കും എണീക്കുന്ന ആളാണ് അല്ലേ? ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ കാലാവസ്ഥ ക്ലൈമറ്റ് ഒക്കെ വരുന്ന സമയത്ത് ഞാൻ പറയായിരുന്നേ, മഴയുള്ള ദിവസം നമ്മളൊക്കെ വിചാരിക്കും, സാധാരണ മനുഷ്യര് നമ്മളെയൊക്കെ വിചാരിക്കും കുറച്ചു നേരം കൂടെ കിടന്നുറങ്ങാം. അങ്ങനെ ഒരു വകുപ്പ് അവിടെ ഇല്ലല്ലോ. ഓ, മഴയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇളവ് കിട്ടുമോ? ഷിജു എന്തായാലും ഷിജു അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു അല്ലേ? ഹാപ്പിയാണ്. ഓക്കെ, സന്തോഷം. അപ്പൊ ഇനി ആർക്കാ വിഷസ് കൊടുക്കണ്ടേ? പറയൂ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഷിജുവിന് ഒരു സൂപ്പർ ഡേ ആവട്ടെ കേട്ടോ. ഓക്കെ ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ഷിജു ആണ്. അപ്പൊ ഷിജുവിന്റെ പുലർച്ചെ എന്ന് പറഞ്ഞാൽ, ഷിജുവിന്റെ അതിരാവിലെ എന്ന് പറഞ്ഞാൽ, ആർമിയിലായതുകൊണ്ട് കൃത്യം 3 മണിയാകുന്ന നേരത്തെ എണീക്കണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ നോർമൽ ഡേ ആണെങ്കിൽ ഞാനൊരു 5:30 ആകുമ്പോഴത്തേക്ക് എണീക്കും, മഴയുള്ള ദിവസമാണെങ്കിൽ ഒരു 7 മണി 7:30 ആകുമായിരിക്കും. ഇനിയിപ്പോ സൺഡേ ആണെന്നുണ്ടെങ്കിൽ ചില ആളുകളുടെ അതിരാവിലെ എന്ന് പറഞ്ഞാൽ 10 മണിയൊക്കെയാണ്. അങ്ങനെയുള്ള ആളുകൾ വരെ നമ്മുടെ ഇടയിലുണ്ട്. നിങ്ങളുടെ അതിരാവിലെ എന്താണ്, നിങ്ങളുടെ പുലർച്ചയുടെ ഡെഫിനിഷൻ എന്താണ് എന്ന് എന്നോട് പറയാം. 8281509000. എന്റെ കൂടെ അടുത്ത കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
11: ഹലോ,
9: ഗുഡ് മോർണിംഗ്. ഇത് ആരാ സംസാരിക്കണേ?
11: ഞാൻ കാടാങ്കോട് വിജി.
9: വിജി ചേച്ചി റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിക്കോ, കുറച്ച് ദൂരത്ത് മാറി നിക്കോ.
11: മാറി മാറി.
9: ഓക്കെ, ഒരു സേഫ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റൂല. അപ്പൊ വിജി ചേച്ചി എവിടുന്നാ വിളിക്കുന്നേ?
11: ഞാൻ കാടാങ്കോട്ട് വിളിക്കുന്നത്.
9: ഓക്കെ, ആദ്യമായിട്ടാണോ വിളിക്കണേ?
11: ഇല്ല, അന്ന് സംസാരിച്ചു ഞാന്.
9: അതെയോ? ഓ, ഞാൻ മറന്നുപോയി. ഐ ആം റിയലി സോറി, ഞാൻ മറന്നുപോയി. അപ്പൊ ചേച്ചി പറയുവോ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എന്താണ് വിശേഷങ്ങള്?
11: വീട്ടില് ഹസ്ബൻഡ്, ഒരു മോളും മാത്രമേ ഉള്ളൂ.
9: ആഹാ, സുഖമായിട്ട് പോണു?
11: സുഖമായി.
9: അപ്പൊ വിജയ് ചേച്ചിയുടെ പിന്നെ അതിരാവിലെ എന്ന് പറഞ്ഞാൽ, ചേച്ചിയുടെ ഒരു പുലർച്ചെ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്?
11: 5:30
9: എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണോ? സൺഡേ
11: സൺഡേ ചില സമയത്ത് 6 മണി
9: 6 മണിയാവും. മഴയുള്ള ദിവസം 5:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഓൺ ആയിരിക്കണം അല്ലേ?
11: അതെ അതെ, വർക്കിനും ഉണ്ട്.
9: ആഹാ, എവിടെയാ വർക്ക് ചെയ്യണേ?
11: സുൽത്താൻപട്ടിയില.
9: ആഹാ, ഓക്കെ ഓക്കെ. മോള് എന്ത് ചെയ്യാ? മോള് വർക്ക് ചെയ്യാണോ?
11: ആ, മോള് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാ.
9: ആഹാ, ഓക്കെ, അടിപൊളി അടിപൊളി. അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് അവിടെ?
11: ബ്രേക്ക്ഫാസ്റ്റിന് ദോശ.
9: കഴിച്ചോ? ചേച്ചി കഴിച്ചോ? ഫുഡ് കഴിച്ചോ?
11: ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്.
9: അപ്പൊ ഞാൻ പറയട്ടെ, ഇടയ്ക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ സൺഡേ എന്ന് പറഞ്ഞാൽ ഒരു 6 മണിയൊക്കെയാണ് നമ്മുടെ മാക്സിമം അല്ലേ?
11: അതിലപ്പുറത്തില്ല.
9: ഓക്കെ, അടിപൊളി. അപ്പൊ വിജി ചേച്ചി ഇന്നത്തെ വിഷസ് പറയും, ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
11: ഹസ്ബൻഡ്, മോളിനും, പിന്നെ അഭിരാമി, എന്റെ സ്റ്റാഫുകൾ, ഒപ്റ്റിമ സ്പീഡ് പ്രിന്റിംഗ് ആണ്.
9: ഓക്കെ,
11: അവരെല്ലാവർക്കും. പിന്നെ അഹല്യ കേട്ടിരിക്കുന്ന എല്ലാവർക്കും,
9: എല്ലാവർക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ അല്ലേ? ഓക്കെ ചേച്ചി. അപ്പൊ എന്തായാലും ഹസ്ബൻഡിനോടും മോളോടൊക്കെ പറ, ഇന്ന് നമ്മള് റേഡിയോയിൽ വിളിച്ചിങ്ങനെ സംസാരിച്ചു എന്നൊക്കെ പറ. അവര് കേൾക്കുന്നുണ്ടോ?
11: ആ, ഹസ്ബൻഡ് കേട്ടോണ്ടിരിക്കുന്നു.
9: ഹായ് ചേട്ടാ, ഞാനൊരു ഹായ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ബൈ ബൈ. നല്ലൊരു ദിവസം വിഷയം. അപ്പൊ നമ്മൾ വിളിച്ചത് വിജി ചേച്ചിയാണ്. വിജി ചേച്ചി പറഞ്ഞ കാര്യം നമ്മൾ കേട്ടു. വിജി ചേച്ചിയുടെ പുലർച്ചെ എന്ന് പറഞ്ഞാൽ ഒരു 5:30 5:30 വരെ മാക്സിമം ആണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഇനിയിപ്പോ സൺഡേ ആണെന്നുണ്ടെങ്കിൽ 6 മണി അത്രയാണ് നമ്മുടെ മാക്സിമം. അത് കഴിഞ്ഞാൽ നമ്മൾ ഓൺ ആയിരിക്കും. എന്റെ പുലർച്ച ഏതാണെന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ പുലർച്ച എപ്പോഴാണ്, നിങ്ങളുടെ പുലർച്ചയുടെ ആ ഒരു ഡെഫിനിഷൻ, ആ ഒരു ടൈം ഒക്കെ എന്റെ അടുത്ത് നിന്ന് വിളിച്ചു പറയാം. ഒപ്പം വിശേഷങ്ങൾ പറയാം, വിഷസ് പറയാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, എവിടെയും പോകുന്നില്ല. നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ? ഭാസ്കരൻ ചേട്ടാ, എന്തെല്ലാം വിശേഷങ്ങൾ?
12: നല്ല വിശേഷം,
9: സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പൊ ഭാസ്കരൻ ചേട്ടൻ പറയൂ, ഈ പറഞ്ഞ പോലെ അവധിയുള്ള ദിവസം, മഴയുള്ള ദിവസം, അങ്ങനെ വ്യത്യാസങ്ങളുണ്ടോ, അതോ എന്താണ് ചേട്ടന്റെ ഒരു പുലർച്ചെ?
12: എനിക്ക് എന്നും അവധിയാണ്, കാരണം ഒരു പണിയില്ല,
9: ഒരു പണിയില്ലാത്തോണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണല്ലേ.
12: 5 മണിയാകുമ്പോഴത്തേക്ക് 5 മണിക്ക് എണീറ്റിട്ട് ഒരു ബാത്റൂം പോയത്, പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ, ഒരു ചായ കൂടെ കഴിഞ്ഞ്, ഇങ്ങനെ ഒരു 6 മണിയാകുമ്പോ നടക്കാൻ പോയ, ഒരു 7:30 വരെ നടന്നിട്ട് പതുക്കാണ്ട് വരും.
9: അതൊരു വലിയ സംഭവമാണ്, കാരണം ഇപ്പൊ നമുക്കിപ്പോ ഒരു പണിയില്ല, വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ നമ്മൾ കുറച്ച് സമയം കൂടെ കിടന്ന് ഉറങ്ങാനാ നോക്കുക. ഇതിപ്പോ ചേട്ടൻ ഒരു പണിയില്ല എന്ന് പറഞ്ഞിട്ട് 5 മണിക്ക് എണീക്കണില്ലേ?
12: ജോലിക്ക് പോണ സമയത്തും അതേപോലെയാണ്. 5 മണിന്ന് പറഞ്ഞാൽ എനിക്ക് ഉറക്കം തെളിഞ്ഞിരിക്കും, അതാണ് എനിക്ക് അലാറം വേണ്ട, ഒന്നും വേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് തെളിയും.
9: അതിപ്പോ സൺഡേ ആവണമെന്നില്ല, മഴ പെയ്യണമെന്നില്ല, ഒന്നുമില്ല അല്ലേ?
12: ഒന്നുമില്ല, ഒന്നുമില്ല, അങ്ങനെയാണ്.
9: ഓക്കെ ഓക്കെ. അപ്പൊ ചേട്ടാ, ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ, പറയൂ.
12: എപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും
9: ഓക്കെ,
12: നിങ്ങൾക്കും കേട്ടോ.
9: ഓക്കെ, താങ്ക് യു സോ മച്ച്, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ഭാസ്കരൻ ചേട്ടനാണ്. അപ്പൊ ഭാസ്കരൻ ചേട്ടൻ പറഞ്ഞ കാര്യം, വലിയ പണിയൊന്നുമില്ല, ഞാൻ വെറുതെ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിലും ഞാൻ 5 മണിയാകുമ്പോഴത്തേക്കും കൃത്യം എണീക്കുന്ന ആളാണ്. എന്റെ അതിരാവിലെ എന്ന് പറഞ്ഞാൽ ഈ 5 മണിയാണ് എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഇനി കോളേഴ്സിലേക്കൊക്കെ പോകണം. സമയം നോക്കുമ്പോൾ 8:20 ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. അടുത്ത സോങ്ങിലേക്ക് നമ്മൾ പോവാണ്. 10:30 AM ലോക്കൽ കോൾ എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് ട്രാക്കിന് ശേഷം വേഗം തിരിച്ചെത്താം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 10:30 AM ലോക്കൽ കോൾ എന്ന ആ ഒരു സിനിമ നമ്മൾ പല ആളുകളും ഓർക്കുന്നുണ്ടാവില്ല. പക്ഷെ ഈ ഒരു പാട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പാട്ടിന് വേണ്ടി ഉണ്ടായ ഒരു സിനിമയാണെന്ന് തോന്നിയിട്ടുണ്ട്. അത്രയും രസമുള്ള ഒരു പാട്ട്, ഗോപി സുന്ദർ മ്യൂസിക് ചെയ്ത പാട്ടാണ്. സച്ചിൻ വാരിയറിന്റെ ആ ഒരു നല്ല ശബ്ദത്തിൽ നമ്മൾ കേട്ട് കഴിഞ്ഞത്. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ കൂടെ ഉള്ളത് ഞാൻ അഭിരാമി, ആൻഡ് എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്യുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ജ്യോതി ചേട്ടാ. കൊറേയായി ജ്യോതി ചേട്ടനോട് സംസാരിച്ചിട്ട്. സുഖല്ലേ? കൊറേയായി. സുഖാണോ? സുഖാണ് സുഖാണ്. അവിടെ എന്തോ വേറെന്തോ പരിപാടിയിലാണ് അല്ലേ? ഇവിടെ കോൺസെൻട്രേഷൻ ഇല്ല. യാത്ര ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, എങ്ങോട്ടാണ് രാവിലെ യാത്ര? മണപ്പുള്ളിക്കാവിലേക്ക് പോവാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ജ്യോതി ചേട്ടൻ പറയൂ, വേഗം നമുക്ക് അവസാനിപ്പിക്കാം. പെട്ടെന്ന് പറയൂ, എന്താണ് ചേട്ടന്റെ അതിരാവിലെ? എത്ര മണിക്കാണ് അതിരാവിലെ? ഷാർപ്പ് 3 മണി. എല്ലാ ദിവസവും
1: 3 മണിക്ക് എണീക്കും, 4 മണിക്കുള്ള കുളിയെല്ലാം കഴിയും, ഒരു 1.5 മണിക്കൂർ യോഗ മെഡിറ്റേഷൻ കഴിയും.
0: ഓക്കെ.
1: അമ്പലത്തിലൊക്കെ പോയി വരുമ്പോഴേക്കും 6:30.
0: 6:30 ആവും.
1: 6:30 വല്ലതും ചായ കുടിക്കും.
0: ആഹാ, ഇത് എല്ലാ ദിവസവും ഇങ്ങനെയാണ്? മഴയുള്ള ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും
1: മാറും? ഏകദേശം ഒരു 40 കൊല്ലമായിട്ട്.
0: അങ്ങനെ തന്നെയാണ്, ഒരു മാറ്റവും.
1: മഴയും തണുപ്പും ഒന്നും പ്രശ്നമൊന്നുമല്ല. പച്ചവെള്ളം തന്നെയാണ് കുളിക്കുന്നത്. തിരുവനന്തപുരം.
0: ഓക്കെ. ആ, അടിപൊളി അടിപൊളി ചേട്ടാ. അപ്പൊ എന്തായാലും യാത്ര നടക്കട്ടെ. ഇന്നത്തെ വിഷസ് കൂടെ പറയും.
1: നമ്മുടെ വലയോടി കൃഷ്ണേട്ടൻ, ഗുരുവായൂരപ്പൻ, ശൈത്യേട്ടൻ, സഹദേവൻ ചേട്ടൻ, മാധവൻ ചേട്ടൻ, പ്രത്യേകം ആശംസകൾ.
0: ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ജ്യോതിഷേട്ടനാണ്. അപ്പൊ ആള് ട്രാവലിംഗിലാണ്, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞങ്ങോട്ട് അവസാനിപ്പിച്ചു. വർക്ക് ഫ്രം ഹോം ഉള്ളപ്പോൾ എന്റെ അതിരാവിലെ ലോഗിൻ ടൈമിന് ഒരു 10 മിനിറ്റ് മുന്നേ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ശ്രീലക്ഷ്മി ഫ്രം കല്ലടിക്കോട്. ഓക്കെ, ശ്രീലക്ഷ്മി അയച്ചിട്ടുള്ളൊരു മെസ്സേജാണ്. എനിക്ക് ആ മെസ്സേജ് കണ്ടപ്പോഴത്തേക്കും ചിരി വന്നു. അതാണ് ഞാൻ പെട്ടെന്ന് ആ മെസ്സേജ് വായിച്ചത്. വർക്ക് ഫ്രം ഹോം ഉള്ള സമയത്ത് കയറുന്നതിനൊരു ലോഗിൻ ചെയ്യുന്നതിനൊരു 10 മിനിറ്റ് മുന്നേ ആയിരിക്കും ചിലപ്പോൾ ഞാൻ എണീക്കുകയെന്നാണ് ശ്രീലക്ഷ്മി പറയണേ. എന്തായാലും താങ്ക് യു സോ മച്ച് ശ്രീലക്ഷ്മി ഫോർ ദറ്റ് മെസ്സേജ്. നമുക്ക് എന്തായാലും അടുത്ത കോളറിലേക്ക് പോവാം. ആരാണെന്ന് നോക്കാം. ഹലോ, കോള് ഡ്രോപ്പ് ആയിട്ടുണ്ട്. മെസ്സേജ് അയക്കാനും വിളിക്കാനുള്ള നമ്പർ ഞാൻ പറഞ്ഞുതരാം. 8281509000 എന്നുള്ളതാണ് നമ്പർ. നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ, ഇതാരാണ്?
2: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
2: ഗുഡ് മോർണിംഗ് അബി.
0: ഗുഡ് മോർണിംഗ്,
2: കേൾക്കുന്നില്ലേ?
0: ഹലോ, കോള് ഡ്രോപ്പ് ആയിട്ടുണ്ട്. കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ച് കേട്ടു, പക്ഷെ എന്തെങ്കിലും പറയാൻ പോകുന്നതിന് മുന്നേ കോള് ഡ്രോപ്പ് ആയിപ്പോയി. സാരമില്ല, ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കൂ, എന്തെങ്കിലും കിട്ടും, കണക്ട് ആവും. ഹലോ, ഇതാരാണ്? ഹലോ, ഗുഡ് മോർണിംഗ്.
2: നമസ്കാരം, ഞാൻ ബുള്ളറ്റ് ജഗൻ, മലപ്പുറം.
0: ജഗൻ ചേട്ടാ, എത്ര മണിയാണ് ചേട്ടന്റെ ഒരു പുലർച്ചെ? അല്ലെങ്കിൽ ഡെഫിനിഷൻ ഓഫ് പുലർച്ചെ എന്ന്
2: പറഞ്ഞാൽ, പറഞ്ഞാൽ അബി, അറബി മാസത്തിലെ സമയം പോലെയാണ് എന്റെ പുലർച്ച. എന്റെ റൂമിന്റെ 4 ഭാഗത്തും പള്ളിയാണ്.
0: ഓക്കെ,
2: കൃത്യം ബാങ്ക് കൊടുത്ത അപ്പൊ ഞാൻ എണീക്കും പുലർച്ചെ.
0: എത്ര മണിയാകുമ്പോഴാ എണീക്കുക അപ്പൊ എല്ലാ
2: ദിവസവും? അത് ഈ അറബി മാസത്തെ സമയങ്ങൾ വ്യത്യാസം വരുന്നുണ്ട്. എന്തായാലും ഒരു 4:50, 5 മുന്നേറ്റം എപ്പോഴും എണീക്കും.
0: ഓക്കെ ഓക്കെ. അപ്പൊ അതനുസരിച്ചിട്ടാണ് അല്ലെ പള്ളിയിൽ ഈ ബാങ്ക് കൊടുക്കുന്ന ആ സമയമാണ് നമ്മളുടെ സാധാരണ. ഇങ്ങനെ ചില ആളുകൾ പറയാറുണ്ട്, ഇപ്പോ രാവിലെ അലാറം ഒന്നും കേട്ടല്ല ഞാൻ എണീക്കുന്ന. അലാറം ഡിസൈഡ് ചെയ്യുന്നതല്ല നമ്മുടെ അതിരാവിലെ, അമ്മ വിളിക്കുന്നതാണ് നമ്മുടെ അതിരാവിലെ എന്ന്
2: പറയുന്നത്. എന്റെ റൂമിന് 4 ഭാഗത്തും പള്ളി ആയതുകൊണ്ട് ഒരു 1.5 മിനിറ്റ് വ്യത്യാസത്തിലേക്ക് 4 ഭാഗത്തും ബാങ്ക് കൊടുക്കുന്നത് കാലത്ത് പുലർച്ചെ.
0: അപ്പൊ അത് കേട്ടാൽ ചേട്ടന്റെ സൺറൈസ് ആണ് അല്ലേ?
2: അതെ അതെ, സൺറൈസ് അത് കേട്ടിട്ടാണ്. അത് എല്ലാ ദിവസവും ഉണ്ടാവും.
0: ഓക്കെ, അടിപൊളി. അപ്പൊ ചേട്ടാ, വിഷസ് പറയൂ. ആർക്കെന്ന്
2: വിഷസ് എന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ശുഭദിനമാകട്ടെ. അതേപോലെ പ്രളയത്തിന്റെ വലിയൊരു പ്രശ്നങ്ങളാണ്. കൊച്ചുകുട്ടികളൊക്കെ മാക്സിമം പുഴയിലും തോട്ടിലൊക്കെ ഇറങ്ങാതെ ശ്രദ്ധിക്കുക, വളരെ കെയറിംഗ് ആയിരിക്കും. മലപ്പുറത്തൊപ്പം എന്റെ പരിധിയിലാണ് ഇന്നലെ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നത്. ആളപായം ഒന്നും ഉണ്ടായിരുന്നില്ല, അതിന്റെ മേലെ വലിയൊരു സ്കൂൾ ഉണ്ടായിരുന്നപ്പോ അണകൾ ഇടിഞ്ഞിരുന്നത്. എന്തായാലും ഒരു ചില ഭാഗങ്ങളിലൊക്കെ ഒരുപാട് പ്രയാസങ്ങളുടെ യാത്രകളൊക്കെ ഈ മലയോര മേഖലകളിൽ വളരെ ശ്രദ്ധിക്കുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം.
0: ഓക്കെ ചേട്ടാ, എന്തായാലും സേഫ് ആയിട്ടിരിക്കൂ, സന്തോഷമായിട്ടിരിക്കൂ. താങ്ക് യു സോ മച്ച്. അപ്പൊ ജഗൻ ചേട്ടനാണ് നമ്മളെ വിളിച്ചത്. ഈ പറഞ്ഞ പോലെ മഴയുള്ള സമയത്ത്, മണ്ണിടിച്ചിൽ പോലെയുള്ള ദുരന്തങ്ങൾ വരുന്ന സമയത്ത് നമ്മളെല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ 2-വീലറിൽ യാത്ര പോകുന്ന ആളുകളാണെങ്കിലും ഈ പറഞ്ഞ പോലെ മഴയത്ത് പിന്നെ ക്യാമ്പുകളിലേക്ക് മാറാനായിട്ട് എത്ര തവണ വന്ന് നിർദ്ദേശം കൊടുത്താലും വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ മണ്ണിടിച്ചിൽ സാധ്യതയൊക്കെ കണ്ടിട്ട് ആളുകൾ ഒഴിപ്പിക്കുന്ന ആ ഒരു നേരത്താണെങ്കിലും ഉദ്യോഗസ്ഥന്മാരൊക്കെ ഭയങ്കരമായി കഷ്ടപ്പെടുകയാണെന്നാണ് കേട്ടത്. കാരണം ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി വേണം ഇവരെ ക്യാമ്പുകളിലേക്ക് മാറ്റാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനും. അപ്പോൾ അനുസരണക്കേട് നമ്മൾ കാണിക്കേണ്ട ഒരു സമയമല്ല, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള സമയങ്ങളിൽ നമ്മൾക്ക് കിട്ടുന്ന മുന്നറിയിപ്പ് നിർദ്ദേശങ്ങളൊക്കെ വളരെ എന്താ പറയാ ക്ലിയർ ആയിട്ട് നമ്മൾ സ്വീകരിക്കുക, നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. കേരള പോലീസിന്റെ ഒരു പോസ്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അതിന് മുന്നേ നെക്സ്റ്റ് കോളറിലേക്ക് പോവാൻ നമുക്ക് ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ് അഭിരാമി.
0: ഗുഡ് മോർണിംഗ്.
3: ശാന്തി സുമേഷല പുള്ളിയാണ്.
0: ശാന്തി ചേച്ചി, ശാന്തി ചേച്ചിയുടെ സൺറൈസ് പുലർച്ചെ എപ്പോഴാണ്?
3: ഒരു 5:30 5:45 അങ്ങനെയൊക്കെ ആവും.
0: ഓക്കെ, 6 o'clock.
3: അഭിരാമി ഒരു കാര്യം ചോദിക്കണ്ടേ, കിച്ച് കിച്ച് ഉണ്ടോ?
0: കിച്ച് കിച്ച് ഇല്ല, കുറച്ചില്ല.
3: 5:30 ആവുമ്പോ അങ്ങനെ എണീക്കും. അതൊക്കെയാണ് എന്റെ. പിന്നെ ലീവ് ആണെങ്കിൽ ഒരു 6 മണി. അപ്പൊ നല്ല സമാധാനമായിരിക്കും. ഇന്ന് ലീവ് ആയതുകൊണ്ട് ഭയങ്കര സമാധാനമാണ്.
0: ഇന്നിപ്പോ കുട്ടികൾക്ക് ലീവ് ഉള്ള കാര്യം പറഞ്ഞല്ലേ?
3: അതെ, സ്കൂൾ ലീവ് ഉള്ള കാര്യമായതുകൊണ്ട്. അല്ലെങ്കിൽ നമ്മൾക്ക് ചിലപ്പോ എനിക്ക് കിടന്ന് ഉറക്കൊന്നെ വരില്ല, എണീച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വേഗം വേഗം എണീക്കാൻ ശ്രമിക്കും. ലീവ് ആണെങ്കിൽ നല്ല സമാധാനമാണ്, എല്ലാ കാര്യങ്ങൾക്കും ഒരു മന്ദത. പതുക്കെ ചെയ്താ മതി എന്നുള്ളൊരു ഇത്, ആശ്വാസം.
0: മഴയുള്ള ദിവസമാണെങ്കിലോ?
3: മഴയുള്ള ദിവസമാണെങ്കിലും ഇത് തന്നെയാണ്. സ്കൂളുള്ള ടൈമിൽ രണ്ടുപേർക്കും 8 മണി പറയുമ്പോഴേക്കും റെഡി ആവണല്ലോ അഭിരാമി. അപ്പൊ നമ്മൾക്ക് 5 മണി ആ സമയത്ത് എണീച്ചാൽ തന്നെ റെഡി ആവുള്ളൂ.
0: ഓക്കെ, ഇത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും അലാറം കേട്ടിട്ടാണോ എണീക്കണേ, അതോ നമ്മൾ ചാടി എണീക്കും? കറക്റ്റ് സമയത്ത് എണീക്കോ, എങ്ങനെ എണീക്ക?
3: അലാറുണ്ട്, അലാറും ഇല്ലാതെ നമ്മളില്ല.
0: ഓക്കെ ഓക്കെ, അപ്പോ
3: അലാറം ഇല്ലാതെ നമ്മൾ എണീക്കാൻ പറ്റില്ല.
0: സൺഡേ ആണെങ്കിലോ ചേച്ചി?
3: സൺഡേ ആണെങ്കിലും കുറച്ചൊരു ലീവ് ഉള്ള ദിവസം സൺഡേ എനിക്ക് ഒരുപോലെയാണ്.
0: ഒരുപോലെയാണ്. ഓക്കെ, അപ്പൊ ഇന്നൊരു സൺഡേ ആണ് അവിടെ.
3: അതെ അതെ, ഇന്നൊരു സൺഡേ ആണ്. ഇന്നലെയും ലീവ് ആയിരുന്നല്ലോ അഭിരാമി.
0: ആ, ഇന്നലെയും ലീവ് ആയിരുന്നു. അതെ അതെ, എന്തായാലും മഴയെന്ന് കുറയുന്നത് വരെ പിന്നെ ഇങ്ങനെ ലീവ് നല്ലതാണ് അല്ലേ? കുട്ടികൾ നമ്മുടെ ഒരു കൺവെട്ടത്ത് തന്നെ ഉണ്ടാവുമല്ലോ. ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും സന്തോഷമായിട്ടിരിക്കുക. ഇന്നത്തെ വിഷസ് പറയൂ, ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
3: വിഷസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, FM ടീമിലുള്ള എല്ലാവർക്കും നല്ലൊരു ശുഭദിനമാവട്ടെ എന്ന് ആശംസിക്കുന്നു.
0: ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ശാന്തി ചേച്ചിയാണ്, ശാന്തി സുമേഷ് ആണ്. ഈ പറഞ്ഞ പോലെ പിന്നെ അതിരാവിലെ ഡിസൈഡ് ചെയ്യുന്നത് കുട്ടികൾക്ക് സ്കൂൾ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് ചേച്ചിയുടെ ഒരു അതിരാവിലെ ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എപ്പോഴും 5:30, 5:45 ഒക്കെയാണ് സമയം, പക്ഷെ അവധി ദിവസങ്ങളിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിരിക്കും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ കേരള പോലീസിന്റെ ഒരു പിന്നെ പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. വിളിപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നരനിലെ ആ ഒരു ഓമൽ കണ്ണുമണി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടൊക്കെ ഇട്ടിട്ടാണ് ആ ഒരു സംഭവം ഇട്ടിട്ടുള്ളത്. ഈ വിളിപ്പുറത്തുണ്ട് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ലേ, നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യത്തെ ഏത് സമയത്തും അടിയന്തര സഹായങ്ങൾക്ക് വിളിക്കാം, 112 എന്ന നമ്പറിൽ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു എന്താ പറയാ, അത് കാണുമ്പോൾ നമുക്ക് വളരെ വലിയൊരു സന്തോഷമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ചില ആളുകൾ ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ കാണുമ്പോഴത്തേക്കും പോലീസുകാർക്കും ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ അനുസരണക്കേട് ഒരിക്കലും കാണിക്കരുത്. പ്രത്യേകിച്ച് ദുരന്തങ്ങൾ സംഭവിക്കുന്ന സമയത്ത്, ഇതുപോലെയുള്ള മഴ വരുന്ന സമയത്ത്, പ്രകൃതി ക്ഷോഭങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ വളരെ മാന്യമായ

0: സുഖല്ലേ?
1: ഓ, കുഴപ്പമില്ല. വീടെത്തി, ഭക്ഷണം കിട്ടി.
0: ഓക്കെ, അപ്പോ എന്താണ് ചേട്ടന്റെ അതിരാവിലെ, എന്താണ് പറയൂ.
1: 4:30
0: എല്ലാ ദിവസവും നോർമൽ ദിവസങ്ങളിലാണോ എല്ലാ ദിവസവും ഇങ്ങനെയാണോ?
1: എല്ലാ ദിവസവും 4:30, 4:35, 40 അതിനുള്ളിൽ എണീക്കും.
0: അപ്പൊ 5 മണി.
1: അഞ്ചിനുള്ളിൽ എണീക്കും.
0: അഞ്ചിനുള്ളിൽ എണീറ്റ് നമ്മൾ ഓണാണ്, നമ്മൾ വർക്കിന് പോണം.
1: 5:55 ആലത്തൂര് എത്തണം പത്രം എടുക്കണെങ്കിൽ.
0: ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാണ് ലൈഫ് അല്ലേ.
1: മഴയാണെങ്കിലും എന്താണെങ്കിലും എത്തിയിരിക്കും.
0: 5 മണിക്കുള്ളിൽ എന്തായാലും നമ്മൾ എണീക്കണം. 5 മണിക്ക് നമ്മൾ പുറപ്പെട്ടാലേ ആ സമയത്ത് എത്താൻ പറ്റുള്ളൂ അല്ലേ.
1: 10 മിനിറ്റ് ആലത്തൂര് എത്താൻ ആലത്തൂരാകും. 2 ഹൈവേ കടന്നു പോണേ.
0: ഓക്കെ ഓക്കെ. ഇടയ്ക്ക് ലീവ് എടുക്കാറുണ്ടോ?
1: ഇല്ല, പത്രത്തിന് ലീവില്ലല്ലോ. പത്രം ലീവ് കിട്ടുമ്പോഴാണ് നമ്മളായിട്ട് എടുക്കാറില്ല.
0: എടുക്കാറില്ല എടുക്കാറില്ല.
1: ലീവ് കിട്ടുന്നത് തിരുവോണത്തിനാണ്.
0: ഇനി തിരുവോണത്തിനാണ് ലീവ്. അപ്പൊ ഇപ്പൊ തിരുവോണം വരാൻ വേണ്ടി നോക്കിയിരിക്കാണ് ലീവ് എടുക്കാൻ അല്ലേ.
1: അതെ, കിട്ടിയെടുക്കാം, ഒരു ദിവസം നോക്കാം.
0: ഓക്കെ ബഷീർക്ക്, അവിടെ ആലത്തൂര് മഴ പ്രശ്നങ്ങൾ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
1: നല്ല വെയിലുണ്ട് ഇപ്പോ.
0: ആഹാ, ഓക്കെ ഓക്കെ ഓക്കെ. ബഷീർക്ക, ഇന്നത്തെ വിശ്വാസം ആർക്കാ കൊടുക്കണ്ടേ, പറയൂ.
1: വിശ്വസ് നമ്മുടെ മാധവട്ടൻ, കൃഷ്ണട്ടൻ, ഷർപ്പുക്ക, ഗുരുവായൂരപ്പഞ്ഞട്ടൻ, തിരുവില്ലാമല, പിന്നെ നമ്മുടെ സൗഹൃദവാണി ചങ്കുകൾക്ക്
0: എല്ലാവർക്കും ഒരു കിടിലൻ ദിവസം. ഓക്കെ, ബൈ ബൈ. നമ്മളെ വിളിച്ചത് ബഷീർക്കാണ്. പത്രം എടുക്കാനായിട്ട് പോകുന്നതുകൊണ്ട് പത്രത്തിന് അവധിയുള്ള ദിവസമൊക്കെയാണ് ബഷീർക്കും അവധി എന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ ഒരു 4:30, 4:45 അതാണ് എല്ലാ ദിവസവും ബഷീർക്കയുടെ പുലർച്ചെ. നിങ്ങളുടെ അതിരാവിലെ എപ്പോഴാണ്? അതിരാവിലെയുടെ നിങ്ങളുടെ ഡെഫിനിഷൻ എപ്പോഴാണ്? എത്ര മണിക്കാണ് എണീക്കുക? അത് ആരാണ് ഡിസൈഡ് ചെയ്യുക? പല ആളുകൾക്കും അലാറം ആയിരിക്കും, ചില ആളുകൾക്ക് അമ്മയായിരിക്കും, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഈ കോഫിയുടെയും ചായയുടെയും ഒക്കെ മണം കേട്ട് എണീക്കുന്ന ആളുകളുണ്ട് കേട്ടോ നമ്മുടെ ചുറ്റും. എന്തായാലും നമുക്ക് അതേക്കുറിച്ചൊക്കെ കേൾക്കാം. ഇനിയും കോൾസ് വരുന്നുണ്ട്, അതിലേക്കൊക്കെ പോവാം, മെസ്സേജസിലേക്കൊക്കെ പോവാം. പക്ഷേ പാട്ടിന്റെ സമയമാണ്. സമയം നോക്കുമ്പോൾ 8:35 ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ അടുത്ത പാട്ട് വരുന്നു, ഫ്രം ആക്ഷൻ ഹീറോ ബിജു.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
3: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
2: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
4: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
6: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
7: ക്ലോക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും സമയം 24 hours ആണ്. പക്ഷേ അതിരാവിലെയുടെ കാര്യത്തിൽ മാത്രം എനിക്ക് തോന്നുന്നത് ലോകത്ത് ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ടൈമാണ് ഈ അതിരാവിലെ എന്ന് പറയുന്നത്. ഒരാളുടെ അതിരാവിലെ 4:30 വേറൊരാളുടെ 6 6:30 മറ്റൊരാളുടേത് 9 അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. നിങ്ങളുടെ വേർഷൻ ഓഫ് അതിരാവിലെ എപ്പോഴാണ്? നെക്സ്റ്റ് കോളർ ഈസ് ഓൺ ലൈൻ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ? സത്യനാരായണൻ ചേട്ടാ. അപ്പൊ ചേട്ടന്റെ അതിരാവിലെ എത്ര മണിക്കാണ്? നോർമൽ ഡേയ്സിൽ ഒന്നാണ്, അല്ലെങ്കിൽ മഴ പെയ്യുമ്പോ മാറുന്നുണ്ടോ, സൺഡേയ്സിൽ കുറച്ച് നേരം കൂടെ കൂടുതൽ ഉറങ്ങുന്നുണ്ടോ, എപ്പോഴാണ് അതിരാവിലെ?
8: കാലത്ത് 4 ഏകദേശം എന്റെ തലക്ക്.
7: ഓക്കെ, ആ
8: 4 സമയം.
7: ഓക്കെ, ആ
8: എന്റെ സമയത്ത് അത് നേരത്തെ എണീക്കും.
7: നാലര തന്നെ വളരെ നേരത്തെയാണ്. അതിലും നേരത്തെ എണീക്കോ ചിലപ്പോ? ഓക്കെ, ആ അടിപൊളി അടിപൊളി. അപ്പൊ ചേട്ടാ ഇന്നത്തെ വിഷസ് കൂടെ പറയൂ, ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
8: പിന്നെ മഴ സമയമാണെങ്കിൽ ലേശം എണീക്കാൻ ഒരു പ്രയാസം ഉണ്ടാവാറുണ്ട്.
7: ആ ഓക്കെ, ചെറിയൊരു മടുപ്പ് ഫീൽ ചെയ്യും, പക്ഷെ എന്നാലും നമ്മൾ നാലരക്ക് എണീക്കും.
8: ശരീരത്തിന്റെ സ്വഭാവം കാണിക്കും, അപ്പൊ അതിന്റെ നമ്മള്
7: അത്രയുള്ളൂ അത്രയുള്ളൂ. ഈ ദിഷണയാണ് പ്രശ്നം, ഇത് കണ്ടുപിടിക്കാനാണ് പാട്. അപ്പോ സത്യനാരായണ ചേട്ടാ പറയൂ, ഇന്നത്തെ വിഷസ് ആക്ക കൊടുക്കണ്ടേ?
8: ഒരു കാര്യം കൂടി, ഉണർവിനെ പറ്റിയിട്ട് ഒരു കാര്യം കൂടി. വിദ്യ അഭ്യസിക്കാതിരിക്കുന്ന ആളും പിന്നെ ഈ നമ്മള് ജോലി രാജ്യത്തെ ജോലി ചെയ്യുന്ന ആൾക്കാര് പിന്നെ വഴിപോക്കൻ വിശന്നിരിക്കുന്ന ആൾക്കാര് ഭയമുള്ള ആൾക്കാര്
7: എപ്പോഴും അവർക്ക് റെസ്റ്റ് വേണ്ടേ? അപ്പൊ അവർക്ക് റെസ്റ്റ് വേണ്ടേ?
8: അല്ല, അവര് ഉറങ്ങണേ അസമയത്തോ സമയമില്ലാത്ത സമയത്ത് ഉറങ്ങണേണ്ടത് അവര് ഉണർത്തും കൂടി ചെയ്യണമെന്നും കൂടി പറയുന്നുണ്ട്.
7: ഓക്കെ ഓക്കെ ഓക്കെ.
8: അതുകൊണ്ട് ഉണർവിനെ പറ്റിയിട്ട് ഉണർത്തണേനെ പറ്റിയിട്ടും ഒരു ചെറിയൊരു വ്യാകരണം.
7: ഓക്കെ ഓക്കെ. അപ്പൊ ചേട്ടാ ഇന്നത്തെ വിഷസ് പറയൂ, ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
8: കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ശുഭരാത്രി.
7: അപ്പൊ അതിരാവിലെ നാലരക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എട്ടേ മുക്കാലിന് ഉറങ്ങാൻ പോവാണോ എന്ന് ഞാൻ ഓർത്തു കേട്ടോ.
8: ഓക്കെ
7: ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ്. ഓക്കെ ഗുഡ് നൈറ്റ്, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് സത്യനാരായണൻ ചേട്ടനാണ്. അപ്പൊ ചേട്ടന്റെ അതിരാവിലെ എന്ന് പറയുന്നത് നാലരയാണെന്നാണ് പറഞ്ഞത്. ഈ മഴ പെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കുക. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മള് ജോലിക്കാര് നോക്കുന്ന സമയത്ത് ഇപ്പൊ ജോലി ചെയ്യുന്ന പല ജോലികൾ ചെയ്യുന്ന ആളുകൾ, ഇപ്പൊ ഒരു നഴ്സിന്റെ അതിരാവിലെ ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും, ഒരു ഡോക്ടറിന്റെ അതിരാവിലെ ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും, ഒരു അഡ്വക്കേറ്റിന്റെ അതിരാവിലെ ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ദൂര സ്ഥലങ്ങളിൽ, ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് ദൂര സ്ഥലങ്ങളിലാണ് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ, വീട്ടിൽ തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഹോസ്റ്റൽസിലൊന്നും നിൽക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ, ഈ രാവിലെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്ത് ജോലി സ്ഥലത്തേക്ക് പോകുന്ന ആളുകളുടെ അതിരാവിലെയും ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ അതിരാവിലെ എന്താണ് എന്നാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
9: ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഇതാരാ
9: സംസാരിക്കുന്നത്?
7: ഷീബ ചേച്ചിയാണ്. ഷീബ ചേച്ചി അടിപൊളിയല്ലേ?
9: മഴയും വെള്ളപ്പൊക്കമൊക്കെയാണ്.
7: അപ്പൊ നമ്മള് ക്യാമ്പുകളിലേക്ക് മാറുന്നുണ്ടോ അതോ വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ പോവാണോ?
9: ഇപ്പം വലിയ പ്രശ്നവും ഇല്ല. നമുക്ക് ഇവിടെ ഒരു വയലുണ്ട്, വയല് ഇന്നലെ തൊട്ട് വയലിലോട്ട് വെള്ളം കയറാൻ തുടങ്ങിയിരിക്കുവാണ്. അപ്പം ഇങ്ങനെ വയല് നിറഞ്ഞു കിടക്കുക. പിന്നെ ഇപ്പം കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചിലപ്പോ നമ്മുടെ മുറ്റം വരെയാകും. പിന്നെ വൈകുന്നേരത്തെ സ്ഥിതി എന്താന്ന് അറിയാൻ വല. ഇന്നലെ രാത്രി മഴയൊന്നും ഇല്ലായിരുന്നു കൊണ്ട് കുഴപ്പമില്ല. ഇപ്പം മഴ തുടങ്ങിയിരിക്കുക.
7: അതെല്ലേ, ഇതിപ്പം ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് പെയ്തത് കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് വെള്ളം ഇറങ്ങി പോകുന്നുണ്ട് അല്ലേ? സമയമുണ്ട്.
9: അത് തന്നെ, വെള്ളം കൂടുതലാണ് നമുക്ക് ഈ കിഴക്കൻ സ്ഥലത്ത്. ഇടുക്കി എന്നൊക്കെ ഉള്ള വെള്ളം നമ്മുടെ ഈ മീനച്ചിലാറ് വഴിയാണ് നമുക്ക് ഇവിടെ എത്തുന്നത്, കുമരകത്തൊക്കെ
7: എത്തുന്നത്.
9: അപ്പൊ അവിടെയൊക്കെ ഇന്നലെയൊക്കെ നല്ല വെള്ളമായിരുന്നു. ആ വെള്ളം ഇടിവ് വരുമ്പോ നമുക്ക് ഇവിടെ കൂടും വെള്ളം.
7: ഓക്കെ ഓക്കെ. അങ്ങനെ വെള്ളം
9: ഇവിടെ അടുത്ത് ക്യാമ്പുകളൊക്കെ തുറന്നിരിക്കുന്നുണ്ട്.
7: ഓക്കെ ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ പോലെ പിന്നെ ഇപ്പൊ വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ പോവാണ്. ഇനിയിപ്പോ വെള്ളം നിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ നമ്മള് ക്യാമ്പുകളിലേക്ക് പോകേണ്ടി വരുന്ന പറയണല്ലേ?
9: അത് തന്നെ.
7: ഓക്കെ ഓക്കെ. ഷീബ ചേച്ചി, ഷീബ ചേച്ചി ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഷീബ ചേച്ചിയുടെ അതിരാവിലെ എത്ര മണിക്കാണെന്നുള്ളതാണ്. അതിരാവിലെ എന്ന് പറയുമ്പോ എത്ര മണിയാ ഓർമ്മ വരണേ?
9: എന്റെ അതിരാവിലെ 4 മണിയാ.
7: 4 മണി എല്ലാ ദിവസവും?
9: എല്ലാ ദിവസവും ഞാൻ 4 മണിക്ക് എഴുന്നേക്കും.
7: ഓക്കെ.
9: പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഞാൻ നടക്കാൻ പോകുന്നൊരു വ്യക്തിയാണ്. 5 മണിയാകുമ്പോ നടക്കും. പക്ഷെ ഇന്ന് ഈ 2 ദിവസമായിട്ട് നടക്കാൻ പോയിട്ടില്ല, കാരണം വെള്ളമാണ്, വഴിയിലെല്ലാം വെള്ളമായതുകൊണ്ട് ഞാൻ പോയിട്ടില്ല.
7: ഓക്കെ, എന്തായാലും
9: ഞാൻ 4 മണിയാകുമ്പോ
7: സൂക്ഷിക്കുക ചേച്ചി, ഒന്ന് സേഫ് ആയിട്ടിരിക്കുക. ഈ പറഞ്ഞ പോലെ മഴ ഇടവിട്ട് പെയ്യട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെ. കുറച്ച് സമയം നമുക്ക് തരണം ഇറങ്ങി പോവാനും ഒക്കെ, വെള്ളം ഇറങ്ങി പോവാനും.
9: അപ്പം എല്ലാവർക്കും, നമ്മുടെ മാധവേട്ടനും ബഷീറിനും ഞങ്ങളുടെ ഒരു സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാവർക്കും, കേൾപ്പിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഞാൻ.
7: തീർച്ചയായിട്ടും ചേച്ചി. ഇപ്പൊ പറഞ്ഞ വെള്ളം അങ്ങനെ കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം റെഡി ആയിരിക്കല്ലേ ക്യാമ്പുകളിലേക്കൊക്കെ പെട്ടെന്ന് മാറണം കേട്ടോ. ഓക്കെ, ഷീബ ചേച്ചി സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ടാറ്റ ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ഷീബ ചേച്ചിയാണ് കുമരകത്ത് നിന്ന്. അപ്പൊ ചേച്ചിയുടെ പിന്നെ അതിരാവിലെ എന്ന് പറയുന്നത് 4:30 ആണെന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ കുമരകം പോലെയുള്ള സ്ഥലങ്ങള്, പിന്നെ കുട്ടനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ പെട്ടെന്ന് വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ്. ഈ അവരൊക്കെ വളരെയധികം പ്രിപ്പയർഡ് ആയിരിക്കും ഓരോ പ്രാവശ്യവും. ആലപ്പുഴയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ കുമരകത്തെയൊക്കെ സംബന്ധിച്ച് വെള്ളം അവർക്ക് കയറും, എല്ലാ വർഷവും ഉള്ളതാണ് അവരുടെ ഈ പറഞ്ഞ പോലെ ക്യാമ്പുകളിലേക്ക് പോകുന്ന ഒരു യാത്ര എന്നുള്ളത്. അവരെല്ലാം തയ്യാറാകിയിരിക്കുന്നതാണ്. പക്ഷെ എന്തായാലും ആ സമയത്ത് ഒരു വിഷമം ഉണ്ടാവും എല്ലാവർക്കും ഉള്ള പോലെ. എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു മഴക്കാലം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കോളറിലേക്കൂടെ നമുക്ക് പോവാം. ആരാണെന്ന് നോക്കട്ടെ. ഹലോ, കോള് ഡ്രോപ്പ് ആയിട്ടുണ്ട്. സമയം നോക്കുകയാണെങ്കിൽ 8 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആണ്. ഇപ്പം നമുക്ക് ഈ മഴയുടെ കാര്യം പറയുമ്പോഴത്തേക്കും ഓരോരോ കാൽക്കുലേഷൻസ് ഉണ്ട്. ആ കാൽക്കുലേഷൻസിലേക്ക് ഞാൻ വരാം. അതിനു മുന്നേ നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
10: ഹലോ
7: ഹലോ, ഗുഡ് മോർണിംഗ്.
10: ഗുഡ് മോർണിംഗ്.
7: ഇതാരാ സംസാരിക്കുന്നേ?
10: ലയ.
7: ലയ, LAYA അല്ലേ? ലയ എവിടുന്നാ വിളിക്കുന്നേ?
10: വല്ലടി.
7: വല്ലടി, ഓക്കെ. ഇന്ന് ക്ലാസ്സില്ല അല്ലേ, സ്കൂളില്ല അല്ലേ? എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
10: സെവൻത്തില്.
7: ഏത് സ്കൂളിലാ പഠിക്കണേ? കഞ്ചിക്കോട്. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇന്ന് ഇപ്പൊ ഈ മഴയുണ്ടോ അവിടെ?
10: മഴ ഇപ്പൊ ഇല്ല, ഒരു രാത്രിയൊക്കെ പെയ്യും.
7: ഓക്കെ. രാവിലെ മഴ പെയ്യണതാണോ ഇഷ്ടം, രാത്രി പെയ്യണതാണോ ഇഷ്ടം?
10: രാവിലെ.
7: രാത്രി
10: ഇഷ്ടമാണ്.
7: രാത്രി ഇഷ്ടമാണ്. ഈ മഴ പെയ്യുന്ന സമയത്ത് സ്കൂളിൽ ഇങ്ങനെ ലീവ് വരുന്നത് ഇഷ്ടമാണോ?
10: മഴ പെയ്യുമ്പോ സ്കൂളിൽ പോവാതിരിക്കാൻ അമ്മ വിടില്ല.
7: ഓക്കെ.
10: പോകും, നല്ല മഴ ഉണ്ടെങ്കിൽ പോവില്ല.
7: പോവില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇല്ലേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എത്ര മണിക്കാ നമ്മൾ എല്ലാ ദിവസവും രാവിലെ എണീക്കുക? സ്കൂൾ ഉള്ളപ്പോ എത്ര സമയത്താ എണീക്കുക?
10: സ്കൂളുള്ളപ്പോ ഒരു മണി 6:30 എണീക്കും.
7: 6 മണി 6:30 ആകുമ്പോ എണീക്കും. സ്കൂളില്ലെങ്കിലോ? അതില് നേരത്തെ എണീക്കോ? നമുക്ക് ശരിക്കും ഉറങ്ങണം എന്നൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ അറിയാണ്ട് എണീറ്റ് പോവൂല്ലേ. ഓ ശരാ, എന്താ അതങ്ങനെ? ഇപ്പൊ നമുക്ക് വെക്കേഷൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ കാലത്തെ എണീക്കും, പക്ഷെ സ്കൂളിൽ പോണ സമയം നമുക്ക് കുറച്ച് നേരം കൂടെ ഉറങ്ങാൻ തോന്നും, അങ്ങനെയല്ലേ?
10: സ്കൂളിൽ പോകുമ്പോ എന്താണ് എണീറ്റാൻ പറഞ്ഞ എണീറ്റില്ല, ഇല്ലാത്തപ്പോ എണീറ്റ് വരും.
7: അല്ലാത്തപ്പോ എണീറ്റ് വരും. ഇത് ആരാ പറയുന്നത്? അമ്മയാ പറഞ്ഞത്? ലയോട് ഇത് അമ്മ ഇടയ്ക്ക് പറയാറുണ്ടോ? സ്കൂളിൽ പോകുന്ന സമയത്ത് മാത്രം എണീക്കില്ല, ഈ വെക്കേഷൻ ആണോ അവധിയാണെന്നുണ്ടെങ്കിൽ നേരത്തെ എണീറ്റ് വരും എന്ന് പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും?
10: പറഞ്ഞിട്ടുണ്ട്.
7: അതാണ്, അതെന്താ അതിന്റെ ഒരു ടെക്നോളജി നമുക്ക് മനസ്സിലാവണില്ല അല്ലേ. വെക്കേഷൻ ടൈമിൽ നമുക്ക് കുറച്ചുകൂടെ ഇങ്ങനെ ഉറങ്ങണായിരുന്നു, പക്ഷെ നമുക്ക് അപ്പൊ ഉറങ്ങണ്ട. എന്തായിരിക്കും അത്? എനിക്കും അങ്ങനെ തന്നെയാ കേട്ടോ. നമ്മൾ എണീറ്റ് വരും, എങ്ങനെയാണെങ്കിലും എണീറ്റ് വരും അല്ലേ. അത് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് കുറച്ചു നേരം കൂടെ ഉറങ്ങാൻ നോക്കണം കേട്ടോ അവധിയുള്ള സമയത്ത്. ഓക്കെ, ഇനിയിപ്പോ അടുത്ത ദിവസം അവധി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി നേരം കൂടെ ഉറങ്ങാൻ നോക്കാം നമുക്ക്. ഓക്കെ. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ലയ ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കേണ്ട? ആർക്കാ പറയൂ.
10: എല്ലാവർക്കും, പിന്നെ എന്റെ അച്ഛൻ അമ്മ ചേച്ചി.
7: അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെ സൂപ്പർ ആയിട്ടുള്ള ഒരു ഡേ ആവട്ടെ, ലേക്കും ഒരു അടിപൊളി ദിവസം ആവട്ടെ
10: കേട്ടോ.
7: ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ലയയാണ്. അപ്പൊ ലയ പറഞ്ഞതിൽ ഒരു പോയിന്റ് ഉണ്ട്, നമ്മൾ എല്ലാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഓഫീസിൽ ഇപ്പൊ പോകുന്ന ദിവസം നമുക്ക് ഈ പറഞ്ഞ പോലെ രാവിലെ കുറച്ച് സമയം കൂടെ ഉറങ്ങാനായിട്ട് നമുക്ക് തോന്നും. അതേസമയം അന്ന് അവധിയാണ് പോവണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ സൺഡേ ഒക്കെ ആണെങ്കിൽ നേരത്തെ എനിക്ക് നമുക്ക് നമ്മൾ തലേന്ന് ചിലപ്പോൾ പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഉറങ്ങണം, ഇന്നിപ്പോ കുറച്ച് നേരം കൂടെ കൂടുതൽ ഉറങ്ങാം. അപ്പൊ അലാറൊക്കെ മാറ്റി വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ കിടന്നുറങ്ങണെ. പക്ഷേ നമ്മൾ സൺഡേ ആകുമ്പോഴത്തേക്കും കൃത്യമായിട്ട് എല്ലാ ദിവസവും നമ്മൾ എണീക്കുന്ന പോലെ ജോലിക്ക് പോകാനുണ്ട് അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് പോകാനുണ്ട് എന്നുള്ള പോലെയാണ് നമ്മൾ ചാടി എണീക്കുക. സ്മാർട്ടായിട്ട് നമ്മൾ എണീറ്റ് വരുന്നതാണ്. അതെന്താണ് അതിൻ്റെ ഒരു ടെക്നോളജി എന്ന് മനസ്സിലാകുന്നില്ല. മനുഷ്യന്മാർക്കൊക്കെ എങ്ങനെയാണെന്നാണ് ഞാനും മനസ്സിലാക്കണേ. സമയം നോക്കുകയാണെങ്കിൽ 8 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ നിങ്ങളുടെ പുലർച്ചെ, നിങ്ങളുടെ ഡെഫിനിഷൻ ഓഫ് പുലർച്ചെ, അതിരാവിലെ എത്ര മണിക്കാണ് എന്നാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4.

0: ഈ മഴയുള്ള ദിവസം എന്ന് പറയുന്ന സമയമുണ്ടല്ലോ, നമ്മൾ ടൈം നോക്കിയാണോ എഴുന്നേക്കുന്നതെന്ന് ചോദിച്ചാൽ പല ആളുകൾക്കും പല അഭിപ്രായം ഉണ്ടാവും. എന്റെ ഒരു അഭിപ്രായത്തിൽ ടൈം നോക്കിയല്ല നമ്മൾ എണീക്കുന്നത്, മനസ്സ് സമ്മതിക്കുമ്പോഴാണ് നമ്മൾ എണീക്കണേ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അതിരാവിലെ എപ്പോഴാണ്? ഈ മഴയുള്ള സമയം വേറെയാണോ, നോർമൽ ഡേയ്സിൽ വേറെയാണോ, സൺഡേയിൽ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്, അതൊക്കെ പറയാൻ എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ഇതാരെ സംസാരിക്കണേ?
1: അനുശ്രീയാണ്, സത്രത്തിൽ നിന്ന്.
0: അനുശ്രീ, സുഖല്ലേ?
1: ആ, സുഖമാണ്. ചേച്ചിക്ക് സുഖല്ലേ?
0: ഓ, ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അവിടെ മഴയൊക്കെ ഉണ്ടോ? പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ മഴയുടെ?
1: മഴയൊന്നുമില്ല,
0: എല്ലാം ഓക്കെയാണ് അല്ലേ? അപ്പൊ അനുശ്രീ പറയൂ, എത്ര മണിയാണ് നമ്മുടെ അതിരാവിലെ? ആ പുലർച്ചയുടെ ഡെഫിനിഷൻ എന്താ അനുശ്രീക്ക് പറയാനുള്ളത്?
1: സ്കൂളുള്ള ദിവസമൊക്കെ ഒരു 6 മണി ആ സമയത്താണ്
0: എണീക്കും. ഓക്കെ, ആ സ്കൂളില്ലാത്തപ്പോഴോ?
1: പിന്നെ സ്കൂളില്ലാത്ത ദിവസമൊക്കെ 7 മണി 8 മണിയൊക്കെ ആവുമ്പോ
0: എണീക്കും. അത് എപ്പോഴും അങ്ങനെയാണ്. സ്കൂളില്ലാത്ത ദിവസം നമ്മൾ പെട്ടെന്ന് എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരില്ലേ? എന്തിനാ ഇപ്പൊ എണീറ്റെന്ന് തോന്നൂല്ലേ? ഓക്കെ, ഇന്നിപ്പൊ ക്ലാസ് ഇല്ല, ഇനിയിപ്പൊ നാളെ ക്ലാസ് ഉണ്ടാവോ? അറിഞ്ഞൂടാ. ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ? പറയും. ഓക്കെ, നല്ലൊരു ദിവസമാവട്ടെ എന്ന് വിഷയം. അനുശ്രീക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ കേട്ടോ. ഓക്കെ ഓക്കെ, ബൈ ബൈ. നമ്മളെ വിളിച്ചത് അനുശ്രീയാണ്. അനുശ്രീ പറഞ്ഞത് സ്കൂളില്ലാത്ത ദിവസം ഒരു 7 മണി 6 മണി 7 മണി 8 മണി എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഈ പറഞ്ഞ പോലെ സ്കൂളില്ലാത്ത ദിവസം അത്രയും സമയം കൂടെ കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങാനാണ് നമുക്കൊക്കെ തോന്നുക, എല്ലാവർക്കും തോന്നുക. അനുശ്രീ പക്ഷേ ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് സ്കൂളില്ലാത്ത ദിവസം കുറച്ച് നേരം കൂടെ കൂടുതൽ ഉറങ്ങാൻ ട്രൈ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ക്ലോക്കിൻ്റെ സമയം, ഈ എല്ലാത്തിനും ഒരു കണക്കുണ്ടെന്ന് നമ്മൾ പറയല്ലേ. ഇപ്പോൾ മഴയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മഴയ്ക്കും കുറേയധികം കണക്കുണ്ട്. അപ്പോൾ ഒരു ദിവസം പെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര മഴ മാത്രമേ പെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത്ര മഴ മാത്രം പെയ്യാം എന്നൊരു കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ പെയ്യാണെന്നുണ്ടെങ്കിലാണല്ലോ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഈ കഴിഞ്ഞ 3 ദിവസത്തിനിടെ പെയ്തത് 232% അധിക മഴയാണ്. കാരണം നമുക്ക് കിട്ടേണ്ട മഴയിൽ കുറച്ചുകൂടെ കൂടുതലാണ് പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ മില്ലിമീറ്റർ കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ 55.4 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥലത്ത് നമുക്ക് ഈ 3 ദിവസം കൊണ്ട് പെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് 184.2 മില്ലിമീറ്റർ മഴയാണ്. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു ഇരട്ടി നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് ഈ 3 ദിവസം. 232% അധികം മഴ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം. ഇപ്പോൾ എറണാകുളത്ത് പാലക്കാടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ജില്ലയുടെയും കാര്യങ്ങൾ നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, ഈ കാൽക്കുലേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ പാലക്കാടാണെങ്കിൽ 44.6 അത്രയും മില്ലിമീറ്റർ മഴയായിരുന്നു നമുക്ക് കിട്ടേണ്ടിയിരുന്നത്. പക്ഷേ നമുക്ക് ഈ കഴിഞ്ഞ 3 ദിവസം നമ്മുടെ പാലക്കാട് പെയ്തിട്ടുള്ള മഴ നമുക്ക് അധികമായിട്ട് ലഭിച്ചിട്ടുള്ളത് 164.1 മില്ലിമീറ്റർ കണക്കാണ് പറയുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ കണക്കുണ്ട്. ഈ കണക്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ കണക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസങ്ങൾ വരുന്ന സമയത്താണ്, ഇത്ര അധികം പെയ്യുന്ന സമയത്താണ് പ്രളയത്തിലേക്കും വെള്ളപ്പൊക്കത്തിലേക്കും അതുപോലെയുള്ള പ്രകൃതിക്ഷോഭങ്ങളിലേക്കൊക്കെ പോകുന്നത്. പക്ഷേ ഇങ്ങനെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ റിപ്പോർട്ടിനൊപ്പം വന്നിട്ടുള്ള വേറൊരു റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്രയധികം മഴ പെയ്ത്ത് നമുക്ക് കിട്ടിയിട്ടും നമ്മുടെ സെൻട്രൽ കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24% മഴ കുറവാണെന്നുള്ളതാണ്. ഇത്രയും അധികം മഴയൊക്കെ നമുക്ക് കിട്ടി, 3 ദിവസം കൊണ്ട് ഇത്രയും പെയ്തു എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് കിട്ടാനുള്ള മഴ എന്ന് പറയുന്നത് കുറവാണെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്ന കാര്യം. അപ്പോൾ പെട്ടെന്ന് ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടുക്കി, വയനാട്, ആലപ്പുഴ, പാലക്കാട്, കൊല്ലം, കാസർഗോഡ്, എറണാകുളം, തൃശ്ശൂർ ഈ ജില്ലകളിൽ മഴക്കുറവ് തന്നെയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അധികം മഴ ലഭിച്ചത് തിരുവനന്തപുരത്ത് മാത്രമാണെന്ന് പറയുന്നുണ്ട്. ആവശ്യത്തിന് മഴ ലഭിച്ചിട്ടുള്ളത് കണ്ണൂർ, കോട്ടയം, പത്തനംതിട്ട, കോഴിക്കോട്, മലപ്പുറം, അങ്ങനെയൊക്കെയാണ് കാൽക്കുലേഷൻസ് പറയുന്നത്. അപ്പോൾ ഈ കാൽക്കുലേഷൻസും നമ്മുടെ പ്ലാൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം, പ്രത്യേകിച്ച് മഴയുള്ള സമയത്തെന്ന് പറഞ്ഞുകൊണ്ട്. സമയം 9 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. സുരേഷ് പീറ്റേഴ്സ് മ്യൂസിക് ചെയ്ത നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് ഫ്രം ദ മൂവി പാണ്ടിപ്പട.

0: ബർത്ത്ഡേ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാരിസ്.
2: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
1: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാരിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: കിയ, movement that inspires.
4: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
6: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
7: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1,000-ലധികം ഓർമ്മകൾ. സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
8: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
9: എന്ത് ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു താല്പര്യമാണ്, ഒരു ആവേശമാണല്ലേ. അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾക്ക് അത് എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ ആലോചിക്കും. പക്ഷെ ഇന്നൊരു കാര്യം ചെയ്യണം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു മടിയാണ്, ചെയ്യാനൊരു ഇഷ്ടമില്ല. പക്ഷെ നമ്മളുടെ അടുത്തൊരു വിലക്ക് പറഞ്ഞാൽ, അല്ലെങ്കിൽ അത് പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചെയ്യാനുള്ളൊരു വ്യഗ്രത കൂടും. പക്ഷേ ഈ സമയത്ത്, അതായത് ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, മഴ കൂടുതലായിട്ടുള്ള സമയത്ത്, ശക്തമായി മഴ പെയ്യുമ്പോൾ സമയത്ത് നമ്മൾ ചില വിലക്കുകൾ ഏർപ്പെടുത്തും ചില ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലേക്ക്. അപ്പൊ അങ്ങോട്ടേക്ക് പോകരുത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകുന്ന ആളുകൾ കൂടി വരികയാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പാലക്കാട് തന്നെ പല സ്ഥലത്തും, നെല്ലിയാമ്പതി ഉൾപ്പെടെയുള്ള ഈ മലയോര മേഖലകളിൽ, പല എല്ലാ വിനോദസഞ്ചാര മേഖലകളിലൊക്കെ മലമ്പുഴയിലും പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. എന്നിട്ടും ഈ മഴക്കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ഥലത്തുനിന്നും അടുത്തുള്ള, നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനത്തു നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഇപ്പോൾ വളരെയധികം അപകടങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു സമയമാണ്. കാണാൻ കൊള്ളാം, പക്ഷെ നമ്മൾ ഓർക്കും മഴയത്തൊക്കെ നല്ല വ്യൂ പോയിന്റ് ആണെന്നൊക്കെ ഓർക്കും. പക്ഷേ കരുതലില്ലാതെ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പെടും എന്നുള്ളതിന് യാതൊരുവിധ തർക്കവുമില്ല. അപ്പോൾ വളരെയധികം സൂക്ഷിക്കണം. കൊല്ലങ്കോട്ടും നമ്മൾ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളിയാങ്കൽ എന്ന സ്ഥലത്തിൽ പൈതൃക പാർക്ക് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും അവിടെ ഒരു പുഴയുണ്ട്, പുഴയിലേക്ക് ഇറങ്ങുന്നതിനൊക്കെ നിരോധനമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കടപ്പാറ തളികക്കല്ല് റോഡിൽ 100 അടിയോളം ഉയരത്തിലുള്ള ആലിങ്കൽ വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ പല സ്ഥലത്തു നിന്ന് ഈ സമയത്തും ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മലമ്പുഴയിലേക്കാണെങ്കിലും ഒരുപാട് ആളുകൾ, കുട്ടികളുമൊക്കെ ആയിട്ടാണ് ആളുകൾ വരുന്നത് ഈ ഒരു സമയത്ത്. അപ്പോൾ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊന്ന് സെറ്റിൽ ഡൗൺ ചെയ്ത് വളരെയധികം സൂക്ഷിച്ച്, ഇപ്പോൾ നമുക്ക് എല്ലാ ദിവസവും പോകേണ്ട യാത്രകൾ ഉണ്ടാവും അല്ലേ, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, അത്യാവശ്യങ്ങൾക്ക് നമുക്ക് പോകേണ്ടി വരുന്നുണ്ടാവും, അതൊക്കെ നമുക്ക് നടത്താതിരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ വിനോദസഞ്ചാരം അല്ലെങ്കിൽ വെക്കേഷൻ ട്രിപ്പ് ഡീപ്പ് മോഡിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ കരുതൽ വേണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷയൊക്കെ മാറ്റിവെച്ചിരുന്നു മഴ കാരണം, അത് നാളെ നടക്കും എന്നുള്ളൊരു അറിയിപ്പ് വന്നിട്ടുണ്ട്. സമയം നോക്കുകയാണെങ്കിൽ 9:11 ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. മെസ്സേജസിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ മെസ്സേജ് അയച്ചിട്ടുള്ളത് അഷ്റഫിന്റെ മെസ്സേജാണ്. അഷ്റഫ് ഒരു വലിയ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സ്വഭാവത്തിലെ സൗരഭ്യമാണ് ക്ഷമ, അതൊരിക്കലും ബലഹീനതയല്ല. ക്ഷമയെക്കുറിച്ച് എഴുതാനും പറയാനും എളുപ്പമാണ്, പ്രാവർത്തികമാക്കാനാണ് പ്രയാസം. പല ആളുകളും പരാജയപ്പെടുന്നതും അവിടെയാണ്. ഒരു നിമിഷത്തെ അക്ഷമ ജീവിതത്തിലെ പല നഷ്ടങ്ങൾക്കും വഴിയൊരുക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും ക്ഷമയൊരു ശീലമാക്കി ജീവിതത്തിന്റെ മാധുര്യം ആസ്വദിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ടി അഷ്റഫ് ഒരു ഗുഡ് ഡേ വിഷസ് കൂടെ അറിയിച്ചിട്ടുണ്ട്. തിരിച്ചും നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാൻ വിഷയുന്നു, നല്ലൊരു ദിവസം കൂടെ ആവട്ടെ എന്ന് വിഷയുന്നു. രാജപ്പഞ്ചാട്ടന്റെ ഒരു ഗുഡ് മോർണിംഗ് ഉണ്ട്. അതേപോലെ പി വി മുഹമ്മദ് അയച്ചിട്ടുള്ള മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. സ്നേഹമുള്ളവർക്ക് വിട്ടുകൊടുക്കുന്നത് തെറ്റല്ല, മനസ്സിലാക്കാത്തവരിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിലും തെറ്റില്ല. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ, എല്ലാവർക്കും ശുഭദിനം എന്ന് പറഞ്ഞിട്ടാണ് പി വി മുഹമ്മദ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പോൾ മുഹമ്മദ് സൂപ്പർ ഒരു ഡേ ആവട്ടെ. ഹൈ ഡിയർ, ഗുഡ് മോർണിംഗ്, ഹാവ് എ ഗുഡ് ഡേ എന്ന് പറഞ്ഞിട്ട് ബുള്ളറ്റ് ജഗൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ബുള്ളറ്റ് ജഗൻ ചേട്ടനും സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ്, ഡാർലിംഗ് ഗുഡ് മോർണിംഗ്, ഇവിടെ നല്ല വെയിലും ഉണ്ട് മഴക്കാറും ഉണ്ട്, ഒരു പ്രത്യേക വെളിച്ചം, നല്ല കാലാവസ്ഥ. കളക്ടർ അവധി പ്രഖ്യാപിച്ചാൽ പിന്നെ മഴ ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. ശരിയാണല്ലേ, നമ്മൾ അത് പലപ്പോഴും ആലപ്പുഴയിലൊക്കെ ഇങ്ങനെ രാവിലെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മഴയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പോയിട്ട് നേരത്തെ എഴുന്നേക്കും ചെയ്യും, ആദ്യം പോയി പത്രം നോക്കും മഴ ആയിട്ട് അവധി എവിടെയെങ്കിലും പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് നോക്കും. എന്നിട്ട് കളക്ടറിന് ഒരു വലിയ സല്യൂട്ടും, നല്ലൊരു മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെയും പോയി കിടന്ന് ഉറങ്ങിയിട്ടുള്ള സമയമുണ്ട്. പക്ഷെ അന്ന് ചിലപ്പോൾ മഴ പെയ്യൂല, അങ്ങനൊരു സംഭവമുണ്ട്. ഡാർലിംഗ്, എന്റെ അതിരാവിലെ 5 മണിയാണ്, മഴ തുടങ്ങിയ ശേഷം ചെറിയൊരു മടി കുടുങ്ങിയിട്ടുണ്ട്. ഇന്ന് 5 മണിക്ക് എഴുന്നേറ്റു, 1.5 മണിക്കൂർ എക്സസൈസ് ചെയ്തു. ചില ദിവസങ്ങളിൽ മാത്രം, അതായത് മടിയുള്ള ദിവസങ്ങളിൽ 7 മണിക്കേ ഞാൻ ഉണരാറുള്ളൂ, ബാക്കി എല്ലാ ദിവസങ്ങളിലും ഒരുപോലെയാണ്. വൈകി എഴുന്നേറ്റാൽ അന്നത്തെ എല്ലാ കാര്യങ്ങളും വൈകും, നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. അതിനേക്കാൾ നല്ലത് കുറച്ച് നേരത്തെ ഉണരുന്നത് തന്നെയാണ്. വീട്ടമ്മമാർക്ക് ആരും അവധി തന്നിട്ടില്ല, അവധിയില്ലാത്ത എല്ലാ വീട്ടമ്മമാർക്കും ഒരു അടിപൊളി ദിവസം ആശംസിക്കുന്നു. എല്ലാവരും സേഫായി ഇരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഷക്കീല ചേച്ചി മെസ്സേജ് അയച്ചേക്കുന്നത്. വീട്ടമ്മമാർ ഒരു ദിവസം അവധി എടുക്കണം എന്നാണ് എൻ്റെ ഒരു, ഞാൻ എപ്പോഴും വന്ന് പറയാറില്ലേ, സാറ്റർഡേസ് ഒക്കെ വന്ന് പറയാറില്ലേ, അറ്റ്ലീസ്റ്റ് സൺഡേ എങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു അവധിയൊക്കെ എടുക്കാം, അല്ലെങ്കിൽ വീട്ടിലെല്ലാവരും കൂടെ കുക്കിംഗ് ഒക്കെ ചെയ്യാം. ഒരാൾ തന്നെ എപ്പോഴും ഈ പണി ചെയ്യണമെന്നൊന്നും ഇവിടെയും ആരും പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ പോലെ രാവിലെ ഡ്യൂട്ടിക്ക് പോകണം, ജോലിക്ക് പോകണം, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. വീട്ടമ്മമാർ പറയാറുള്ളൊരു കാര്യം, ഞങ്ങളല്ലാതെ പിന്നെ ആരാ ചെയ്യാന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എല്ലാവരും കൂടെ ഒന്നിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഷക്കീല ചേച്ചിക്ക് ഒരു കിഡിലൻ ദിവസം ആവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് മെസ്സേജസിലേക്ക് പോകുന്നതിന് മുന്നേ അടുത്ത പാട്ടിലേക്ക് പോവാണ്. വിനീത് ശ്രീനിവാസന്റെ ശബ്ദത്തിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് ഫ്രം ദ മൂവി ഓം ശാന്തി ഓശാന.

ഓം ശാന്തി ഓശാന എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. വിനീത് ശ്രീനിവാസന്റെ ശബ്ദത്തിൽ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 9 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. അഹല്യ വിഷസ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ അഹല്യ FM 90.4. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് മഹിയാണ് ഫ്രം മലമ്പുഴ. മഹി ഒരു പാട്ട് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. പാട്ടൊക്കെ ചോദിക്കേണ്ട സമയം 12:00 to 2:00 ആണ്. ഇൻസ്റ്റന്റ് പാട്ട് എന്ന പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ആ ഷോയിലേക്ക് ഈ ഒരു മെസ്സേജ് അയച്ചാൽ മതി, കൃത്യം 12:00 ആകുമ്പോൾ. അപ്പോൾ ആ സമയത്ത് തന്നെ അയച്ചാൽ പാട്ടൊക്കെ കിട്ടും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മഴപ്പാട്ടാണ് മഹി ചോദിച്ചേക്കുന്നത്. നല്ലൊരു ദിവസം കൂടെ വിഷയമാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് കുഞ്ഞിപ്പ അയച്ചിട്ടുള്ള മെസ്സേജാണ്. നമസ്കാരം അഹല്യ, ഹായ് അബി. ഇന്നത്തെ ടോപ്പിക് ഏറെ നന്നായിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും 3:45 എണീക്കുക. വേനലായാലും വർഷമായാലും ശരി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് സഹോദരപുത്രൻ ഫൈസാൻ ഇബ്രാഹിമിന്റെ 10th പിറന്നാളാണ്. ഫൈസാൻ എല്ലാവിധ പിറന്നാൾ ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ മെസ്സേജ് അയച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫൈസാന് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. നല്ലൊരു കിഡിലൻ ബർത്ത്ഡേ ആവട്ടെ എന്നുകൂടെ വിഷയമാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് ബൈജു ചേട്ടനാണ്. ഹായ് അബി, ആശംസകൾ. എന്റെ അതിരാവിലെ എന്ന് പറഞ്ഞാൽ 5:30 രാവിലെ പത്രവിതരണമുണ്ട്. അത് കാരണം എന്നും ഒരേ സമയം തന്നെ. പിന്നെ സൺഡേ ചിലപ്പോൾ 6 മണിയാകും. അതെന്താ സൺഡേ പത്രം ഇല്ലേന്ന് എനിക്ക് ചോദിക്കണമെന്നുണ്ട്. ഈ പത്രം ഇടുന്ന ആളുകൾ കറക്റ്റായിട്ട് ആ സമയത്ത് വരും. പക്ഷേ ഒരിടയ്ക്ക് ഈ പറഞ്ഞ പോലെ സൺഡേ ആകുമ്പോഴത്തേക്കും പത്രം ഇങ്ങനെ വൈകിയതിനെ ചൊല്ലി നാട്ടിലൊരു തർക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് സൺഡേ എന്താ ഞങ്ങൾക്ക് കൃത്യസമയത്ത് പത്രം കിട്ടണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ടൊരു തർക്കം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പെട്ടെന്ന് ഓർത്തുപോയി ബൈച്ചേട്ടൻ മെസ്സേജ് വായിച്ചപ്പോൾ. അപ്പോൾ സൺഡേ അല്ലേ, ഒരു 1/2 കൂടെ കിടന്ന് ഉറങ്ങാം, കുഴപ്പമില്ല. പ്രിയപ്പെട്ട അഹല്യയ്ക്കും പിന്നെ കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും, പ്രിയപ്പെട്ട അമ്മ രത്നാവതി അമ്മയ്ക്ക്, വിളയോടി കൃഷ്ണൻ ചേട്ടൻ എന്നിവർക്കൊക്കെ ഒരു ഹാപ്പി ഡേ വിഷസ് അറിയിച്ചിട്ടുണ്ട് ബൈജു ചേട്ടൻ. ഒത്തിരി സ്നേഹത്തോടെ ഈ മെസ്സേജ് അയച്ചേക്കാണ്. എന്തായാലും ബൈജു ചേട്ടനും നല്ലൊരു ദിവസമാവട്ടെ. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് ലീല ടീച്ചറാണ്. ഗുഡ് മോർണിംഗ് അബി. എന്റെ ഉണർവ് സമയം 4:30 മുതൽ 5 വരെയാണ്. 5 ആയാൽ ഇത്തിരി നേരം കൂടെ കിടക്കാൻ മനസ്സിലെ ക്ലോക്ക് കൊതിച്ചാലും ശരീരത്തിലെ ക്ലോക്ക് സമ്മതിച്ചു തരില്ല. 10th ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ ശീലമാണ്. വല്ലപ്പോഴും അറിയാതെ എങ്ങനെ ഈ സമയം തെറ്റിയാൽ 5:30 തീർച്ചയായും ഉണർന്നിരിക്കും. നേരത്തെ ഉണർന്ന് പ്രകൃതിയെ കാണുന്ന എല്ലാവർക്കും ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് ലീല ടീച്ചറുടെ മെസ്സേജ്. അതാണല്ലേ, ചില സമയത്ത് നമുക്ക് നല്ല ആഗ്രഹം ഉണ്ടാകും, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ശരീരത്തിനും ആഗ്രഹം ഉണ്ടാകും കുറച്ച് സമയം കൂടെ കിടക്കണം എന്നുള്ളത്. പക്ഷെ ചിലപ്പോൾ മനസ്സ് സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. അടുത്ത മെസ്സേജിലേക്ക് പോവാണ്. നിശാന്തിന്റെ മെസ്സേജാണ്. അഹല്യ, ബിമോൻ, എറണാകുളത്ത് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. എല്ലാവർക്കും നല്ല ദിവസത്തിന്റെ ആശംസകൾ. നിശാന്ത് ഫ്രം എറണാകുളം. ഓക്കെ, നിശാന്തിനും ഒരു സൂപ്പർ ഡേ ആവട്ടെ. അടുത്ത മെസ്സേജ്, നമസ്കാരം അബികുട്ടി. ഇരുട്ട് പരന്നും മങ്ങിയും തെളിഞ്ഞും പകലിന്റെ വെളിച്ചത്തെ ഭംഗിയായി ലൈറ്റിംഗ് ചെയ്യുന്നത് കാണുമ്പോൾ ഗുരുവായ പ്രകൃതിയെ എങ്ങനെ വന്ദിക്കാതിരിക്കും? അതിനൊരു പുലരിയെ പുൽകണമല്ലോ. ആ പുലരിയിലേക്കുള്ള അലാം തൊട്ടപ്പുറത്തെ പറമ്പിലെ മരത്തിലിരുന്ന് വല്ലാതെ ശബ്ദം ഉണ്ടാക്കുന്ന ഒരു മയിലായിരുന്നു. ആ മരം ഈ അടുത്തിടെ മുറിച്ചു. എങ്കിലും ദിക്കുമാറിയ മയിലിന്റെ ഒച്ച കേൾക്കാം. മഴക്കാലം ആയതുകൊണ്ട് മൂപ്പര് ഇണയെ തേടി പോയി കാണും. പൊതുവെ രാവിലെ എഴുന്നേൽക്കുന്ന ശീലം പണ്ടേ ഉണ്ട്. തണുപ്പിച്ചിരി ജാസ്തി ആയതുകൊണ്ട് ഉണർന്നു കിടന്ന് 6 മണിയാകും. മഴക്കെടുതിയിൽ വല്ലാതെ വലയുന്നവർക്ക് എത്രയും വേഗം ആശ്വാസം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിന ആശംസകളോടെ അജിത ചേച്ചി. സൂര്യൻ ചിരിച്ചോണ്ട് വരുന്ന ഈ പ്രഭാതം ഒരു ചുന്തരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ് അല്ലേ. ഈ പറഞ്ഞ പോലെ ഈ മെസ്സേജ് വായിച്ചുകൊണ്ടിരുന്ന സമയത്തെ പൊതുവെ രാവിലെ എഴുന്നേൽക്കുന്ന ശീലം എനിക്ക് പണ്ടേ ഇല്ല എന്നാണ് എന്റെ മനസ്സിൽ ഞാനിങ്ങനെ വായിച്ചു പോയത്. പക്ഷെ അജിത ചേച്ചി എഴുതിയിരിക്കുന്നത് പണ്ടേ എനിക്കുള്ള ശീലമാണ് രാവിലെ എഴുന്നേൽക്കുന്നതെന്നാണ്. അടിപൊളി ഒരു ദിവസം ഞാൻ വിഷയണു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ശുഭദിനം അബി എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്നത്തെ ടോപ്പിക്ക് ഇഷ്ടപ്പെട്ടു. പാട്ടുകളും പൊളി. എല്ലാവർക്കും കിടുക്കാച്ച ദിവസമാവട്ടെ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. ഞാൻ മുന്നേ 5 മണിക്കാണ്, ഇപ്പം ഞാൻ 6 മണിക്കാണ് എണീക്കാറ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇതിങ്ങനെ ഫ്ലെക്സിബിളാണ്. ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സമയമാണ് അതിരാവിലെ പല ആളുകളുടെ എന്നാണ് എനിക്ക് തോന്നണേ. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു എന്ന് പറഞ്ഞിട്ടാണ് കവിത ചേച്ചിയുടെ മെസ്സേജ്. അപ്പോൾ കവിത ചേച്ചിയും സേഫായിട്ടാണ് ഇരിക്കണേന്ന് വിചാരിക്കുന്നു. ഹാപ്പി ഡേ ഞാൻ വിഷയം കേട്ടോ. അടുത്ത മെസ്സേജ് ലതീഷിന്റെ മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ടുണ്ട്. ലതീഷ് കുന്നുമ്മൽ ഫ്രം ആലപ്പടമ്പ കണ്ണൂർ. അപ്പൊ ലതീഷ് ചേട്ടനും നല്ലൊരു ദിവസമാവട്ടെ. അടുത്ത മെസ്സേജ്, സുപ്രഭാതം അഹല്യ. ഏറ്റവും പ്രിയപ്പെട്ട നിലക്കുട്ടി, സ്വന്തം സുരേഷ് കൃഷ്ണൻകുട്ടി ഏട്ടൻ എഴുതുന്നത്. എനിക്കിവിടെ സുഖമാണ്, അവിടെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നാട്ടിൽ നല്ല മഴയാണല്ലോ. വാർത്തകളിലൂടെയും പത്രങ്ങളിലൂടെയും എന്നെ ഏറെ ദുഃഖത്തിലാഴ്ത്തിയ ആ വാർത്ത ഞാൻ അറിഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി. ഇപ്പൊ നമുക്ക് ചെയ്യാനാകുന്നത് ദുഃഖിക്കാനും പശ്ചാത്തപിക്കാനും മാത്രമാണ്. എല്ലാം നല്ല രീതിയിൽ പരിഹരിക്കപ്പെടാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ഒരുപാട് വർഷങ്ങളായി അതിരാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങളിൽ
മുഴുകുന്ന പതിവ് ഇന്നും തുടരുകയാണ്. വിശേഷങ്ങൾ വേറെയൊന്നുമില്ല. ഇതോടെ കത്ത് ചുരുക്കുന്നു സ്നേഹപൂർവ്വം സ്വന്തം സുരേഷ് കൃഷ്ണൻകുട്ടി. സുരേഷ് ഏട്ടന്റെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് നമ്മൾ വായിച്ചത്. എന്തായാലും സന്തോഷം, നല്ലൊരു ദിവസം കൂടെ ആവട്ടെ എന്ന് വിഷയനു. കൃഷ്ണാനില ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു പിക്ചർ മെസ്സേജാണ്. എന്തായാലും ഞാൻ പിക്ചർ കണ്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് സുചിത്ര അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ് അഹല്യ എഫ് എം ആൻഡ് അഭിരാമി ചേച്ചി. ഞാൻ സുചിത്ര കുട്ടപ്പൻ, കിനാശേരി. ഈ മാസം 23 എന്റെ ആദ്യ പുസ്തകം അവളുടെ ലോകം പ്രകാശനം ചെയ്യുകയാണ്. തൃശൂര് കേരള സാഹിത്യ അക്കാദമിയിൽ വെച്ച് ദി ഓൾഡ് ലൈബ്രറിയുടെ കീഴിൽ ആകൃതിയുടെ വാർഷിക പരിപാടിയിൽ വെച്ചാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് സുചിത്ര ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ സുചിത്ര, താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് വിഷസ്. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. ഈ മെസ്സേജ് അയച്ചേക്കുന്നത് നവതേജ് തൻവി നിതിൻ. ഇത്രയും പേര് ചേർന്നിട്ടൊരു മെസ്സേജ് അയച്ചേക്കാണ്. ഹായ്, ഹലോ അഹല്യ എഫ് എം, എല്ലാവർക്കും ഒരു നല്ല ഡേ വിഷയണു. സോ എന്റെ ബർത്ത്ഡേ, സോ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന അശ്വതിക്ക് അച്ചുവിന് 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു അമ്മ, ബൈ നവതേജ് തൻവി ആൻഡ് ഹസ്ബൻഡ് നിതിൻ, കുറ്റിപ്പള്ളം പാറക്കാൽ എന്ന സ്ഥലത്തു നിന്നാണ് ഈ ഒരു മെസ്സേജ് അയച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന അമ്മയ്ക്ക് വേണ്ടിയിട്ട് നവതേജും തൻവിയും കൂടെ അയച്ചിട്ടുള്ള ഒരു ക്യൂട്ട് മെസ്സേജാണ്. അപ്പോൾ അശ്വതിക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഒരുപാട് സ്നേഹത്തോടെ അറിയിക്കുകയാണ്. നല്ലൊരു കിട്ടിലൻ ബർത്ത്ഡേ ആവട്ടെ എന്നൂടെ വിഷയണു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഒരു വലിയ മെസ്സേജാണ്. നമസ്കാരം അഭിരാമി പ്രിയ, എൽ പി ക്ലാസ്സിലെ കുഞ്ഞു ബെഞ്ചുകളിൽ ഒരുമിച്ചിരുന്നിരുന്ന നാളുകളിൽ നിന്ന് ഇന്ന് സൗഹൃദ ദിന യാത്ര വരെ, അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ അംഗനവാടി ഗ്രൂപ്പിന്റെ 8-ാമത്തെ യാത്രയായ കൊല്ലംകോടി യാത്രയും പൂർത്തിയാക്കി പാലക്കാടൻ ഗ്രാമഭംഗി കുളിർക്കെ കണ്ട് ആസ്വദിച്ച് ഏറ്റവും മനോഹരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. 1-ാം ക്ലാസ് മുതൽ പങ്കിട്ടും മഴയിൽ നനഞ്ഞും മണ്ണിൽ ഓടിക്കളിച്ചും സ്കൂൾ ബെല്ല് മുഴങ്ങാൻ കാത്തിരുന്നും ജീവിച്ച ബാല്യം ഇന്നും മനസ്സിൽ അതേ നിറത്തിൽ കിടക്കുന്നു. കാലം ഞങ്ങളെ പല വഴികളിലേക്ക് കൊണ്ടുപോയി. ജീവിതം ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ നൽകിയെങ്കിലും വീണ്ടും ഒന്നിച്ചപ്പോൾ മനസ്സിലായി പ്രായം മാത്രമാണ് കൂടിയത്. മനസ്സിന്നും ആ 80-90-കളിലെ സ്കൂൾ കുട്ടിയുടേത് തന്നെയാണെന്ന്. ഈ സൗഹൃദം ഒരു ബന്ധമല്ല, കാലത്തിനും ദൂരത്തിനും വായിക്കാൻ കഴിയാത്ത ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മകളാണ്. ആ കുട്ടിക്കാലം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് സൗഹൃദം ഹൃദയത്തിൽ ചേർത്തുകൊണ്ട് ഇനിയും ഒരുപാട് യാത്രകൾ ഞങ്ങൾ ഒരുമിച്ച്. വളരെ നേരത്തെ പ്ലാൻ ചെയ്ത് പുറത്തു നിന്ന് വന്ന കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ട്രിപ്പ് മാറ്റിവെക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ പാലക്കാടിന് വന്നത്. എപ്പോഴും ഒരു ദൈവാനുഗ്രഹം കൂടെയുള്ളത് കൊണ്ട് യാത്ര പൊളി വൈബായിരുന്നു. ഈ തണലിൽ ഇത്തിരി നേരം, അതാണ് ഗ്രൂപ്പിന്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പറഞ്ഞിട്ടാണ് ഷൈബി ചേട്ടന്റെ മെസ്സേജ്. ഓക്കെ ഷൈബി ചേട്ടാ, യാത്രകൾ ഞാൻ പറഞ്ഞില്ലേ, യാത്രകൾ നമ്മൾ എപ്പോഴും ചെയ്യണം. കാരണം യാത്രകൾ നമ്മളെ കുറച്ചുകൂടെ യങ് ആക്കും, നമ്മുടെ ചിന്തകളെ മാറ്റും, നമ്മുടെ വീക്ഷണങ്ങളെ മാറ്റും. എന്താ പറയുക, മൊത്തത്തിൽ നമ്മൾ ഒരു വയസ്സ് ചെറുപ്പമായിരിക്കും ഓരോ യാത്രയും കഴിഞ്ഞ് വരുന്ന സമയത്ത്. അത് ചേട്ടൻ വ്യക്തമായിട്ട് മെസ്സേജിൽ പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ നല്ല യാത്രകൾ ലൈഫിൽ ഉണ്ടാവട്ടെ, സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ഒക്കെ ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലോക്കിൽ 24 hours ആണ് എല്ലാവർക്കെങ്കിലും. നമ്മൾ രാവിലെ എന്ന് പറയുന്നത്, പുലർച്ചെ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പല ആളുകൾക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അത് നോർമൽ ഡേയ്സിൽ, മഴയുള്ള ദിവസങ്ങളിൽ, അതുപോലെ സൺഡേയ്സിലൊക്കെ പല ആളുകൾക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ അതിരാവിലെക്കുറിച്ചൊക്കെയാണ് ഇന്ന് സംസാരിച്ച്. സമയം നോക്കുമ്പോൾ 9:26 ആകുമ്പോൾ നല്ലൊരു ചൊവ്വാഴ്ച ദിവസം എല്ലാവർക്കും വിഷയണു. എല്ലാവരും സേഫായിട്ടിരിക്കുക. ആവശ്യമുള്ള സമയത്ത് ഈ മുന്നറിയിപ്പുകളൊക്കെ വരുന്ന സമയത്ത് ഹൃദയത്തോട് ചേർത്ത് നമ്മളത് അനുസരിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. സോ ഇന്നത്തെ അഹല്യ വിഷസ് ഞാൻ ദാ വൈൻഡ് അപ്പ് ചെയ്യാണ്. വൺസ് അഗെയിൻ വിഷിംഗ് യു ഓൾ എ ബ്യൂട്ടിഫുൾ ഡേ. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ്. ബൈ ബൈ.

0: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ബി ഹേ.
0: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിന് കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: Celluloid.
5: Dear listeners, just imagine. നിങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തേക്ക് അവിചാരിതമായി കാഴ്ച ശക്തിയില്ലാത്ത എന്നാൽ അതിശക്തമായ കേൾവി ശക്തിയുള്ള വിചിത്രമായ ജീവികൾ, ആ ജീവികൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു. ഒരു ചെറിയ ശബ്ദം പോലും അവരെ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കും. ഒരു ചുമയോ തറയിൽ വീഴുന്ന പാത്രത്തിന്റെ ശബ്ദമോ അല്ലെങ്കിൽ ഭയം കൊണ്ട് നിങ്ങളിങ്ങനെ ഉറക്കെ നിലവിളിച്ചാൽ പോലും നിമിഷങ്ങൾക്കകം ആ ജീവികൾ നിങ്ങളെ വകവരുത്തി കളയും, അതെ, കൊന്നുകളയും. സംസാരിക്കാൻ ശബ്ദമില്ലാതെ പരസ്പരം ആംഗ്യഭാഷയിൽ മാത്രം സംസാരിച്ച ഈ പാദസരങ്ങളോ ചെരുപ്പോ ഒന്നു തന്നെ ഇടാതെ മണ്ണിലൂടെ നഗ്നപാതരായി നടന്ന ജീവൻ നിലനിർത്തേണ്ടി വരുന്ന ഒരു കുടുംബം, ആ ഭീതിജനകമായ അവസ്ഥക്കിടയിലും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്ന അമ്മയെയും സ്വന്തം മക്കളെയും ആ വിചിത്ര ജീവികളിൽ നിന്ന് രക്ഷിക്കാൻ ഒരച്ഛൻ നടത്തുന്ന അതിജീവന പോരാട്ടത്തിന്റെ കഥയാണ് എ ക്വൈറ്റ് പ്ലേസ്. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു സെല്ലൗട്ട്. സെല്ലൗട്ടുമായി സിനിമാ വിശേഷവുമായി കൂടെ ഇറ്റ്സ് മീ RJ ആയില്ല. ഇനി നമ്മൾ സെല്ലൗട്ടിൽ പറയാൻ പോകുന്ന ആ ഒരു സിനിമ ഹോളിവുഡിലെ എക്കാലത്തെയും മികച്ച പവർഫുൾ സർവൈവൽ ഹൊറർ ചിത്രങ്ങളിൽ ഒന്നിനെ കുറിച്ചാണ്. ജോൺ ക്രിസ്കി സംവിധാനം ചെയ്ത്, എമിലി ബ്ലണ്ടും ജോൺ ക്രിസ്കിയും പ്രധാന വേഷങ്ങളിൽ തകർത്തഭിനയിച്ച എ ക്വൈറ്റ് പ്ലേസ്. ഡയലോഗുകൾ വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ശബ്ദത്തെ തന്നെ ഏറ്റവും വലിയ കഥാപാത്രമാക്കി മാറ്റി പ്രേക്ഷകരെ ശ്വാസം അടക്കി പിടിച്ച് തിയേറ്ററിൽ ഇരുത്തിയ ഒരു സിനിമാറ്റിക് വിസ്മയം. കേൾക്കുമ്പോൾ തന്നെ ചുറ്റുമുള്ള നിശബ്ദതയിൽ ഒരു ഭയം നമുക്ക് തോന്നും, അല്ലെ? ഇനി നമ്മളെ ആ നിഗൂഢമായ അന്തരീക്ഷത്തിലേക്ക്, അങ്ങനെ ഒരു ഫീലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്ന മനോഹരമായൊരു ട്രാക്കാണ് സെല്ലൗഡ് വരാനായിട്ട് പോകുന്നത്. ആ ഒരു പാട്ടിന് ശേഷം വേഗം തന്നെ തിരികെ എത്താം സെല്ലൗഡിലേക്ക്. അതിനുശേഷം ഈ സിനിമയുടെ പിന്നാമ്പുറത്തെ മറഞ്ഞിരിക്കുന്ന ഒത്തിരി രസകരമായ വിശേഷങ്ങൾ കേൾക്കാം ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. കേപ്പ് ഓൺ ലിസണിംഗ് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Welcome back, guys. അഹല്യ എഫ് എം 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന സെല്ലോയിഡാണ് കൂടെ. ഇറ്റ്സ് മീ ആർജി അഹല്യ. അങ്ങനെ നമ്മൾ എ ക്വൈറ്റ് പ്ലേസ് എന്ന സിനിമയുടെ കഥ കേട്ടു അല്ലെ. ഇനി ഈ സിനിമയെ ഹോളിവുഡിലെ ഐക്കോണിക് ഹൊറർ ചിത്രങ്ങളിൽ ഒന്നാക്കി മാറ്റിയ ഇതിന്റെ അവിശ്വസനീയമായ മേക്കിങ്ങിനെ കുറിച്ചും സാങ്കേതിക വശങ്ങളെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒന്നാമത്തെ ഒരു കാര്യം, ഡയലോഗുകളില്ലാത്ത തിരക്കഥ, അതെ, മിനിമൽ ഡയലോഗ്സ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ സംസാരിക്കുന്ന വാക്കുകൾ വളരെ കുറവാണ് എന്നത് തന്നെയാണ്. ആദ്യത്തെ 40 മിനിറ്റോളം സിനിമയിൽ ഒരൊറ്റ സംഭാഷണം പോലും ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂലേ, ഒരു സംഭാഷണം പോലും ഇല്ലാതെ 40 മിനിറ്റുകൾ. എങ്കിലും ഫേഷ്യൽ എക്സ്പ്രഷൻസിലൂടെയും ആംഗ്യഭാഷയിലൂടെയും കഥാപാത്രങ്ങളുടെ ഭയവും ആ സ്നേഹവും എല്ലാം പ്രേക്ഷകരിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാനായിട്ട് സംവിധായകന് കഴിഞ്ഞിരിക്കുന്നു. അതുതന്നെയാണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഇതിന്റെ ശബ്ദത്തിന്റെ മിടുക്കാണ്, സൗണ്ട് ഡിസൈൻ. സിനിമയിൽ സൗണ്ട് ഡിസൈനിങ്ങിന് എത്രത്തോളം പ്രാധാന്യമാണ്, അല്ലെങ്കിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നൊരു കാര്യം ഈ ഒരു ചിത്രം വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. കാറ്റടിക്കുന്ന ശബ്ദം, അല്ലെങ്കിൽ ഇലകളുടെ അനക്കം, തറയിലെ ആണിയിൽ കാല് തട്ടുന്ന ശബ്ദം, അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകരിൽ വലിയ ഭീതി ഉണ്ടാക്കും വിധം തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സൗണ്ട് എഡിറ്റിങ്ങിന് ഓസ്കാർ നോമിനേഷനും ഈ ഒരു സിനിമ നേടിയിട്ടുണ്ട്. ഇനി ഈ ഒരു സിനിമയുടെ മറ്റൊരു കാര്യമാണ് യഥാർത്ഥ ജീവിതത്തിലെ ദമ്പതികൾ. അതെ, സിനിമയിൽ അച്ഛനും അമ്മയുമായി അഭിനയിച്ച ജോൺ ക്രിസ്കിയും അമിലി ബ്ലണ്ടും യഥാർത്ഥ ജീവിതത്തിലും ഭാര്യാഭർത്താക്കന്മാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കെമിസ്ട്രിയും മക്കളോടുള്ള വൈകാരിക ബന്ധവും വളരെ ഒറിജിനലായിട്ട് തന്നെ സ്ക്രീനിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരട്ടെ, മില്ലിസെന്റ് സിമ്മൺസിന്റെ പ്രകടനം. അതെ, സിനിമയിൽ കേൾവി ശക്തിയില്ലാത്ത മകളുടെ വേഷം ചെയ്തത് മില്ലിസെന്റ് ആണ്. യഥാർത്ഥ ജീവിതത്തിലും കേൾവി പരിമിതിയുള്ള കുട്ടി തന്നെയാണ് കേട്ടോ മില്ലി. ആ കഥാപാത്രം സിനിമയിലെ വഴിത്തിരിവുകളിൽ വളരെ പ്രധാനം പങ്കുവയ്ക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ സിനിമയുടെ ഓരോ ഫ്രെയിമിനും പിന്നിലുമുള്ള ഒരു സമർപ്പണം ഉണ്ടല്ലോ, ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുമെന്നതാണ്.

0: celluloid.
1: Once again, welcome back to Celluloid. Celluloid ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് on your Ahalya FM 90.4. കൂടെ it's me, RJ Ahalya. A Quiet Place എന്നാൽ കേവലം ഒരു ഹൊറർ സിനിമ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല കേട്ടോ. കാരണം അതിനപ്പുറത്തേക്ക്, അതായത് ഏത് അപകടത്തിലും സ്വന്തം കുടുംബത്തിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്ന നമ്മുടെ മാതാപിതാക്കളുണ്ടല്ലോ. യെസ്, അതെ, ആ മാതാപിതാക്കളുടെ സ്നേഹത്തിന്റെയും അതുപോലെ തന്നെ അവരുടെ സാക്രിഫൈസിന്റെയും കഥ കൂടിയാണിത്. അതിൽ ഒരു കാര്യമുണ്ട്, അതിലൊരു സീനുണ്ട്, ബാഡ് ഡബ് രംഗം ഉണ്ടായില്ല. ആ ഒരു സിനിമ കാണുന്ന ഏതൊരു പ്രേക്ഷകരുടെയും നെഞ്ചു പിളർക്കുന്ന രംഗം തന്നെയാണ്. അതായത് എമിലി ബ്ലണ്ടിന്റെ കഥാപാത്രം പ്രസവ വേദന കൊണ്ട് പൊളയുന്ന സമയത്ത് ആ അന്യഗ്രഹ ജീവി തൊട്ടടുത്ത് എത്തി നിൽക്കുന്ന ഒരു സീനാണ് കേട്ടോ. അതായത് നിലവിളിക്കാൻ പോലും കഴിയാതെ ആ അമ്മ അനുഭവിക്കുന്ന വേദനയും ഭയവും അതൊക്കെ നമുക്കിങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് മാത്രം കണ്ടു തീർക്കാൻ പറ്റുന്ന സീനുകളാണ്. അതുപോലെ തന്നെ അച്ഛൻ്റെ അന്തിമത്യാഗം, അതായത് ഫാദേഴ്സ് സാക്രിഫൈസ് എന്ന് പറയുന്ന ഒരു മൊമെന്റും ഈ ഒരു സിനിമയിൽ വന്നു പോകുന്നുണ്ട്. മക്കളുടെ ജീവൻ അപകടത്തിലാവുമ്പോൾ ആ ജീവികളെ തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് അച്ഛനായിട്ടുള്ള ജോൺ ക്രിസ്കിയുടെ കഥാപാത്രം ആംഗ്യഭാഷയിലൂടെ മകളോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിങ്ങനെ ഉറക്കെ നിലവിളിക്കുന്ന ഒരു രംഗമുണ്ട്. ശരിക്കും നമ്മുടെ ഉള്ളിങ്ങനെ പിടയും എന്ന് നമ്മൾ പറയില്ലേ, അതാണ്, അത് ആ ഒരു കാര്യമാണ് അതിൽ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഒരു മാസ് ക്ലൈമാക്സ്, ഒരു വശത്ത് ഭയം നിറച്ച് കുടുംബം, ക്ലൈമാക്സിൽ ആ ജീവികളുടെ ബലഹീനത തിരിച്ചറിയുകയും കയ്യിൽ എന്താ പറയുക, ഒരു ഗണ്ണേന്തിട്ട് ഇങ്ങനെ ഒരു ഫൈറ്റ് ചെയ്യാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ആ ഒരു നിമിഷം ഉണ്ടല്ലോ, ശരിക്കും നമുക്കൊരു ആവേശം കൂടി തരുന്നുണ്ട്. അതായത് ഈ ഒരു സിനിമ ഒരുപാട് ഇമോഷൻസ് കൂടി കൺവേ ചെയ്യുന്നതാണ്. ആദ്യ നിമിഷം മുതൽ ക്ലൈമാക്സ് വരെ ഒരൊറ്റ നിമിഷം പോലും നമുക്ക് കണ്ണെടുക്കാൻ കഴിയാത്ത ആക്ഷൻ ഹൊറർ വിരുന്ന് തന്നെയാണ് ഈ ഒരു ചിത്രം നമുക്ക് നൽകുന്നത്.

0: celluloid.
1: യെസ്, ഇന്നത്തെ സിനിമയിൽ നമ്മൾ സംസാരിക്കുന്നത് എ ക്വൈറ്റ് പ്ലേസ് എന്ന സിനിമയുടെ വിശേഷങ്ങളെ കുറിച്ചാണ്. ആ ഒരു സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോഴും ആ ഒരു സസ്പെൻസും നിശബ്ദതയുടെയും ഭയവും നമുക്ക് മനസ്സിലേക്ക് തന്നെ കടന്നു വരും കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സിലലാവിഡിന്റെ സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവാൻ പോവാണ്. ഈ ശബ്ദമുണ്ടാക്കാൻ പോലും ഭയക്കുന്ന ആ ലോകത്തിലെ അവിശ്വസനീയമായ അതിജീവന യാത്രയും അതുപോലെ തന്നെ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുടെ ഡെഡിക്കേഷനാണ് നമ്മളിന്ന് കേട്ടത് അല്ലേ. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ആ ചോദ്യം എന്താണെന്നറിയാം, എ ക്വൈറ്റ് പ്ലേസ് സിനിമ കണ്ടപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഇനി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സസ്പെൻസ് ഉണ്ടാക്കുന്ന ആ ഒരു മൊമെന്റ് ഏതാണെന്നാണ്? തീർച്ചയായിട്ടും നിങ്ങൾ ആ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കാണാനായിട്ട് നോക്കണം കേട്ടോ. അതിലോരോ സീനും ഓരോ കാര്യങ്ങളും നമുക്ക് വളരെയധികം ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. ഇനി കുറച്ച് ക്ലൂ ഞാൻ തരാം. നിങ്ങൾക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബാത്ത് ഡബിലെ പ്രസവരംഗമാണോ അതോ തറയിലെ ആണിയിൽ കാല് തട്ടുന്ന രംഗമാണോ എന്താണെന്നുള്ള കാര്യം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നമ്മുടെ അഹല്യ എഫ് എമ്മിന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെയും അഹല്യ എഫ് എം വാട്സപ്പ് നമ്പറിലൂടെയും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ മനോഹരമായ സിലലവിന്റെ എപ്പിസോഡ് അവസാനിപ്പിച്ചുകൊണ്ട് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നു ഇറ്റ്സ് മീ ആർജി. ആ ഇല്ല, ഞാൻ വീണ്ടും വരും സിലലോയിഡുമായിട്ട് മറ്റൊരു സിനിമയുടെ കഥയും ആ സിനിമയുടെ കുറച്ച് ഹിഡൻ ഡീറ്റെയിൽസ് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോ കീപ് ലിസണിങ് ടു അഹല്യ എഫ് എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും. രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
3: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
2: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
6: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
5: ജൂലൈ മാസം അവസാനിച്ച് ഓഗസ്റ്റ് മാസമൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. കാലിഡോസ്കോപ്പാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. കാലിഡോസ്കോപ്പിൽ കുറേയധികം ഇൻഫർമേഷൻസും എന്റർടൈൻമെന്റും ഒക്കെ ആയിട്ട് നമ്മൾ ഇനി 1 മണിക്കൂർ ഫുൾ ഓൺ ഫുൾ പവറിൽ ഇവിടെ ഉണ്ടാവും. ഓണം വരാൻ പോവാണ്. ഓണം അടുത്തു കഴിഞ്ഞാൽ 2 മോഡായിരിക്കും സാധാരണ ഈ ജോലിക്കാർക്കൊക്കെ ഉള്ളത്. ഒന്നാമത്തേത് ഇത്തവണ നേരത്തെ ടിക്കറ്റ് എടുക്കണം. രണ്ടാമത്തേത് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് അയ്യോ വീണ്ടും വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറയുന്ന മോഡ്. എന്തായാലും ഇന്ന് റെയിൽവേ കൊണ്ടുവന്നിട്ടുള്ള കുറെ കാര്യം, ടിക്കറ്റ്സിലും അതേപോലെ ബുക്കിംഗിലും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പിന്നെ നീലക്കുറിഞ്ഞിയുടെ പടങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ടോ ഇടയ്ക്കിടയ്ക്ക്? നീലക്കുറിഞ്ഞു പൂത്തു 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോ വേഗം പോയി കണ്ടോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റീലുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതേക്കുറിച്ചും ഒരു അപ്ഡേറ്റ് എനിക്ക് തരാനുണ്ട്. കാലിഡോസ്കോപ്പിൽ കംപ്ലീറ്റ് ഇൻഫർമേഷനും എന്റർടൈൻമെന്റും ഒക്കെ ആയിട്ട് കൂടെയുള്ളത് ഞാൻ അഭിരാമി. സ്റ്റേ ട്യൂൺഡ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഓണക്കാലം എന്ന് പറയുമ്പോൾ സദ്യയുടെ സീസൺ മാത്രമല്ല, റെയിൽവേ വെബ്സൈറ്റ് റിഫ്രഷ് ചെയ്യുന്ന ഒരു കായികമേള കൂടെ നടക്കുന്ന സമയമാണ്. കാരണം ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കും, ടിക്കറ്റ് അവൈലബിൾ ആണോ, വെയിറ്റിംഗ് ലിസ്റ്റിലാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ടെൻഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സൗത്തേൺ റെയിൽവേ ഒരു ഗുഡ് ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഓണക്കാലത്ത് തിരക്കുകൾ സ്വാഭാവികമാണ്. ഈ തിരക്ക് കണക്കിലെടുത്ത് ഓഗസ്റ്റ് 13 മുതൽ സെപ്റ്റംബർ 6 വരെ ഡേറ്റ് ഓർത്ത് വെച്ചോളൂ, ഓഗസ്റ്റ് 13 to September 6th, ആ സമയം വരെ ആഴ്ചയിൽ 2 ദിവസം ചെന്നൈ സെൻട്രലിൽ നിന്ന് കൊല്ലത്തേക്ക് ഒരു സ്പെഷ്യൽ ട്രെയിൻ കൂടെ ഉണ്ടാവും. ഓണക്കാലത്ത് മലയാളി എവിടെയാണെങ്കിലും മനസ്സ് ഒരു സ്ഥലത്തല്ലേ, നമ്മൾ വീടുകളിലെത്തണം, വീട്ടിൽ പായസം റെഡിയാക്കണം, സദ്യ റെഡിയാക്കണം, ഊഞ്ഞാലിടണം, കസിൻസ് ഒക്കെ ആയിട്ട് ഫോട്ടോ എടുക്കണം, ഓണക്കോടി വാങ്ങണം അല്ലേ. ഇനി ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷമാണ്, കിട്ടിയില്ലെങ്കിൽ പതിവ് പോലെ മറ്റ് ഡയലോഗ് നമ്മുടെ കയ്യിലുണ്ടാവും, സാരമില്ല നമുക്ക് ബസ്സിന് പോകാം. 5 മിനിറ്റിന് ശേഷം നമ്മൾ പിന്നെയും നോക്കുമ്പോൾ അയ്യോ ബസ്സിലും സീറ്റില്ലേ, എങ്ങനെയാണ് ഓണം എത്തുന്നതിന് മുന്നേ വീട്ടിലെത്താനെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ സ്പെഷ്യൽ ട്രെയിനിന്റെ ബുക്കിംഗും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ നോക്കി വെച്ചോളൂ. നിങ്ങൾ വീട്ടിലല്ല, പല സ്ഥലങ്ങളിൽ നിന്ന് വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ നോക്കിയിട്ടില്ല എന്നെങ്കിൽ വാട്സപ്പിൽ സ്റ്റാറ്റസിൽ മാത്രം എഴുതേണ്ടി വരും, ഹാപ്പി ഓണം ഫ്രം നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം. എന്തായാലും നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോവാം. കാലിഡോസ്കോപ്പ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെ ഞാൻ അഭിരാമി.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ചെന്നൈയിൽ നിന്ന് മാത്രമല്ല കേട്ടോ, ഓണത്തോടനുബന്ധിച്ച് ബാംഗ്ലൂരിൽ നിന്നും പ്രത്യേകമായിട്ടുള്ള ട്രെയിൻ സർവീസുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹുബ്ബള്ളിക്കും കോട്ടയത്തിനും ഇടയിലാണ് ഈ ഒരു സർവീസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓഗസ്റ്റ് 25, 29 ഈ രണ്ട് ഡേറ്റ്സിൽ ഹുബ്ബള്ളിയിൽ നിന്ന് കോട്ടയത്തേക്കും 26, 30 തീയതികളിൽ ഓഗസ്റ്റിൽ കോട്ടയത്ത് നിന്ന് തിരിച്ച് ഹുബ്ബള്ളിയിലേക്കും ആയിരിക്കും ഈ സർവീസ് നടത്തുക. ഓണം വരാനിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ഡ്രീമാണ് വീട്ടിലെങ്ങനെയെങ്കിലും എത്തുക എന്നുള്ളത്. അതിന് പിന്നിലെ ഏറ്റവും വലിയൊരു നൈറ്റ്മെയറാണ് ഈ എല്ലാ വർഷവും നടക്കുന്ന ഓണക്കാലത്ത് സദ്യ കഴിക്കുന്നതിന് മുന്നേ തന്നെ മലയാളികൾ ഏറ്റവും കൂടുതൽ കാണുന്ന സംഭവം റെയിൽവേ ആപ്പിലെ റിഫ്രഷ് ബട്ടൺ അല്ലേ. അപ്പോൾ ഓണം പ്രമാണിച്ച് കേരളത്തിലേക്ക് 100-ലധികം സ്പെഷ്യൽ ട്രെയിൻ സർവീസസ് നടത്തും എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട റെയിൽവേ മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ള കാര്യം. കാരണം എല്ലാ വർഷവും 3 മാസം മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോയാൽ പോലും സോറി നോട്ട് അവൈലബിൾ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പൊ ആളുകൾ എന്ത് ചെയ്യും, ബസ് നോക്കാന്ന് പറയും. ബസ് കണ്ടാൽ ഈ പറഞ്ഞ പോലെ സീറ്റ് ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല, ഫ്ലൈറ്റ് നോക്കാന്ന് വിചാരിക്കും. ഫ്ലൈറ്റിന്റെ റേറ്റ് കാണുമ്പോൾ സാരില്ല, വീഡിയോ കോളിൽ ഓണം ആഘോഷിക്കാം, ഇത്തവണത്തെ ഓണം അങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കും. എന്തായാലും ഇത്തവണ ഓണം വീട്ടിൽ ആഘോഷിക്കാനായിട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന ആളുകൾ സ്പെഷ്യൽ ട്രെയിനുകളുടെ അപ്ഡേറ്റ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഓണസദ്യയുടെ ഫോട്ടോ കണ്ടിട്ട് ഫോൺ സ്ക്രീനിനോട് ചിലപ്പോൾ പറയേണ്ടി വരും, ഒരു പപ്പടമെങ്കിലും കൊറിയർ ചെയ്യായിരുന്നല്ലോ എന്ന്. എന്തായാലും ഓണം നമുക്ക് എപ്പോഴും വീട്ടിലേക്ക് തിരിച്ചെത്തണ ഓർമ്മയാണ്. അപ്പോൾ ഓണക്കാലത്ത് ഇതേപോലെ സ്പെഷ്യൽ ട്രെയിൻസ് ഒക്കെ പല ഭാഗങ്ങളിൽ നിന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോവാണ്. അടുത്ത 2 സൂപ്പർ ഹിറ്റ് ട്രാക്കുകൾക്ക് ശേഷം തിരിച്ചെത്താം കാലിഡോസ്കോപ്പിലേക്ക്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ, ഇൻസ്റ്റഗ്രാം ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഒരൊറ്റ സീൻ മാത്രമാണ് കാണാനായിട്ട് പറ്റുക. പി ഒ വി ഒക്കെ ഇട്ടിട്ട് മൂന്നാർ ഇസ് ബ്ലൂ എഗെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള കുറേയധികം മൂന്നാറിലെ നീലക്കുറിഞ്ഞികൾ പൂത്തേൻ്റെ ഫോട്ടോസും റീലിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സ്ലോ സോങ്ങും നീല നിറത്തിൽ മല മുഴുവൻ കണ്ടാൽ നമ്മൾ ഉടനെ ഡാ ബാഗ് എടുക്ക്, നാളെ നമുക്ക് മൂന്നാർ ട്രിപ്പ് പോവാം. പക്ഷേ അവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന നീല പൂക്കളുടെ കാഴ്ച പല ആളുകളും വിശ്വസിച്ചിരിക്കുന്നത്, ഞാനൊക്കെ ആദ്യം വിശ്വസിച്ചിരുന്നത് നീലക്കുറിഞ്ഞിയാണെന്നാണ്. അപ്പൊ നീലക്കുറിഞ്ഞിയല്ലേ എന്ന് ചോദിച്ചാൽ, നീലക്കുറിഞ്ഞിയല്ല, ഇതിന്റെ പേര് മേട്ടുകുറിഞ്ഞി എന്നാണ്. അല്ലാതെ 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന ആ ലെജൻഡറി നീലക്കുറിഞ്ഞി അല്ല കേട്ടോ ഇത്. സോഷ്യൽ മീഡിയയുടെ ഒരു കുഴപ്പമുണ്ട്, രണ്ട് നീലപ്പൂ കണ്ടാൽ മതി ബ്രേക്കിംഗ് ന്യൂസ് നീലക്കുറിഞ്ഞി ഈസ് ബാക്ക് എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കും. അതുകൊണ്ട് റീല് കണ്ടിട്ട് പെട്ടെന്ന് ലീവ് എടുത്ത് ബാഗ് പാക്ക് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ഫാക്ട് ചെക്ക് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ കൂട്ടുകാർ ചോദിക്കും, നീലക്കുറിഞ്ഞി കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പറയേണ്ടി വരും, നീല കളർ കണ്ടു, നീല കുറിഞ്ഞി കണ്ടില്ല എന്ന്. എന്താണ് സംഭവം എന്ന് നമുക്ക് വിശദമായിട്ട് കേൾക്കാം ഇന്നത്തെ കലഡോസ്കോപ്പിൽ. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ഇത് കലഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഒരു റീല് കണ്ടാൽ നമ്മൾ പറയും, ഇപ്പൊ വീഡിയോയില് നീല പൂക്കൾ കണ്ട് ക്യാപ്ഷൻ വായിച്ച് നീല കുറിഞ്ഞു പൂത്തു എന്നൊക്കെയുള്ള ക്യാപ്ഷൻ ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മള് മച്ചാനായി നമുക്ക് മൂന്നാറ് പോവാം, മൂന്നാറ് നീല കുറിഞ്ഞു പൂത്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ അറിയാവുന്ന നമ്മുടെ ട്രാവൽ ഫ്രീക്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ യാത്ര പോകും, ലീവ് എടുക്കും, നേരെ മൂന്നാർക്ക് വിടും. പക്ഷേ കേരള ടൂറിസം തന്നെ ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ്, സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ആ പർപ്പിൾ നീല നിറത്തിലുള്ള പൂക്കൾ യഥാർത്ഥ നീലക്കുറിഞ്ഞിയല്ല. അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള പേര് സ്ട്രോബിലാന്തസ് കുന്ധ്യാനിയ എന്നാണ്. 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന ആ ഫേമസ് ആയിട്ടുള്ള നീലക്കുറിഞ്ഞി ഇതല്ല, വേറെതാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ റീൽസിലൊക്കെ കാണുന്ന പൂക്കള് അവിടുത്തെ നാട്ടുകാരൊക്കെ മേട്ടുക്കുറിഞ്ഞി എന്ന് വിളിക്കുന്ന വേറൊരു പൂവാണ്, ഇതല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയക്ക് ഒരു ക്യാപ്ഷൻ കിട്ടിയാൽ മാത്രം മതിയല്ലോ അല്ലെ. എക്സ്പെക്ടേഷൻ, നമ്മുടെയൊക്കെ എക്സ്പെക്ടേഷൻ ലെജൻഡറി ആയിട്ടുള്ള നീലക്കുറിഞ്ഞിയാണ്. പക്ഷെ റിയാലിറ്റി പറയുകയാണെങ്കിൽ ഈ നീലക്കുറിഞ്ഞിയുടെ ഒരു കസിനായിട്ട് വരും ഇപ്പൊ അവിടെ പൂത്ത് നിൽക്കുന്ന മേട്ടുക്കുറിഞ്ഞി. അതുകൊണ്ട് റീല് കണ്ടാൽ ട്രിപ്പ് പ്ലാൻ ചെയ്യാം, പക്ഷെ ക്യാപ്ഷൻ കണ്ടാൽ മാത്രം വിശ്വസിക്കേണ്ട. കാരണം ഇന്നത്തെ കാലത്ത് വൈറലാകുന്നതെല്ലാം സത്യമാകണമെന്നില്ല, പക്ഷെ സത്യം ഫാക്ട് ചെക്ക് ചെയ്താൽ മാത്രമേ വൈറലാകാറുള്ളൂ. അപ്പോ അതെപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നെക്സ്റ്റ് സോങ്ങിലേക്ക് പോവാണ്. ഇത് കലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഇനിയിപ്പോൾ നീലക്കുറിഞ്ഞിയെ കുറിച്ചുള്ള കുറച്ച് കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാനിങ്ങ് കാലിഡോസ്കോപ്പിൽ നിന്ന് പോവാണ്. യഥാർത്ഥ നീലക്കുറിഞ്ഞി എന്ന് പറയുമ്പോഴേ അങ്ങനെ എല്ലാ സീസണിലും പൂക്കുന്ന പൂവൊന്നുമല്ല, 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം എത്തുന്ന ഒരു സെലിബ്രിറ്റിയാണ്. അതിന്റെ ഒരു ഗ്രാൻഡ് എൻട്രി സാധാരണയായിട്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിരിക്കും. അപ്പോഴാണ് മൂന്നാർ ശരിക്കും ആ നീല വസന്തത്തിന്റെ ഭംഗിയിലങ്ങ് മുങ്ങി നിൽക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഈ നീലക്കുറിഞ്ഞിയുടെ ഒരു കസിൻ ചെടിയായിട്ട് വരുന്ന ഒരു മേട്ടുക്കുറിഞ്ഞിയാണ്. അപ്പോൾ അതൊന്ന് നമ്മളെല്ലാവരും മനസ്സിൽ വയ്ക്കുക. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ സംഭവം മാത്രമല്ല, എന്ത് സംഭവം കണ്ടാലും ചിലപ്പോൾ അത് AI വീഡിയോസ് ആയിരിക്കും. നമ്മൾ ശരിക്കുമുള്ളതാണ് എന്ന് വിശ്വസിച്ച് ലൊക്കേഷനൊക്കെ അയക്ക്, ഞാൻ ഐ എം ഓൺ ദ വേ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ കാലത്ത് ഗൂഗിൾ മാപ്പിനേക്കാൾ ആളുകൾ വിശ്വസിക്കുന്ന ഇൻസ്റ്റഗ്രാം മാപ്സ് ആണെന്ന് തോന്നും. അതുകൊണ്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ ഈ പറഞ്ഞ പോലെ ചെറിയ ഫാക്ട് ചെക്കൊക്കെ കൂടെ ചെയ്ത് കേരള ടൂറിസത്തിൻ്റെയോ ലോക്കൽ ടൂറിസം സെൻ്ററുകളുടെയോ ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വേണം പോവാൻ. അങ്ങനെ നോക്കി പോയില്ല എന്നുണ്ടെങ്കിൽ നീലക്കുറിഞ്ഞിക്ക് പകരം മേട്ടുക്കുറിഞ്ഞ് കണ്ടിട്ട് പോരേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ കാലിഡോസ്കോപ്പ് ദാ ഇവിടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും അവസാനിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇന്നത്തെ ദിവസം സൂപ്പർ പവർ ഡേ ആയിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80-ലധികം സ്മാർട്ട് ഫീച്ചറുകൾ.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
4: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
5: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് ഓപ്ഷൻസ്,
2: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്രബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
6: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. പലപ്പോഴും കാഴ്ചയിലെ ഭീകരത കൊണ്ടോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ കൊണ്ടോ നമ്മൾ മനുഷ്യർ ഭയപ്പെടുകയും കൊല്ലാൻ മടിക്കാത്തതുമായ ചില ജീവികളുണ്ട് ഇല്ലേ? എന്നാൽ പ്രകൃതിയുടെ ഈ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലും നമ്മുടെ കർഷകരുടെ കൃഷിയിടങ്ങളെ സംരക്ഷിക്കുന്നതിലും ഈ ഒരു ജീവികൾ വഹിക്കുന്ന പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒറ്റ നോട്ടത്തിൽ ജീവന് ഭീഷണിയാണെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ കർഷകന്റെ ഉറ്റമിത്രങ്ങളായ ചില ജീവികൾ ഏതൊക്കെയാണ് എന്നും അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നും കൃഷിയിൽ അവയെങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് എന്നും വളരെ വിശദമായി അറിയാം ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ. നമസ്കാരം, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുനിൽ.

0: ജീവിതഭൂമി. ഹരിതഭൂമി, കർഷകരുടെ ഹൃദയതാളം.
1: ചേര, നമ്മള് തെറ്റിദ്ധാരണകൾ മൂലം അടിച്ചു കൊല്ലുകയും മനുഷ്യന് ഒരു തരത്തിലും ഭീഷണിയാകാത്ത ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജീവിയാണ് ചേര. ചേരപ്പാമ്പ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ചേര മറ്റുള്ള വിഷപ്പാമ്പുകളെക്കാളും എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പാമ്പാണ്. പാമ്പുകളെ കാണുമ്പോൾ തന്നെ ഓടി ഒളിക്കുക, തല്ലിക്കൊല്ലുക, ഇതൊക്കെ നമ്മളൊരു പൊതു രീതിയാണ് അല്ലേ. എന്നാൽ കർഷകൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ചേര. വിഷമില്ലാത്ത ഈ ഒരു പാമ്പ് വിഷപ്പാമ്പാണ് എന്ന തെറ്റിദ്ധാരണയിലാണ് പലപ്പോഴും കൊല്ലപ്പെടാറുള്ളത്. വേഗത്തിൽ സഞ്ചരിക്കാനും മരങ്ങളിൽ കയറാനും കഴിവുള്ള ജീവി കൂടിയാണ് ചേര. പാടശേഖരങ്ങളിലും തോട്ടങ്ങളിലും വൻതോതിൽ പ്രജനനം നടത്തുന്ന എലികളും പെരുച്ചാഴികളുമാണ് കർഷകന്റെ പ്രധാന ശത്രുക്കൾ. വിത്തുകൾ തിന്നു തീർക്കുകയും വിളകൾ നശിപ്പിക്കുകയും വരമ്പുകളിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കി ജലസേചനം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഈ എലികളെയാണ് ചേര പ്രധാനമായിട്ടും ഭക്ഷണമാക്കുന്നത്. ഒരു ചേര തന്റെ ജീവിത കാലയളവില് 100 കണക്കിന് എലികളെ പിടികൂടി തിന്നുന്നു. അതായത് ചെലവേറിയ എലിവിഷങ്ങളോ കെണികളോ ഉപയോഗിക്കാതെ തന്നെ കൃഷിയിടങ്ങളിലെ എലിശല്യം പൂർണ്ണമായിട്ട് തടയാൻ ചേരകൾ സഹായിക്കുന്നുവെന്നാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ ചേരയെ കൊല്ലുന്നത് കൃഷിക്ക് തന്നെ വലിയ തിരിച്ചടിയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ചേര എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഭീഷണിക്ക് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവന് ഭീഷണിയാവുന്ന ഒരു ജീവിയല്ല, നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ജീവിയാണെന്ന് മനസ്സിലായില്ലേ. അതുപോലെ തന്നെ ഒരു ജീവിയാണ് തേനീച്ചകൾ. തേനീച്ചകളെക്കുറിച്ച് കൂടുതലായി അറിയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കുത്തിക്കഴിഞ്ഞാൽ നല്ല വേദനയും നീറ്റലും ഉണ്ടാകുമെന്നതുകൊണ്ട് നമ്മളെപ്പോഴും ഭയത്തോടെ അകലം പാലിക്കുന്ന ജീവികളാണ് തേനീച്ചകൾ, അല്ലേ? എന്നാൽ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ ആധാരമായ പ്രകൃതിയുടെ മഹത്തായ തൊഴിലാളികളാണ് തേനീച്ചകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പുഷ്പിക്കുന്ന സസ്യങ്ങളുടെ പ്രധാന ആവാസ വ്യവസ്ഥ ഇവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കർഷകർ നടുന്ന പച്ചക്കറികൾ, ഫലവൃക്ഷങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയിൽ പരാഗണം നടക്കുന്നത് തേനീച്ചകൾ പൂക്കളിൽ നിന്ന് പൂക്കളിലേക്ക് പറന്ന് നടക്കുമ്പോഴാണ്. തേനീച്ചകളുടെ സാന്നിധ്യമില്ല എങ്കിൽ ചെടികളിൽ കായ്കളും ഫലങ്ങളും ഉണ്ടാകുന്നത് വലിയ തോതിൽ കുറയും. തേനീച്ചകൾ ഇല്ലാതായി കഴിഞ്ഞാൽ 3-4 വർഷം കൊണ്ട് തന്നെ ഈ ഭൂമി ഇല്ലാതാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ എത്രത്തോളം മനുഷ്യരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഈ പ്രകൃതിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തേനീച്ച എന്ന് മനസ്സിലായില്ലേ? ശാസ്ത്രീയ പഠനങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ 1/3 ഉണ്ടാകാനായിട്ട് കാരണം തേനീച്ചകളുടെ പരാഗണമാണ് എന്നാണ്. കൂടാതെ ഔഷധ ഗുണമുള്ള തേനും മെഴുകും നൽകി കർഷകന് വലിയ അധിക വരുമാനത്തിനും തേനീച്ച വളർത്തൽ വഴിയൊരുക്കുന്നുണ്ട്. അപ്പോൾ തേനീച്ചയെ കാണുമ്പോൾ ഇനി പേടിക്കേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും ഭൂമിയിൽ എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന ഒരു ജീവിയാണ് തേനീച്ച. അടുത്തത് മൂങ്ങയാണ്. മൂങ്ങയെക്കുറിച്ചറിയാം മനോഹരമായ പാട്ടിനു ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മൂങ്ങാന്ന് പറയുന്ന സമയത്ത് പേടിയുണ്ടാക്കുന്ന ഒരു രൂപവും രാത്രിയിലെ ഭീകരമായ ശബ്ദവുമാണ് നമുക്ക് ഓർമ്മ വരിക അല്ലെ. കാരണം പഴയകാലം മുതലേ തന്നെ പല ദുരൂഹതകളും അപശകുനങ്ങളും മൂങ്ങകളുമായിട്ട് ആളുകൾ ബന്ധപ്പെടുത്തിയിരുന്നു. എന്നാൽ വനത്തിലും ഗ്രാമങ്ങളിലും ഒരുപോലെ കർഷകന് തണലാകുന്ന അപൂർവ പക്ഷിയാണ് മൂങ്ങ. കനത്ത ഇരുട്ടിലും ഇരയുടെ നേരിയ ചലനം പോലും തിരിച്ചറിയാൻ കഴിവുള്ള അത്ഭുതകരമായ കാഴ്ചശക്തിയും കേൾവിശക്തിയും മൂങ്ങകൾക്ക് ഉണ്ട്. ഇവയുടെ ചിറകടിയുടെ ശബ്ദം പോലും കേൾക്കാതെ പറക്കാൻ സാധിക്കുമെന്നതിനാൽ രാത്രിയിൽ പുറത്തിറങ്ങുന്ന എലികളെ കൃത്യമായിട്ട് പിടികൂടാൻ മൂങ്ങകൾക്ക് സാധിക്കും. ഒരു മൂങ്ങ കുടുംബം ഒരു പ്രജനന കാലയളവിൽ 1000-ൽ അധികം എലികളെ വേട്ടയാടാറുണ്ട്. എലിശല്യം മൂലം വിളനാശം നേരിടുന്ന നെൽപ്പാടങ്ങളിലും തോട്ടങ്ങളിലും മൂങ്ങകൾക്കായിട്ട് ചെറിയ കൂരകൾ ഒരുക്കുന്നത് ഇന്ന് ശാസ്ത്രീയമായി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ്. അപ്പോൾ മൂങ്ങയും കർഷകന്റെ മിത്രമാണ് എന്ന് മനസ്സിലായില്ലേ. ഇനി ചിലന്തികൾ എങ്ങനെയാണ് കർഷകനെ സഹായിക്കുന്നത് പറഞ്ഞുതരാം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നമ്മുടെ വീടുകളിലും തോട്ടങ്ങളിലും വലകെട്ടി ജീവിക്കുന്ന ചിലന്തികളെ കാണുമ്പോൾ വിഷമുള്ളതാണോ എന്നൊരു പേടി കൊണ്ട് നമ്മൾ നശിപ്പിക്കാറുണ്ട് അല്ലേ. എന്നാൽ കൃഷിയിടങ്ങളിലെ സ്വാഭാവിക കീടനാശിനികളായി പ്രവർത്തിക്കുന്ന ജീവികളാണ് ചിലന്തികൾ. വലിയൊരു വിഭാഗം ചിലന്തികളും മനുഷ്യർക്ക് തീർത്തും ഉപദ്രവകാരികളല്ല എന്ന് മനസ്സിലാക്കുക. വിളകൾക്ക് നാശം വരുത്തുന്ന പ്രാണികൾ, ചാഴികൾ, തണ്ട് തുറപ്പൻ പുഴുക്കൾ, കൊതുകുകൾ, ഈച്ചകൾ എന്നിവയെല്ലാം ചിലന്തിയുടെ വലയിൽ കുടുങ്ങി ഇരയാകാറുണ്ട്. കെമിക്കൽ കീടനാശിനികൾ ഉപയോഗിക്കാതെ തന്നെ കീടങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനായിട്ട് ചിലന്തികൾ സഹായിക്കുന്നുണ്ട്. തോട്ടങ്ങളിൽ ചിലന്തികളുടെ എണ്ണം കൂടുതലാണ് എങ്കിൽ അവിടെ ദോഷകരമായ കീടങ്ങളുടെ ശല്യം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അനാവശ്യമായി കെമിക്കൽ സ്പ്രേ ചെയ്ത് ഇവയുടെ വാസസ്ഥലങ്ങൾ നശിപ്പിക്കാതിരിക്കാനായിട്ട് കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. മനുഷ്യന് ഉപകാരപ്രദമാകുന്ന ചില ജീവികളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി വവ്വാലുകളെ കുറിച്ചറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: രോഗങ്ങൾ പരത്തുന്നവരും ഭയപ്പെടുത്തുന്ന രൂപമുള്ളവരും എന്ന നിലയിലാണ് പലപ്പോഴും വവ്വാലുകൾ ചിത്രീകരിക്കപ്പെടാറുള്ളത്. എന്നാൽ പ്രാണികളെ മാത്രം ഭക്ഷണമാക്കുന്ന ഇൻസെക്ടിവോറസ് വവ്വാലുകൾ കൃഷിഭൂമിയുടെ വലിയൊരു രക്ഷകൻ കൂടിയാണ്. രാത്രികാലങ്ങളിൽ വിളകളെ വൻതോതിൽ ആക്രമിക്കുന്ന നിശാശലഭങ്ങൾ, വണ്ടികൾ, കൊതുകുകൾ എന്നിവയാണ് ഇവ പ്രധാനമായിട്ടും വേട്ടയാടുന്നത്. ഒരു ചെറിയ വവ്വാലിന് ഒരു മണിക്കൂറിനുള്ളിൽ 1000-ൽ അധികം ചെറിയ പ്രാണികളെ പിടികൂടി തിന്നാനായിട്ട് കഴിയും. രാത്രിയിലെ കർഷകൻ ഉറങ്ങുന്ന സമയത്ത് അവന്റെ വിളകളെ കീടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന കാവലാളുകൂടിയാണ് വവ്വാലുകൾ. കൂടാതെ പഴങ്ങൾ തിന്നുന്ന ഇനം വവ്വാലുകൾ കാടുകളിലും തോട്ടങ്ങളിലും വിത്തുകൾ വിതറാനും ധാരാളം പുതിയ മരങ്ങൾ മുളയ്ക്കാനും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ വവ്വാലുകൾ എങ്ങനെയാണ് കർഷകനെ സഹായിക്കുന്നത് എന്ന് മനസ്സിലായില്ലേ? ഇന്ന് നമുക്ക് പല്ലിയെക്കുറിച്ചറിയാം. നമ്മുടെ വീടുകളിലും തോട്ടങ്ങളിലും കൃഷിയിടത്തിലുമൊക്കെ നമ്മൾ ഈ പല്ലികളെ കണ്ടിട്ടുണ്ടല്ലേ. പല്ലികൾ എങ്ങനെയാണ് കർഷകനെ അല്ലെങ്കിൽ മനുഷ്യന്മാരെ സഹായിക്കുന്നത്? പറഞ്ഞുതരാം മനോഹരമായ പാട്ട്.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ വിഷമുള്ളതാണോ അല്ലെങ്കിൽ കടിച്ചാൽ അത് പ്രശ്നമാകുമോ എന്ന് ഭയപ്പെടുന്ന ഒന്നാണ് തോട്ടങ്ങളിലും ചെടികൾക്കിടയിലും കാണുന്ന പല്ലികളും ഓന്തുകളും. എന്നാൽ ഇവ മനുഷ്യന് യാതൊരുവിധ ഉപദ്രവം ഉണ്ടാക്കാത്ത പാവൻ ജീവികളാണ്. കൃഷിയിടങ്ങളിലെ ഇലകൾ തിന്നു തീർക്കുന്ന പുഴുക്കൾ, പച്ചച്ചാടികൾ, പ്രാണികൾ, ചിതലുകൾ എന്നിവയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. ചെടികളുടെ തണ്ടുകളിലും ഇലകളിലും ഇര പിടിച്ച് നടന്ന് ഇവർ വിളകളെ കീടബാധയിൽ നിന്ന് സംരക്ഷിക്കുന്നു. പച്ചക്കറിത്തോട്ടങ്ങളിലും ഗ്രോ ബാഗ് കൃഷിയിലും രാസകീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കാനായിട്ട് ഈ കുഞ്ഞു വേട്ടക്കാര് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇവ കൃഷിയിടത്തിൽ ഉണ്ടാകുന്നത് ജൈവ കൃഷി രീതികൾക്ക് വലിയൊരു പിന്തുണ കൂടിയാണ്. അപ്പോൾ പല്ലിയും ഓന്തൊക്കെ കർഷകന്റെ മിത്രമാണെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് അട്ടയെക്കുറിച്ച് പറയാം. അട്ട നമ്മുടെ വീടുകളിലും തോട്ടങ്ങളിലൊക്കെ കാണുന്ന ഒരു, നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു ജീവിയാണല്ലേ. ശരിക്കും അത് ഉപദ്രവിക്കുന്ന ജീവിയാണ്. അത് എത്രത്തോളം മണ്ണിനെയും കർഷകനെയും സഹായിക്കുന്നുണ്ട് പറഞ്ഞുതരാം മനോഹരമായ പാട്ടിന്.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മണ്ണിലും കരിയിലകൾക്കിടയിലും കാണപ്പെടുന്ന നിരവധി കാലുകളുള്ള പൂരൻ അല്ലെങ്കിൽ അട്ടകളെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ വിഷമുള്ളതാണ് എന്ന് കരുതിയിട്ട് നമ്മൾ അറപ്പോടെയും ഭയത്തോടെയും കൊല്ലാറുണ്ട് അല്ലേ. എന്നാൽ മണ്ണിന്റെ ഫലഭൂഷ്ടി നിലനിർത്തുന്നതിൽ ഇവർക്ക് പ്രത്യേക പങ്കുണ്ട്. ഇരപിടിയൻ പൂരനുകൾ മണ്ണിലുള്ള ദോഷകരമായ കീടങ്ങളെയും അവയുടെ മുട്ടകളെയും തിന്നു തീർക്കുന്ന സമയത്ത് ആയിരം കാലികൾ കരിയിലകളും ചത്ത സസ്യഭാഗങ്ങളും തിന്ന് അവയെ പെട്ടെന്ന് ദ്രവിച്ച് മണ്ണോട് ചേരാനായിട്ട് സഹായിക്കുന്നു. മണ്ണ് ഇളക്കി മറിക്കാനും മണ്ണിലേക്ക് വായു സഞ്ചാരം കൂട്ടാനും പ്രകൃതിദത്ത കമ്പോസ്റ്റ് നിർമ്മാണത്തിനും ഇവ സഹായിക്കുന്നുണ്ട്. മണ്ണിലെ ജൈവാംശം കൂട്ടാനായിട്ട് ഇവരുടെ സാന്നിധ്യം കർഷകന് വലിയ തുണ കൂടിയാണ്. ഇനി കടന്നലുകളെ കുറിച്ചാണ് അറിയാൻ പോകുന്നത്. ഈ കടന്നല് കുത്തിക്കഴിഞ്ഞാൽ നല്ല വേദനയാണെന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. ഈ കടന്നലുകൾ കർഷകന് വേദനയാണോ നൽകുന്നത് അതോ കർഷകന്റെ മിത്രമാണോ എന്നറിയാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കടന്നൽ കൂടുകൾ കണ്ടുകഴിഞ്ഞാൽ കുത്തുമെന്ന പേടിയോടെ ഓടിച്ചെന്ന് തല്ലി തകർക്കുന്നവരാണ് നമ്മളിൽ പലരും അല്ലെ. എന്നാൽ കാർഷിക മേഖലയിൽ കീടങ്ങളെ നശിപ്പിക്കുന്നതിൽ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഏറ്റവും മികച്ച ഇരപിടിയന്മാരാണ് ഇവ. ഹാനികരമായ പച്ചപ്പുഴുക്കൾ, തണ്ട് തുറപ്പൻ പുഴുക്കൾ, കായ്തുറപ്പൻ പുഴുക്കൾ എന്നിവയുടെ ശരീരത്തിനുള്ളിൽ കടന്നലുകൾ മുട്ടയിടുകയും ആ മുട്ടകൾ വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾ ഈ പുഴുക്കളെ ഭക്ഷിച്ച് നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിന് ബയോളജിക്കൽ പെസ്റ്റ് കൺട്രോൾ എന്നാണ് വിളിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ കീടനാശിനികൾ തളിച്ച് നിർവീര്യമാക്കേണ്ട പുഴുക്കളെയാണ് കടന്നലുകൾ സൗജന്യമായിട്ട് നശിപ്പിച്ച് തരുന്നത്. നമ്മൾ അങ്ങോട്ട് ഉപദ്രവിച്ചില്ല എങ്കിൽ ഇവർ മനുഷ്യനെ ഉപദ്രവിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ കാഴ്ചയിൽ ഭയം തോന്നുമെങ്കിലും ഈ ഭൂമിയിലെ ഓരോ ജീവിക്കും അതിൻ്റെതായിട്ടുള്ള കൃത്യമായ ദൗത്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. ചേരയും മൂങ്ങയും തേനീച്ചയും കടന്നലും ഒക്കെ കർഷകന്റെ ശത്രുക്കളല്ല, മറിച്ച് പ്രകൃതി കർഷകനായി ഒരുക്കി വച്ചിരിക്കുന്ന സൗജന്യമായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള സഹായികളാണ് എന്ന് മനസ്സിലാക്കുക. ഇവരെ തിരിച്ചറിയാനും സംരക്ഷിക്കാനും നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ രാസവസ്തുക്കളുടെ അനാവശ്യ ഉപയോഗം കുറച്ച് കൂടുതൽ ആരോഗ്യകരമായ ഒരു നല്ല കാർഷിക സംസ്കാരം കെട്ടിപ്പടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ഹരിതഭൂമിയിൽ കൂടുതൽ അറിവുകളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക FM 90.4 കേട്ട് കൂട്ടുകൂട.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
5: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: കുറച്ച് ദിവസം നീണ്ടു നിന്ന മഴയൊക്കെ ഒന്ന് മാറി ഇതായി ഇപ്പോൾ വെയിലായിട്ടുണ്ട് അല്ലേ. ഇന്ന് പാലക്കാട് ജില്ലയിൽ അവധിയൊക്കെ പ്രഖ്യാപിച്ചു. പക്ഷേ പാലക്കാട് ജില്ലയിൽ മാത്രമല്ല മറ്റൊരുപാട് ജില്ലകളിൽ നിന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്കൂളുകൾക്കും കോളേജുകൾക്കും ഉൾപ്പെടെ. പക്ഷേ എന്താണെന്നറിയില്ല, അവധി പ്രഖ്യാപിച്ചവരെ പറ്റിച്ചുകൊണ്ട് മഴ അങ്ങ് മാറി നിൽക്കുകയാണ്. മഴ മാറി നിൽക്കുകയാണെന്ന് മാത്രമല്ല, ചെറിയൊരു കാർമേഘം കണ്ടു കഴിഞ്ഞാൽ പോലും ഓ മഴ വരാൻ പോകുന്നു എന്തെങ്കിലും പറയാം. പക്ഷേ ഞാൻ നോക്കുന്ന സമയത്ത് നല്ല വെയിലാണ് ഇന്ന്. ഇന്ന് ശരിക്കും അവധി കൊടുക്കേണ്ടി ില്ല എന്ന് തോന്നിപ്പോയി ഈ ഒരു ക്ലൈമറ്റ് കണ്ടപ്പോൾ. എന്തായാലും അപ്രതീക്ഷിതമായി കിട്ടിയിട്ടുള്ള ഈ ഒരു അവധി എൻജോയ് ചെയ്യുക, ആസ്വദിക്കുക, വളരെ യൂസ്ഫുൾ ആയിട്ട് അത് ഉപയോഗിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. വളരെ പ്രൊഡക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ആരംഭിക്കുമ്പോൾ കൂടെ ഉണ്ട് ഞാൻ സുനിൽ. ഇനി 2 മണിക്കൂർ സമയം, 2 മണി വരെ ഞാൻ ഇവിടെ കാണും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ നിങ്ങളുടെ കാതോരം എത്തിക്കാനായിട്ട്. അപ്പൊ എങ്ങനെയാണ് ഈ പാട്ട് റിക്വസ്റ്റ് ചെയ്യുക എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല. കാര്യം ഞാൻ അവിടെ വന്നിരിക്കുമ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് ഒരുപാട് കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും അറിയാത്തവർക്കായിട്ട്, ഇപ്പോൾ കാറിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ ഇപ്പം ആദ്യമായിട്ട് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് അങ്ങനെയൊക്കെയാണെങ്കിൽ അവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. 8 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക് വിളിച്ചോ മെസ്സേജ് അയച്ചോ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചോ ഒക്കെ നിങ്ങൾക്ക് പാട്ടുകൾ ആവശ്യപ്പെടാം. നമ്പർ വളരെ പെട്ടെന്ന് പറഞ്ഞല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. 82 81 50 90 00 ഇതാണ് നമ്പർ, വിളിക്കേണ്ട നമ്പർ, മെസ്സേജ് അയക്കേണ്ട നമ്പർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മൾ ആ പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ഇന്നലെ പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്തവരുണ്ടെങ്കിൽ ഇന്നൊന്ന് മാറി നിൽക്കുക. അതുപോലെ തന്നെ പഴയ ഒരുപാട് പഴയ പാട്ടുകളൊന്നും ചോദിക്കാതെ കുറച്ച് പുതിയ പാട്ടുകൾ, നല്ല ജിഗ് ജിഗാന്നുള്ള പാട്ടുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജിഗ് ജിഗാന്ന് ഈ ഒരു സമയം മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് പറയാനുള്ളത്. ഇന്ന് ഓഗസ്റ്റ് മാസം 4-ാം തീയതിയാണ്, ചൊവ്വാഴ്ചയാണ്. എല്ലാവർക്കും നല്ലൊരു ആഫ്റ്റർനൂൺ വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലെ ആദ്യത്തെ ട്രാക്ക് ഇതാ നിങ്ങളുടെ കാതോരം എത്തുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. കന്മദം എന്ന ചിത്രത്തിലെ ഒരു മലയാളിത്തം തുളുമ്പുന്ന ഒരു പാട്ടാണ്. പൊതുവെ ഇൻസ്റ്റന്റ് പാട്ടിലെ ആദ്യത്തെ പാട്ട് ഞാൻ തമിഴ് പാട്ടൊക്കെയാണ് പ്ലേ ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് ഞാനൊരു മാറ്റം വരുത്തിയിരിക്കുന്നു. മലയാളത്തിന് തുളുമ്പുന്ന എനിക്ക് വളരെ ഇഷ്ടമുള്ള കന്മദം എന്ന ചിത്രത്തിലെ നല്ലൊരു ട്രാക്ക്, യേശുദാസ് പാടിയിട്ടുള്ള നല്ലൊരു ട്രാക്കാണ് വരാൻ പോകുന്നത്. അഹല്യ FM 90.4 ഇത് ഇൻസ്റ്റന്റ് പാട്ടിനുള്ള ടൈം. കൂടെയുണ്ട് ഞാൻ സുനിൽ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ട് കേട്ടപ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. എറണാകുളം ജയലക്ഷ്മിയിൽ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓണത്തിന് പർച്ചേസ് ചെയ്യാൻ, ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ വില കുറവിൽ ട്രെൻഡിയായ കളക്ഷൻസുമായിട്ട് എറണാകുളം ജയലക്ഷ്മി റെഡിയാണ്. അപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജയലക്ഷ്മിയിലേക്ക് കയറണം, പർച്ചേസ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് കോളർ, ഇൻസ്റ്റന്റ് പാർട്ടിൽ ഫസ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്. സമയം 12 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആകുമ്പോൾ ആരാണ് നോക്കാം. ഹലോ.
2: ഹലോ, പാലക്കാട് സുനിലാണ്.
1: സുനിൽ ബ്രോ, എന്തുണ്ട് വിശേഷം?
2: നല്ല വിശേഷം,
1: നല്ല വിശേഷം. ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: എനിക്ക് എന്താ പറയാ, ഈറനില എന്നുള്ള സോങ്.
1: ഈറനില എന്ന പാട്ട്, അരവിന്ദൻ എന്ന ചിത്രത്തിലെ പാട്ട്. ഈറനില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പാട്ടുകളുണ്ട് ഈറനില എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചതാ കേട്ടോ. എന്തൊരു ടെൻഷൻ പോലെ.
2: ടെൻഷൻ
1: ഒന്നുമില്ല. ഓക്കെ ആവട്ടെ. അപ്പൊ ഉച്ചക്ക് എന്താ ലഞ്ചിന് കഴിക്കാൻ? എന്താണ്?
2: ചോറായിരിക്കും.
1: ചോറിന്റെ കൂടെ സാമ്പാറൊക്കെ ആയിരിക്കും. ആ, നല്ല ചോറും സാമ്പാറും കഴിക്കാന്നുള്ള ഒരു സന്തോഷത്തിൽ ഇരിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. വിളിച്ചത് സുനിൽ ആയിരുന്നു, പാലക്കാട് നിന്ന്. അപ്പൊ ഈറന്നില എന്ന പാട്ട് വരുന്നുണ്ട്, അരവിന്ദൻ എന്ന ചിത്രത്തിലൊരു പാട്ടാണ് കേട്ടോ. അതിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ടിനുള്ള മെസ്സേജ് ഒരുപാട് പേര് 12 മണിക്ക് മുന്നേ, ഒരു 11:30 തന്നെ കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവരും 12 മണിക്ക് ശേഷം, 12 മണി മുതൽ മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ആ മെസ്സേജ് സ്വാഭാവികമായിട്ടും താഴേക്ക് അങ്ങ് പോവും, അപ്പൊ കണ്ടില്ല എന്ന് വരും. അപ്പൊ അതുകൊണ്ട് അയച്ചവരുണ്ടെങ്കിൽ, 12 മണിക്ക് മുന്നേ മെസ്സേജ് അയച്ചവരുണ്ടെങ്കിൽ, പാട്ട് ചോദിച്ച് മെസ്സേജ് അയച്ചവരുണ്ടെങ്കിൽ ഒന്നുകൂടെ സെൻഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് ആദ്യത്തെ മെസ്സേജിലേക്ക് പോവാം. റോക്സ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഭൂമി ഭൂമി എന്ന പാട്ട് വേണം, ചെക്ക ചിവന്ത വാനം എന്ന ചിത്രത്തിലെ ഗാനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ട്രാക്ക് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം. റോക്സ് കുവൈറ്റിൽ നിന്നാണ് പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ രണ്ട് പാട്ടുകൾ നമുക്ക് എൻജോയ് ചെയ്താലോ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം കാറ്റ്.
1: പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നു, ആരാണ് നോക്കാം. ഹലോ
2: ഹലോ, എന്റെ പ്രിയപ്പെട്ട പ്രിയങ്കരൻ സുനിജി അവർക്ക് സ്നേഹത്തോടുള്ള ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ കൊഞ്ഞാൻ പറഞ്ഞ ഒരു സ്വന്തം സൈഫുദ്ദീൻ.
1: സ്നേഹത്തോടെ ഉച്ച നമസ്കാരം നേരുന്നു, ഞാൻ സുനിലും. ഓക്കെ,
2: സുഖമായിട്ട്
1: പോകുന്നു ചേട്ടാ?
2: സുഖമായിട്ട്.
1: ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
2: എനിക്ക് ദൂരെ നിന്ന് പോയിരുന്ന തമിഴ്നാട്ടില് മലേഷ്യ വാസുദേവൻ സാറും ജാനകിയമ്മയും പാടി അതിമനോഹരമാക്കിയ ഗാനമാണ്. തങ്കച്ചങ്കിലി നിന്നും തൈകളിത്താനേ കൊഞ്ചിയത് എന്ന് പറഞ്ഞ ഗാനം വെച്ചു കൊടുക്കണം.
1: തീർച്ചയായിട്ടും വെച്ചുതരാം. അപ്പൊ ഒരുപാട് സന്തോഷം, വീണ്ടും വിളിക്കണേ. വിളിച്ചത് ഷെയ്ഫുദ്ദീൻ ചേട്ടനായിരുന്നു. അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത ഗാനം ഇതാ നിങ്ങളുടെ കാതോരം എത്തുന്നു. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ടും ഒരു തമിഴ് പാട്ട് തന്നെയാണ്. ഇന്ന് മൊത്തം തമിഴ് പാട്ടുകളാണല്ലോ. ഓക്കെ, അടുത്ത തമിഴ് പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബീന ചേച്ചിയാണ്. മനസ്താൻ എന്ന മൂവിയിലെ രാസ രാസ ഉന്ന വെച്ചിരിക്ക നെഞ്ചിലെ എന്ന പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടാണ് ബീന ചേച്ചി പാലക്കാട് നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ഗാനം കൂടെ കേൾക്കാം. ഈ രണ്ട് പാട്ടുകൾക്ക് ശേഷം ബ്രേക്കായിരിക്കും. ബ്രേക്കിന് ശേഷം ആകാശവാണി വാർത്തകളാണ്. ആകാശവാണി വാർത്തകളെല്ലാം കഴിഞ്ഞ് നമ്മൾ വളരെ പെട്ടെന്ന് തിരിച്ചു വരുന്നതായിരിക്കും. അഹലെ FM 90.4 ഇൻസ്റ്റന്റ് പാട്ടിനുള്ള സമയം.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
2: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 3rd edition. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവൻസും.
3: തെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത

0: ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: എപ്പോൾ
2: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ലോക്സഭയിലും രാജ്യസഭയിലും ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭാ നടപടികൾ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. മഴക്കെടുതി നേരിടുന്ന പത്തനംതിട്ടയിലെ ആറന്മുള റാന്നി പ്രദേശങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം സന്ദർശിക്കും. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് സാമ്പത്തികം പ്രശ്നമായി നിലനിൽക്കില്ലെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. കോട്ടയത്തും കണ്ണൂരും ഒഴുക്കിൽപ്പെട്ട 2 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. ഡി എം കെ നേതാവ് ഉദയനിധി സ്റ്റാലിനെ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാർത്തകൾ വിശദമായി. ലോക്സഭയിലും രാജ്യസഭയിലും ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭാ നടപടികൾ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. രാജ്യസഭാ നടപടികളും 12 വരെ നിർത്തിവച്ചിരുന്നു. ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം ഇന്നും ഇരുസഭകളിലും ബഹളം തുടർന്നത്. അയോധ്യ വിഷയവും പ്രതിപക്ഷം ഉന്നയിച്ചു. മഴക്കെടുതി നേരിടുന്ന ആറന്മുള റാന്നി പ്രദേശങ്ങൾ സന്ദർശിക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ പത്തനംതിട്ടയിലെത്തി. കോഴഞ്ചേരി റസ്റ്റ് ഹൌസിൽ മുഖ്യമന്ത്രി അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയാണ്. ജില്ലയിലെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ കഴിയുന്നവർക്ക് ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കുന്ന കാര്യത്തിൽ സ്വീകരിച്ച നടപടികൾ മുഖ്യമന്ത്രി വിലയിരുത്തും. ജില്ലയിൽ മഴ തുടരുകയാണ്. റാന്നി കോന്നി പ്രദേശങ്ങളിൽ നിന്നും വെള്ളം പൂർണ്ണമായും ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ തിരുവല്ലയടക്കം താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാണ്. ജില്ലയിൽ 100ലധികം ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ അടച്ചു. പമ്പാനദിയിൽ ജലനിരപ്പ് ചെറിയ അളവിൽ കുറഞ്ഞിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് സാമ്പത്തികം പ്രശ്നമായി നിലനിൽക്കില്ലെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പത്തനംതിട്ടയിൽ പറഞ്ഞു. ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായാണ് ഏകോപിപ്പിക്കുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു. എല്ലാ ക്യാമ്പുകളിലും ആവശ്യമായ സൌകര്യങ്ങൾ സമയബന്ധിതമായി എത്തിക്കുന്നുണ്ടെന്നും വിഷ്ണുനാഥ് വ്യക്തമാക്കി. അപ്രതീക്ഷിതമായി അതിശക്ത മഴ പെയ്തതാണ് ദുരിതത്തിന് കാരണമെന്നും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രതിപക്ഷം എല്ലാറ്റിലും രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് 353 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 13,496 പേർ കഴിയുന്നതായും ദുരിതബാധിതർക്ക് നഷ്ടപരിഹാര വിതരണം വൈകില്ലെന്നും മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. സംസ്ഥാനത്ത് 56 വീടുകൾ പൂർണ്ണമായും 499 വീടുകൾ ഭാഗികമായി തകർന്നതായും മന്ത്രി പത്തനംതിട്ടയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ ഒഴികെ 12 ജില്ലകളിലും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തും കൊല്ലത്തും മഞ്ഞ ജാഗ്രതയാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ, മലവെള്ളപ്പാച്ചൽ സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ പേരാവൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ഹനീഫയുടെ മൃതദേഹം കണ്ടെത്തി. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കാഞ്ഞിരപ്പുഴയിൽ ഹനീഫ ഒഴുക്കിൽപ്പെട്ടത്. ചെറുപുഴ മീന്തുള്ളിയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട തിരുവനന്തപുരം സ്വദേശി ആർ രാജേഷിനായി കേരള കർണാടക വനംവകുപ്പ് സംയുക്ത സംഘം കർണാടക വനത്തിൽ തെരച്ചിൽ ആരംഭിച്ചു. തളിപ്പറമ്പ് റേഞ്ച്, വീരാജ്പേട്ട, മുണ്ട്രോത്ത് റേഞ്ചുകളിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 40 പേരാണ് തെരച്ചിൽ സംഘത്തിൽ. 2 ദിവസമായി തുടരുന്ന കനത്ത മഴയ്ക്ക് കണ്ണൂരിൽ ശമനമായി. കണ്ണൂർ ജില്ലയിൽ 6 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 456 പേരാണ് കഴിയുന്നത്. ഇന്നലെ 1 വീട് പൂർണ്ണമായും 6 വീടുകൾ ഭാഗികമായും തകർന്നു. 11 വില്ലേജുകളെയാണ് വെള്ളപ്പൊക്കം ബാധിച്ചത്. കാലവർഷക്കെടുതിയിൽ ജില്ലയിൽ 1 മരിച്ചു. കനത്ത മഴയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ചിട്ട കണ്ണൂർ കൊട്ടിയൂർ പാൽച്ചുരം മാനന്തവാടി റോഡ് തുറന്നു നൽകാൻ ജില്ലാ കലക്ടർ ഉത്തരവിട്ടു. പകൽ സമയങ്ങളിലാണ് റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുക്കുക. വൈകിട്ട് 6 മുതൽ രാവിലെ 6 വരെ ഗതാഗത നിരോധനം തുടരും. കോട്ടയം ജില്ലയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെടുത്തു.

108 ആംബുലൻസിന്റെ നടത്തിപ്പ് കരാർ കമ്പനിയായ EMRI ഗ്രീൻ ഹെൽത്ത് സർവീസസ് അധികൃതരുമായി മന്ത്രി നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം എടുത്തത്. മാസങ്ങളായി ഇക്കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയായിരുന്നു. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഒപ്പുവച്ച കരാർ പ്രകാരം നഴ്സിംഗ് പാസ്സാകാത്തവർക്കും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്മാരായി നിയമനം വ്യവസ്ഥ ചെയ്തിരുന്നു. കേരളത്തിന്റെ ആരോഗ്യ സാഹചര്യം വ്യത്യസ്തമാണെന്നും അതീവ ഗുരുതരാവസ്ഥയിലായവരുടെ ജീവൻ രക്ഷിക്കാൻ 108 നഴ്സുമാർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും അതിനാൽ അംഗീകൃത നഴ്സുമാരെ മാത്രമേ നിയോഗിക്കാനാവൂവെന്നും മന്ത്രി മുരളീധരൻ വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. DMK നേതാവ് ഉദയനിധി സ്റ്റാലിനെ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാവേരി വിഷയത്തിലെ പ്രസംഗത്തിനിടെ നടി തൃഷയെക്കുറിച്ച് നടത്തിയ ദ്വയാർത്ഥ പരാമർശത്തിൽ തഞ്ചാവൂർ പോലീസ് എടുത്ത കേസിന്റെ തുടർ നടപടികളുടെ ഭാഗമായാണ് ഉദയനിധിയെ കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ ഉദയനിധി സ്റ്റാലിനെ ഉച്ചയ്ക്ക് 12 വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. മുൻകൂർ ജാമ്യം തേടി ഉദയനിധി സ്റ്റാലിൻ മദ്രാസ് ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. കസ്റ്റഡിയിലെടുത്തതിനെതിരെ DMK MPമാർ ഡൽഹിയിൽ പ്രതിഷേധിച്ചു. ഈ വർഷം ജൂലൈയിൽ രാജ്യത്തെ റെയിൽവേ ചരക്ക് ലോഡിംഗിൽ 9% വളർച്ച രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഇത് 129.7 ടൺ ആയിരുന്നു. ഈ വർഷം 141.3 ടൺ ആയി വർദ്ധിച്ചു. അടിയന്തര വൈദ്യപരിചരണത്തിന് ഇരുചക്ര റോഡ് ആംബുലൻസ് കൊണ്ടുവരുന്നതിന് 1989 കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങളിൽ ഭേദഗതി നിർദ്ദേശിക്കുന്ന കരട് വിജ്ഞാപനം ഉപരിതല ഗതാഗത മന്ത്രാലയം സമർപ്പിച്ചു. നിർദ്ദിഷ്ട അടിയന്തര ആംബുലൻസ് സേവനം വിദൂര പ്രദേശങ്ങളിൽ വൈദ്യസഹായം പെട്ടെന്നെത്തിക്കാൻ സഹായിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കണ്ണൂർ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷനും ഇരിട്ടി ICDSഉം സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമഗ്ര ബോധവൽക്കരണ പരിപാടി നാളെയും മറ്റന്നാളും കണ്ണൂർ ഇരിട്ടിയിൽ നടത്തും. രാവിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MV സരള ഉദ്ഘാടനം ചെയ്യും. VBG റാംജി നിയമം, ഭാരതീയ ന്യായസംഹിത എന്നിവയെക്കുറിച്ച് പ്രബന്ധാവതരണം, ഫോട്ടോ പ്രദർശനം, ആധാർ ക്യാമ്പ്, കലാപരിപാടികൾ, വിവിധ മത്സരങ്ങൾ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് വെർച്വൽ ക്യൂ ആരംഭിച്ചു. രാവിലെ 7 മുതൽ 8 വരെയായിരുന്നു ആദ്യഘട്ടം. ഓൺലൈനിൽ ബുക്ക് ചെയ്തതിന്റെ രസീതിയുമായി അരമണിക്കൂർ മുൻപ് റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് കിഴക്കേ നടയിലെ പൊതു ക്യൂ പന്തലിന്റെ വടക്കേ അറ്റത്തെ വരിയാണ് വെർച്വൽ ക്യൂ ദർശനത്തിന് ഒരുക്കിയത്. രാവിലെ 7 മുതൽ ഉച്ചവരെ ഓരോ മണിക്കൂർ വീതവും വൈകിട്ട് 4 മുതൽ 5 വരെയുമാണ് വെർച്വൽ ക്യൂ ദർശനം. ഓരോ മണിക്കൂറിലും 300 പേർക്ക് വീതമാണ് പ്രവേശനം. കാസർകോട് ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ വർഷങ്ങളായി സൂക്ഷിച്ച ഉടമസ്ഥരില്ലാത്ത 484 വാഹനങ്ങൾ ഈ ലേലം ചെയ്യുന്നു. 2011 കേരള പോലീസ് ആക്ട് സെക്ഷൻ 56 പ്രകാരമാണ് നടപടി. 30 ദിവസത്തിനകം വാഹനങ്ങളുടെ യഥാർത്ഥ ഉടമസ്ഥർ ആവശ്യമായ രേഖകൾ സഹിതം ബന്ധപ്പെട്ട സ്റ്റേഷൻ ഹൌസ് ഓഫീസർ മുൻപാകെ നേരിട്ട് ഹാജരായി അവകാശവാദം ഉന്നയിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ദീർഘകാലം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കണ്ണൂർ എളയാവൂരിലെ CP നാരായണൻ നമ്പ്യാർ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. കണ്ണൂർ മഹാത്മാമന്ദിരം പ്രസിഡന്റ്, തോട്ടട അഭയനികേതൻ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. സംസ്കാരം ഉച്ചയ്ക്ക് ശേഷം കണ്ണൂർ പയ്യാമ്പലത്ത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സുരക്ഷ ശക്തമാക്കി. സമീപകാലത്ത് ആശുപത്രി പരിസരത്ത് മോഷണ ശ്രമങ്ങൾ, സ്വത്ത് നശിപ്പിക്കൽ, മദ്യപാനം, ലഹരി ഉപയോഗം തുടങ്ങിയ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് സുരക്ഷ ശക്തമാക്കാൻ ആശുപത്രി സൂപ്രണ്ട് സുരക്ഷാ വിഭാഗത്തിന് കർശന നിർദ്ദേശം നൽകിയത്. കോഴിക്കോട് തിരുവമ്പാടി തുഷാരഗിരി കോടഞ്ചേരി റൂട്ടിൽ പുതിയ KSRTC പ്രിയദർശിനി ബസ് സർവീസ് ആരംഭിച്ചു. വിനോദസഞ്ചാരികൾക്കും റെയിൽവേ യാത്രക്കാർക്കും ആശ്വാസകരമായ സർവീസ് തിരുവമ്പാടി ഡിപ്പോയിൽ നിന്നാണ് തുടങ്ങിയത്. ആദ്യ ട്രിപ്പ് CK കാസിം MLA ഉദ്ഘാടനം ചെയ്തു. കേരള ജല അതോറിറ്റിയുടെ കുറ്റിക്കാട്ടൂർ ബൂസ്റ്റർ സ്റ്റേഷനിലെ മോട്ടോർ റൂമുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഉച്ചവരെ കുടിവെള്ള വിതരണം തടസ്സപ്പെടും. മെഡിക്കൽ കോളേജ് പരിസരത്തും സമീപ പ്രദേശത്തുമാണ് കുടിവെള്ള വിതരണം മുടങ്ങുകയെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നടപ്പാക്കുന്ന പച്ചമലയാളം കോഴ്സിലേക്ക് ആഗസ്റ്റ് 15 വരെ രജിസ്റ്റർ ചെയ്യാം. മലയാളം മീഡിയത്തിൽ പഠിക്കാൻ അവസരം ലഭിക്കാത്തവർക്കും മലയാളത്തിൽ സാമാന്യ പരിജ്ഞാനം ആഗ്രഹിക്കുന്നവർക്കും കോഴ്സിന് അപേക്ഷിക്കാം. അപേക്ഷകർക്ക് 17 വയസ്സ് പൂർത്തിയായിരിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭയിലും രാജ്യസഭയിലും ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭാ നടപടികൾ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. മഴക്കെടുതി നേരിടുന്ന പത്തനംതിട്ടയിലെ ആറന്മുള റാന്നി പ്രദേശങ്ങൾ മുഖ്യമന്ത്രി VD സതീശൻ അല്പസമയത്തിനകം സന്ദർശിക്കും. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ

0: സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് സാമ്പത്തികം പ്രശ്നമായി നിലനിൽക്കില്ലെന്ന് മന്ത്രി പി സി വിശ്വനാഥ്. കോട്ടയത്തും കണ്ണൂരും ഒഴുക്കിൽപ്പെട്ട രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. ഡി എം കെ നേതാവ് ഉദയനിധി സ്റ്റാലിനെ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1,000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-11 അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പോ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
6: ആകാശവാണി വാർത്തകളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് അഹല്യ FM 90.4 ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ സുനിൽ. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് ഒരു ഹിന്ദി ട്രാക്കാണ്. കുറച്ച് നേരത്തിന് ശേഷമാണ് തമിഴല്ലാത്ത മറ്റൊരു ലാംഗ്വേജ് വരുന്നത്. മലയാളം ഇതുവരെ വന്നിട്ടേ ഇല്ല. ഓക്കെ, ആരായിരിക്കും മലയാളത്തിലെ ആദ്യത്തെ പാട്ട് ചോദിക്കാൻ അറിയില്ല, നമുക്ക് നോക്കാം. അപ്പം അടുത്ത ഹിന്ദി ട്രാക്ക് ചോദിച്ചിരിക്കുന്നു ശ്രീധരൻ ചേട്ടൻ അവനൂരിൽ നിന്നും. സിന്ദഗി കാ സഫർ എന്ന ഗാനം കേൾപ്പിക്കാമോ? സഫർ എന്ന ചിത്രത്തിലെ പാട്ടാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഗാനം വരുന്നു. ഇന്നലെ ചോദിച്ചു, കിട്ടിയില്ല എന്നുള്ള പരിഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും ചിലപ്പോൾ കിട്ടണം എന്നില്ല. ഒരുപാട് പേര് മെസ്സേജ് അയക്കിച്ചും വിളിച്ചും ഒക്കെ പാട്ടുകൾ ആവശ്യപ്പെടുന്നല്ലേ. അപ്പോൾ ഇന്നലെ കിട്ടിയില്ല എങ്കിൽ, ഒരു ദിവസം വെച്ച് തന്നില്ല എങ്കിൽ പരാതിയും പരിഭവമൊന്നും പറയാതിരിക്കുക കേട്ടോ. ഓക്കെ, അടുത്തൊരു പാട്ടിലേക്ക് പോവാം. പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ധനുഷാണ്. ഇൻട്രു നെയ്റ്റു നാളെ എന്ന സിനിമയിലെ കാതലേ കാതലേ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടാണ് ധനുഷ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, ആ രണ്ട് പാട്ടുകൾ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

லதா என்னாச்சு?

போறேன். நான் போய் ஆர்டர் எடுத்து வரேன். நேரம் இல்லை.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: സമയം 12 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആണ്. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്ന ആരാണ് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: നമസ്കാരം സുനില്, ഞാൻ ചിറ്റൂരിന് നാഗരാജാണ്.
1: ചേട്ടൻ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
2: പാട്ട് താലാട്ട് എന്ന തമിഴ് മൊഴിയിലെ. മെതുവാ തന്തിയടിച്ചാനേ മച്ചാനേ പറഞ്ഞ ഒരു പാട്ട്.
1: ഓക്കെ, തീർച്ചയായിട്ടും വെച്ചിരാം കേട്ടോ. ഒരുപാട് സന്തോഷം വീണ്ടും വിളിക്കണം. വിളിച്ചത് നാഗരാജ് ചേട്ടനായിരുന്നു. അദ്ദേഹം ചോദിച്ച പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ടിനുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് സത്യനാരായണൻ ചേട്ടനാണ്. ഇന്ന് എനിക്ക് പൊട്ടുകുത്താൻ എന്ന് തുടങ്ങുന്ന പാട്ട് വേണം. ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിലെ പാട്ടാണ്. ഈ ഒരു പാട്ട് എല്ലാവർക്കുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിന് വേണ്ടി പി മാധുരി അമ്മ പാടിയിട്ടുള്ള മനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം എങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ,
2: ഗുഡ് ആഫ്റ്റർനൂൺ സുനിലേട്ടാ.
1: ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്?
2: ഞാൻ ഷെഫിൻ ഇരാറ്റുപേട്ട.
1: ഇരാറ്റുപേട്ടിൽ മൊത്തം വെള്ളം കയറിയെന്ന് കേട്ടല്ലോ, ശരിയാണോ?
2: ആ, വെള്ളം എല്ലാം ഓക്കെ ആയി, പക്ഷേ കടകളിലൊക്കെ വെള്ളം സാധനമൊക്കെ ഒത്തിരി നശിച്ചിട്ടുണ്ട്.
1: ഒരുപാട് നാശനഷ്ടം സംഭവിച്ചു അല്ലേ ഈ മഴക്കാലത്ത്?
2: അതെ,
1: ഞാൻ പ്രദേശമാണ്, കുറച്ച് ഉയർന്ന പ്രദേശമല്ലേ ഈരാറ്റുപേട്ട?
2: അല്ലാതെ കുറച്ച് താഴ്ന്ന പ്രദേശമാണല്ലോ കേട്ടോ, ഉയർന്ന പ്രദേശമല്ല.
1: ഉയർന്ന പ്രദേശമല്ല അല്ലേ. മലയിടിച്ചിലൊന്നും ഉണ്ടായിട്ടില്ലല്ലോ.
2: ഉണ്ടായിട്ടുണ്ട്
1: അല്ലേ. അപ്പൊ മൊത്തത്തില് പ്രശ്നമാണ് ഈരാറ്റുപേട്ടയില്.
2: അതെ, രണ്ടുപേരും മരിച്ചുണ്ട്.
1: രണ്ടുപേരും മരിച്ചിട്ടുണ്ട്. ഓക്കെ, ഷെഫിൻ കുഴപ്പമൊന്നുമില്ലല്ലോ വീട്ടിലും?
2: ആ, വീട്ടില് ഞങ്ങളുടെ കുഴപ്പമൊന്നുമില്ല. കടയിലിപ്പം വെള്ളം കയറിയോണ്ട് 2-3 ദിവസമായിട്ട് അവധിയാണ്. ചോദിക്കും
1: അവധിയാണ് അല്ലെ. കടയിലും അവധി കയറി അല്ല, വെള്ളം കയറി അല്ലേ.
2: വെള്ളം കയറി എല്ലാം പോയി, സാധനം കമ്പ്യൂട്ടറും ബില്ലിംഗ് അടിക്കുന്ന സാധനം എല്ലാം കയറി.
1: ഇത്രയധികം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടല്ലേ മഴ കാരണം.
2: അതെ അതെ, ഡ്രസ്സൊക്കെ കംപ്ലീറ്റ് ആയി, ഒരു നില മൊത്തം ഏകദേശം കയറിയിട്ടുണ്ട്.
1: കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും സേഫ് ആയിട്ടിരിക്കുക, മഴയത്തൊന്നും പോവാതിരിക്കുക കേട്ടോ.
2: ഇപ്പോഴും മഴയാണ് ചെല്ലേട്ടാ,
1: മഴ മാറിയിട്ടില്ല.
2: ഇല്ലില്ല, രാവിലെ മുതൽ നല്ല മഴ ഉണ്ടായിരുന്നു, ഇപ്പൊ അടുത്ത് തുടങ്ങിയിട്ടുണ്ട്.
1: ഓക്കെ, എന്തായാലും പെട്ടെന്ന് മഴ മാറട്ടെ.
2: അതെ അതെ അതെ, അത്രേ ഉള്ളൂ.
1: പിന്നെ ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: എനിക്ക് ലക്ഷ്മി എന്ന മൂവിയിലെ സ്നേഹപ്പൂവ എന്റെ നീ ഓമനി എന്ന് പറഞ്ഞൊരു പാട്ടാ.
1: എന്താണ് ഈ ഒരു ഡബിംഗ് മൂവിയിലെ പാട്ട് കേൾക്കാൻ ഒരു ആഗ്രഹം?
2: അതെന്ന് പറഞ്ഞാല് ഈ ഈ സിനിമ എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ എനിക്ക് ഇഷ്ടമുള്ള പാടാണ്. ലക്ഷ്മി
1: നയൻതാര അഭിനയിച്ച മൂവി അല്ലേ.
2: അതെ അതെ, അതൊക്കെ ഞങ്ങളെപ്പോലുള്ള നമ്മളെപ്പോലുള്ള ഈ 90s kids
1: ഇഷ്ടമുള്ള സിനിമയാണല്ലേ.
2: അതെ അതെ അതെ, പണ്ടൊക്കെയെന്ന് പറഞ്ഞാല് ഈ ചെറിയ ഫോണില് നമ്മുടെ ഇപ്പം വലിയ ആൻഡ്രോയിഡ് ഫോണൊക്കെ വന്നേ.
1: അതെ അതെ,
2: ചെറിയൊരു മോട്ടോറോളാണ് പേര്, സെറ്റിന്റെ പേര് ഓർക്കുന്നില്ല. ആ ഇതിനകത്ത് കണ്ട പടമാണ് ചെറുതായിട്ട്.
1: ഓക്കെ ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും ഞാൻ പാട്ട് വെച്ചിരാം, ആ ഓർമ്മകളിലേക്കൊക്കെ പോട്ടെ.
2: തീർച്ചയായിട്ടും, അതെ, ആ ഓർമ്മകളിലേക്ക് ആ പാട്ട് പോകുമ്പോ എപ്പോഴും എപ്പോഴും ഓർക്കും, ആ പഴയ നേന്തി വിട്ടിച്ചിലേക്ക് പിന്നെ തിരിച്ചു പോകും.
1: ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു ഷെഫൻ, സേഫ് ആയിട്ടിരിക്കും കേട്ടോ.
2: ഓക്കെ,
1: താങ്ക് യു സോ മച്ച്. വിളിച്ചത് ഷെഫിനായിരുന്നു. ഈരാറ്റുപേട്ടിൽ മൊത്തം പ്രശ്നമാണ്, കടകളിലൊക്കെ വെള്ളം കയറി രണ്ടുപേരും മരിച്ചു, അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്തായാലും സേഫ് ആയിട്ട് പോവുക. മഴയൊക്കെ പെയ്യുന്ന സമയത്ത് അറിയാലോ, നമുക്ക് അറിയാലോ, ഇതിന് മുന്നേയും ഒരുപാട് ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ എടുക്കാനായിട്ട് പറ്റുമോ അതൊക്കെ എടുത്ത് വളരെ സേഫ് ആയിട്ടിരിക്കുക. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും നമ്മുടെ ജീവനാണ് വലുതല്ലേ, ജീവനെക്കാളും മറ്റൊന്നും വലുതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു പാട്ട് കൂടെ വരുന്നുണ്ട്. ഷെഫിന്റെ പാട്ടിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ആസിയാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. അഭിലാഷം എന്ന ചിത്രത്തിൽ നല്ലൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: അഭിലാഷം എന്ന ചിത്രത്തിലെ നല്ലൊരു ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത 2 പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് പാറക്കാരൻ ജ്യോതി ചേട്ടനാണ്. പവനരച്ചെഴുതുന്ന കോലങ്ങളിൽ എന്ന് തുടങ്ങുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും രാവിലെ 6-7 മണിക്കൊക്കെ കേൾക്കാൻ പറ്റിയൊരു പാട്ടാണ്. പക്ഷേ ഈ 1 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആ സമയമാകുമ്പോൾ കേട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ രാവിലത്തെ ഒരു മൂഡ് വരും, ആ മൂഡ് ക്രിയേറ്റ് ആവും ആ ഒരു പാട്ടിൽ. അങ്ങനെ ഒരു പാട്ട് കൂടെയാണിത്. വലിയൊരു പാട്ടാണ് അല്ലേ, 6 മിനിറ്റിൽ കൂടുതലുള്ള ഒരു പാട്ടാണ്. ആ ഒരു ഗാനം കേൾക്കാം. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ഒരു തമിഴ് ട്രാക്കാണ് ചോദിച്ചിരിക്കുന്നത്. പാലക്കാട് നിന്നും കണ്ണൻ ചേട്ടനാണ്. പട്ടാസ് മൂവിയിലെ മൊരട്ട് തമിഴണ്ടാ എന്ന സോങ് വെച്ച് തരാമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: സമയം ഒരു മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആവുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് ഒരു തമിഴ് പാട്ടാണ്, ചോദിച്ചിരിക്കുന്നത് രേഖാ മോഹൻദാസ് ആണ്. ചിന്നത്താമര എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ട്രാക്കാണ് ചോദിച്ചിരിക്കുന്നത്. വേട്ടക്കാരൻ അല്ലെ, വേട്ടക്കാരൻ മൂവിയിലെ ഗാനമാണ്. ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നു വാജിത ചേച്ചി. ദാസേട്ടനും ജാനകി അമ്മയും ഗംഭീരമായിട്ട് പാടിയിട്ടുള്ള ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഗാനം എന്ന ചിത്രത്തിലെ ആലാപനം എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ഗാനമാണ്. ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: വരാൻ പോകുന്ന പൊന്നും ചിങ്ങമാസത്തിൽ ഓണത്തിന് ഡ്രസ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾ എറണാകുളം പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷനാണ് ജയലക്ഷ്മി സിൽക്സ്. ബെസ്റ്റ് ഓഫ് കളക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ബെസ്റ്റ് ഓഫ് ഓൾ ടൈം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എറണാകുളം ഭാഗത്തേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ജയലക്ഷ്മിയിൽ ഒന്ന് കയറുക, ഡ്രസ്സൊക്കെ എടുക്കുക. ഓക്കെ, നമുക്ക് അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോവാം. ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നു, ഗൗരി കല്യാണി പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രേയ ഘോഷാൽ പാടിയ പാട്ടാണ്, തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് സുചിത്ര കുട്ടപ്പനാണ്. ചോദിച്ചിരിക്കുന്ന ഗാനം, ഇന്ന് എന്റെ ചേച്ചിയുടെ മകൻ ജോമിക്കുട്ടന് വേണ്ടി വാഴ 2 സിനിമയിൽ കൊച്ചു കുഞ്ഞിന് അച്ഛനൊരു കപ്പ വാങ്ങാൻ പോയി എന്ന പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സുനിലേട്ടന്റെ ശബ്ദം കുറഞ്ഞാണ് കേൾക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പോ സുചിത്ര കുട്ടപ്പനും ഗൗരിയും റിക്വസ്റ്റ് ചെയ്ത ആ രണ്ട് ഗാനങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ. അടുത്തതായി

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: മണിച്ചേടൻ പാടിയിട്ടുള്ള അതിമനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത പാട്ടിലേക്ക് പോകുമ്പോൾ അശ്വനയാണ് പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. പെരുവമ്പിൽ നിന്നും തുടരും എന്ന സിനിമയിലെ എന്തൊരു ചേലാണ് എന്ന് തുടങ്ങുന്ന പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൺമണിപ്പൂവേ എന്ന് തുടങ്ങുന്ന പാട്ടാണ്. കുറേ നാളായി ഞാൻ ഈ പാട്ട് കേട്ടിട്ട്, എത്ര നാൾ കഴിഞ്ഞാലും ഈ പാട്ടിന് ആരാധകരുണ്ടാവും. കാര്യം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്, എം ജി ശ്രീകുമാർ പാടിയിട്ടുള്ള പാട്ടാണ്. ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം. ഖദീജയാണ് ഒരു പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഖദീജ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ഗാനം തിരുമനം എന്നും നിക്കാഹ് എന്ന സിനിമയിലെ ഒരു പാട്ടാണ്. കണ്ണുക്കുൾ പൊത്തിവെപ്പയിൽ നിന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് കേട്ടോ. ഈ രണ്ട് പാട്ടുകൾ കൊണ്ട് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഫില്ലാവില്ല, ഒരു പാട്ടിനുള്ള ടൈം കൂടിയുണ്ട്. ആ ഒരു പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡിൻസിയാണ്. ഡിൻസി ചോദിച്ചിരിക്കുന്ന ഗാനം വെടി എന്ന സിനിമയിലെ കാതലുക്കേന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ്. ഈ ഒരു മൂന്ന് പാട്ടുകളോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ പൂർണ്ണമാകുന്നു. സമയം ഒരു മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആണ്. കൃത്യം 2 മണിക്ക് ഹീറ ജോയിൻ ചെയ്യും ഓർമ്മയിലുണരും ഗാനങ്ങളുമായിട്ട്. കുറേ തമിഴ് മലയാളം മിക്സ്ഡ് ആയിട്ടുള്ള അടിച്ചുപൊളി പഴയ കുറേ പാട്ടുകൾ, അങ്ങനെ എല്ലാം കൊണ്ടും വൈവിധ്യമാർന്ന കുറേ പാട്ടുകൾ ഇന്ന് കേൾക്കാനായിട്ട് പറ്റി എന്നൊരു ആശ്വാസത്തിൽ, സന്തോഷത്തിൽ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ നിന്നും വിടവാങ്ങുന്നു ഞാൻ സുനൽ.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
2: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
3: മലയാള സിനിമാ സംഗീത ലോകത്തിന് അനേകം മനോഹരമായ ഗാനങ്ങൾ സമ്മാനിച്ച സംഗീത സംവിധായകനാണ് മോഹൻ സിത്താര. 1 മുതൽ 0 വരെ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന് മലയാള സിനിമയിലേക്ക് ലഭിച്ചത്. അതിലെ രാരി രാരീരം രാരോ എന്ന ഒരൊറ്റ ഗാനം മതി മലയാളിക്ക് മോഹൻ സിത്താര എന്ന സംഗീത സംവിധായകനെ പരിചയപ്പെടുത്താൻ. മഴവില്ല്, ദീപസ്തംഭം, മഹാശ്ചര്യം, നമ്മൾ, സ്വപ്നക്കൂട്, കാഴ്ച, രാപ്പകൽ, തന്മാത്ര, അങ്ങനെ നിരവധി ചിത്രങ്ങളിലൂടെ അദ്ദേഹം മലയാള സിനിമയ്ക്ക് അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ചു. അദ്ദേഹത്തിന് സൂഫി പറഞ്ഞ കഥ എന്ന ചിത്രത്തിലെ സംഗീതത്തിനാണ് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. മോഹൻ സിത്താരയുടെ ഗാനങ്ങൾ ഇന്നും മലയാളികളുടെ ഓർമ്മകളിൽ മധുരമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. തലമുറകൾ മാറിയാലും അദ്ദേഹത്തിന്റെ ഈ ഈണങ്ങൾ സംഗീത പ്രേമികളുടെ മനസ്സിൽ എന്നും പുതുമയോടെ നിലനിൽക്കും. അദ്ദേഹത്തിന്റെ സ്വന്തം സംഗീത ശൈലിയിലൂടെ ശ്രദ്ധ നേടിയ, സംഗീതത്തിന്റെ ഭംഗിയും പുതുമയും സമന്വയിപ്പിച്ച അദ്ദേഹത്തിന്റെ ഈണങ്ങൾ നമുക്കേറെ പ്രിയപ്പെട്ടവയാണ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ഗാനം സൂഫി പറഞ്ഞ കഥ എന്ന സിനിമയിൽ റഫീഖ് അഹമ്മദ് വരികളെഴുതി കെ എസ് ചിത്രയും സുനിലും ചേർന്ന് പാടിയ പാട്ട്. മോഹൻ സിത്താര ഈണം നൽകിയ ഈ മനോഹരമായ ഗാനമാണ് ആദ്യമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ എഫ് എമ്മിൽ ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മോഹൻ സിത്താര എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. ആദ്യത്തെ ഗാനം സ്റ്റേ ട്യൂൺഡ്.

വളരെ യാദൃശ്ചികമായി സിനിമാ മേഖലയിലേക്ക് കടന്നു വന്ന ഒരു സംഗീത സംവിധായകൻ, മോഹൻ സിത്താര എന്ന അതുല്യ കലാകാരൻ. ഒരു അസിസ്റ്റന്റായിട്ടൊക്കെയും സംഗീത മേഖലയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എങ്കിലും ഒരു സംഗീത സംവിധായകനാകണം എന്നൊരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അത്തരം അവസരങ്ങൾ കിട്ടുന്ന സമയത്ത് അതിന് സീരിയസ് ആയി എടുത്തിരുന്ന ഒരു സംഗീത സംവിധായകനായിരുന്നില്ല. അങ്ങനെയാണ് ആദ്യമായി അദ്ദേഹത്തിന് ഒരു താരാട്ടുപാട്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നത്, 1 മുതൽ 0 വരെ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ആദ്യമായിട്ട് അദ്ദേഹം ഒരു ട്യൂൺ ചെയ്യുന്നു. പക്ഷേ ആ ട്യൂൺ നല്ലതാണെന്ന് മനസ്സിലായെങ്കിലും കുറച്ചും കൂടെ നന്നാക്കണം എന്ന ആഗ്രഹത്തിൽ രണ്ടാമതൊരു ട്യൂൺ ചെയ്യുന്നു. അങ്ങനെ രണ്ടാമതിട്ടൊരു ട്യൂണാണ് രാരി രാരി രം രാരു. തന്നെ ഒരു സംഗീത സംവിധായകനാക്കിയ പാട്ട് ഇത് തന്നെയാണ്. മലയാള സിനിമയിൽ ഒരുപാട് പേരുടെ ആദ്യത്തെ സിനിമ കൂടിയായ 1 മുതൽ 0 വരെ എന്ന സിനിമയിലെ മനോഹരമായ ഈ ഗാനം പിറവിയെടുത്തു. ഇന്നും അത് മലയാളികളുടെ മനസ്സിൽ മാറ്റിവെക്കാനാകാത്ത ഒരു സംഗീതാനുഭവം നൽകിയ പാട്ട്. KS ചിത്രപാടി, ONV കുറിപ്പ് വരികൾ എഴുതി. 1 മുതൽ 0 വരെ എന്ന സിനിമയ്ക്ക് വേണ്ടി മോഹൻ സിത്താര കമ്പോസ് ചെയ്ത ഈ മനോഹരമായ ഗാനം, ഈ മനോഹരമായ താരാട്ട് പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RG ഹീര.

മോഹൻ സിത്താര എന്ന സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒപ്പം ഒ എൻ വി കുറുപ്പിനെ പോലെയുള്ള മഹാനായ എഴുത്തുകാരുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരു വലിയ മുതൽക്കൂട്ടായിരുന്നു. അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന മനോഹരമായ ഗാനങ്ങൾക്ക് ഈണം പകരുമ്പോൾ ഒരനിയനെ പോലെ അദ്ദേഹത്തിനെ നോക്കിക്കണ്ടിരുന്ന ഒ എൻ വി സാറിനോട് ഇന്നും ഒരുപാട് നന്ദിയോടുകൂടി ഓർക്കുന്ന ഒരു സംഗീത സംവിധായകൻ. അതിൽ തന്നെ ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ് നീർമീഴിപ്പീലിയിൽ എന്ന ഗാനം. വചനം എന്ന സിനിമയ്ക്ക് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. പക്ഷേ നീർമിഴി എന്നാണ് നമ്മൾ പാട്ടിൽ കേൾക്കുന്നതെങ്കിലും നീൽമിഴി എന്നാണ് ഒ എൻ വി കുറിപ്പ് എഴുതിയിരുന്നത്. നീളമുള്ള മിഴി നീൽമിഴി എന്നായിരുന്നു, പക്ഷെ പാടി വന്നപ്പോൾ നീർമിഴി എന്നാണ് യേശുദാസ് പാടിയത്. അപ്പൊ അന്ന് മോഹൻ സിത്താര ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ലിറിക്സ് ഉണ്ടായിരുന്നില്ല. ദാസേട്ടൻ അത് പാടിക്കഴിഞ്ഞു. പാടിക്കഴിഞ്ഞ് ആ പാട്ട് രണ്ടാമത് കേൾക്കുമ്പോഴാണ് ഓക്കെ ഇങ്ങനെ ഒരു ചെറിയ മിസ്റ്റേക്ക് അതിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നത്. പക്ഷെ പാട്ട് അതിമനോഹരമായി യേശുദാസ് പാടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി അതിലൊരു കറക്ഷൻ വേണ്ട എന്ന് തീരുമാനിക്കുകയും നീൽമിഴി നീർമിഴി ആയി തന്നെ കിടന്നോട്ടെ എന്ന് പറയുകയും ചെയ്തു. ഒ എൻ വി കുറുപ്പിന്റെ അതിമനോഹരമായ വരികൾ തന്നെയാണ് ഈ പാട്ടിനെ കൂടുതൽ ഭംഗിയാക്കുന്നത്. മോഹൻ സിത്താര എന്ന തുല്യ സംഗീതജ്ഞന്റെ ഈണം കൂടിയായപ്പോൾ ഈ പാട്ട് കൂടുതൽ മധുരമുള്ളതാകുന്നു. വചനം എന്ന സിനിമയിൽ ഒ എൻ വി കുറിപ്പ് വരികൾ എഴുതിയ കെ ജെ യേശുദാസ് പാടിയ ഈ മനോഹര ഗാനം തന്നെയാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ അടുത്തതായി നമ്മൾ കേൾക്കുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ എഫ് എമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. മോഹൻ സിത്താര എന്ന അതുല്യ സംഗീതജ്ഞനെ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ചെയ്ത പാട്ടുകളെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിരുന്നു. മോഹൻ സിത്താരയുടെ കരിയറിൽ തന്നെ ഒരുപാട് പാട്ടുകളും ഒരുപാട് സിനിമകളും അദ്ദേഹത്തിന് തേടിയെത്തിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഒരു ദിവസത്തിൽ തന്നെ ഒരു സ്ഥലത്ത് പാട്ട് റെക്കോർഡ് ചെയ്യുന്നു, ഒരു സ്ഥലത്ത് പാട്ടിന്റെ വരികൾ എഴുതുന്നു, ഒരു സ്ഥലത്ത് കമ്പോസിംഗ് നടക്കുന്നു, അങ്ങനെ ഓടി നടന്നിരുന്ന ഒരു കാലം. ഒരുപാട് സിനിമകൾക്ക് അദ്ദേഹത്തിന്റെ സംഗീതം ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അന്ന് 48 മണിക്കൂർ ഉറങ്ങാതെ പല സിനിമകൾക്കും വേണ്ടി അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അങ്ങനെയാണ് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമ ഈ കൂട്ടത്തിൽ കയറി വരുന്നത്. അങ്ങനെ വളരെ മനോഹരമായി, വളരെ ആത്മാർത്ഥമായി തന്നെ കൊണ്ട് എന്ത് കൊടുക്കാൻ സാധിക്കുമോ അത് ഏറ്റവും മനോഹരമായി കൊടുക്കാൻ തന്നെയാണ് മോഹൻ സിത്താര ഉറക്കമില്ലാതെ ഓരോ പാട്ടുകളും കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദാസേട്ടൻ ഈ പാട്ട് പാടാനായിട്ട് സ്റ്റുഡിയോയിൽ എത്തുന്നത്. പക്ഷേ പാട്ട് പാടുന്നതിനിടയിൽ പെട്ടെന്ന് ദാസേട്ടൻ ഹെഡ്ഫോൺസ് എല്ലാം ഊരിവെച്ച് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. കാരണം മോഹൻ സിത്താര എന്ന സംഗീത സംവിധായകൻ ആ സമയം കൊണ്ട് അദ്ദേഹത്തിന്റെ നാക്കിടറുകയും കുഴഞ്ഞു വീഴുകയും ഒക്കെ പെട്ടെന്ന് ബോധം ഇല്ലാത്തൊരു അവസ്ഥയിലേക്കൊക്കെ പോവുകയുണ്ട്. പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിക്കുകയും ഇത്രയും സമയം ഉറങ്ങാതിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും അസ്വസ്ഥതകൾ ഉണ്ടായത് എന്നൊക്കെ പറയുകയുണ്ട്. അങ്ങനെ റെസ്റ്റ് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് റെക്കോർഡ് ചെയ്തിരുന്ന പാട്ട് എന്ന് പറയുന്നതാണ് ആലിലക്കണ്ണ എന്ന ഈ മനോഹരമായ ഗാനം. അപ്പോ ഇങ്ങനെ ഒരു കഥ ഈ പാട്ടിന്റെ റെക്കോർഡിംഗ് സമയത്ത് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പാട്ട് തന്നെ നമുക്ക് അടുത്തതായി കേൾക്കാം. യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതി, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയ്ക്ക് വേണ്ടി മോഹൻ സിത്താര കമ്പോസ് ചെയ്ത് യേശുദാസ് പാടിയ മനോഹര ഗാനം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നു. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീര, സ്റ്റേ ട്യൂൺഡ്.

ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് ഏറ്റവും അധികം ഗാനങ്ങൾ സമ്മാനിച്ച ഒരു കൂട്ടുകെട്ട് തന്നെയാണ് കൈതപ്രം മോഹൻ സിത്താര. ഏറ്റവും അധികം ഹിറ്റുകൾ മോഹൻ സിത്താരയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതും ഈ ഒരു കൂട്ടുകെട്ടിൽ നിന്ന് തന്നെയാണ്. തരംഗിണിയിൽ മോഹൻ സിത്താര പഠിക്കുന്ന സമയത്ത് കൈതപ്രം അപ്പുറത്തെ തിരുമേനിയാണ്. അപ്പൊ തിരുമേനി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. കൈതപ്രം എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് എന്ന് മോഹൻ സിത്താരയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് കുടുംബപുരാണം എന്ന സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്യാനായിട്ട് അദ്ദേഹം ചെല്ലുന്നത്. അപ്പൊ ആ സിനിമയിലുള്ളവരാണ് പറയുന്നത് കൈതപ്രമാണ് വരികൾ എഴുതാൻ വേണ്ടി വരുന്നതെന്ന്. ആ കൈതപ്രം ഈ തിരുമേനിയും ഒരേ ആളാണെന്ന് മോഹൻ സിത്താരയ്ക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ പാട്ട് കമ്പോസ് ചെയ്യാൻ വേണ്ടിയിരുന്ന സമയത്ത് ഒരു ബാഗൊക്കെ തൂക്കി ഒരാളെ നടന്നു വരുന്നു. നോക്കിയപ്പോ ആരാ, നമ്മുടെ തിരുമേനി, കൈതപ്രം തിരുമേനി. അങ്ങനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ആ സൗഹൃദം ഒരുപാട് നല്ല ഓർമ്മകൾക്കും നല്ല പാട്ടുകൾക്കും ഒരു മുതൽക്കൂട്ടാകും എന്ന വിശ്വാസത്തിൽ മലയാള സിനിമയിലേക്ക് ഒരു പുതിയ കൂട്ടുകെട്ടും ഒരു പുതിയ സംഗീതാനുഭവവും പിറവിയെടുക്കുകയാണ്. അങ്ങനെ മനോഹരമായ ഒരുപാട് പാട്ടുകൾ അവർ ചെയ്തു. കൈതപ്രം വരികൾ എഴുതി, മോഹൻ സിത്താര കമ്പോസ് ചെയ്ത് കെ എസ് ചിത്രപാടിയ കുടുംബപുരാണം എന്ന സിനിമയിലെ താലോലം താനേ താരാട്ടും എന്ന മനോഹരമായ താരാട്ട് പാട്ടാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റേജ്

ബാംഗ്ലൂരിൽ വെച്ചാണ് ഈ പാട്ടിന്റെ കമ്പോസിംഗ് നടക്കുന്നത്. ഒരു ഭക്തിയിൽ അലിഞ്ഞു ചേരുന്ന ഒരു പാട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഡാൻസ് നമ്പർ, ഒരു ക്ലാസിക്കൽ ഡാൻസിനു വേണ്ടി, വിനീതിനു വേണ്ടി, മഴവില്ല് എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്ന പാട്ട്. ആൻഡ് ഇതിന്റെ ഡയറക്ടർ ദിനേശ് വളരെ പർട്ടിക്കുലർ ആയിരുന്നു. എനിക്ക് ഒരു പ്രത്യേക ട്യൂൺ വേണമെന്നും അങ്ങനെ പല പല ട്യൂണുകൾ മോഹൻ സിത്താര എന്ന അതുല്യ സംഗീത സംവിധായകൻ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ട്യൂൺ കേട്ടപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ വരി ഉണ്ടാകുന്നത്, ഈ ട്യൂൺ ഉണ്ടാകുന്നത്. അങ്ങനെ കൈതപ്പുറം പല വരികളും ട്രൈ ചെയ്യുന്നു. അപ്പൊ മോഹൻ സിത്താരയാണ് പറയുന്നത്, നമുക്ക് യൂഷ്വൽ മലയാളം ഉപയോഗിക്കേണ്ട, ഒരു സംസ്കൃതം കലർന്ന അല്ലെങ്കിൽ ഒരു ഭക്തി കലർന്ന കുറച്ചും കൂടി ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള പദങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ പാട്ടിന്റെ ഒരു ഒരു ഒരു എടുപ്പ് തന്നെ മാറും എന്ന് മോഹൻ സിത്താര പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെയാണ് ശിവദം ശിവനാമം എന്ന വാക്കുണ്ടാകുന്നത്. അങ്ങനെ മനോഹരമായ ഒരു ഗാനം ഈ കൂട്ടുകെട്ടിൽ പിറന്നു. കൈതപ്പുറം മോഹൻ സിത്താര എന്ന ഈ കൂട്ടുകെട്ടിൽ ഈ ഗാനം പിറന്നു. പക്ഷെ ആദ്യം ഈ പാട്ട് പാടിയത് എം ജി ശ്രീകുമാർ ആയിരുന്നു. അന്ന് യേശുദാസിന് പല തിരക്കുകൾ ഉള്ളതുകൊണ്ട് എം ജി ആണ് ഈ പാട്ട് പാടിയത്, എം ജി ശ്രീകുമാർ. പക്ഷെ പിന്നീട് യേശുദാസ് അവൈലബിൾ ആണ് എന്ന് വിളിച്ചു പറയുകയും ഈ പാട്ട് പിന്നീട് യേശുദാസ് പാടുകയും ആ വേർഷനാണ് നമ്മൾ സിനിമയിലും നമ്മളിപ്പോൾ കേൾക്കുന്ന ഈ പാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കഥയും ഈ പാട്ടിന്റെ പുറകെയുണ്ട്. മഴവില്ല എന്ന സിനിമയിൽ യേശുദാസും ചിത്രയും ചേർന്ന് പാടി കൈതപ്പുറം വരികളെഴുതി മോഹൻ സിത്താര ഈണം ചെയ്ത ഈ മനോഹരമ ഗാനം തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RJ ഹീര.

തൃശ്ശൂർ ചൈതന്യയിൽ വെച്ചിട്ടാണ് ഈ പാട്ടിന്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അന്ന് സിനിമയുടെ ഡയറക്ടർ സിബി മലയിൽ പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാട്ട് വേണം, കാക്കേ കാക്കേ കൂടെ വിടെ എന്നൊക്കെ പറയുന്ന പോലെ ആർക്കും പാടാൻ പറ്റുന്ന, ഏത് കൊച്ചുകുട്ടിക്കും പാടാൻ സാധിക്കുന്ന ഒരു സിമ്പിൾ ഗാനം, ഒരു കുട്ടിത്തമുള്ളൊരു ഗാനം. അങ്ങനെയാണ് കണ്ടു കണ്ടു കണ്ടില്ല എന്ന ഈ ഗാനം ഉണ്ടാവുന്നത്. ഈ സിനിമയിലെ കാണുമ്പോൾ പറയാമോ, ഈ ഗാനം ഒരുപാട് പേർക്ക് പ്രിയപ്പെട്ടതാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് എല്ലാവർക്കും പാടാൻ എളുപ്പമുള്ള ഈ പാട്ട് തന്നെയാണ്, കണ്ടു കണ്ടു കണ്ടില്ല. യേശുദാസ് പാടി, കൈതപ്പുറം വരികൾ എഴുതി, ഇഷ്ടം എന്ന സിനിമയ്ക്ക് വേണ്ടി മോഹൻ സിത്താര കമ്പോസ് ചെയ്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ പാട്ട് കേട്ടിരുന്നു. നമുക്ക് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ. RJ ഹീര, സ്റ്റേ ട്യൂൺഡ്.

പാട്ടുകളിലൂടെ മാത്രമല്ല മികച്ച പശ്ചാത്തല സംഗീതത്തിലൂടെ നമ്മളെ ഞെട്ടിച്ചിട്ടുള്ള ഒരു സംഗീത സംവിധായകൻ കൂടിയാണ് മോഹൻ സിത്താര. അദ്ദേഹത്തിന്റെ മികച്ച ഒരുപാട് സിനിമകൾ ഉണ്ടെങ്കിലും പലർക്കും പെട്ടെന്ന് ഓർമ്മ വരുന്ന അല്ലെങ്കിൽ കേട്ട് പരിചയമുള്ള ഒരു ട്യൂണാണ് ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന സിനിമയിൽ കവിയൂർ പൊന്നമ്മയും മോഹൻലാലും തമ്മിലുള്ള പല സീനുകളിലും ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു അമ്മ മകൻ ബന്ധത്തെ ഏറ്റവും മനോഹരമായി കാണിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ആ ഒരു പെയിനും ആ ഒരു വിഷാദവും ഒക്കെ കാണിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ട്യൂൺ കേൾക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പലർക്കും ഈ ട്യൂണിനോട് വല്ലാത്തൊരു ഇഷ്ടം, അല്ലെങ്കിൽ പലരും അത് ഓർത്തു വെച്ചിരുന്നു. എന്നാൽ പിന്നീട് സാന്ത്വനം എന്ന സിനിമ വന്നപ്പോൾ ഇതുപോലൊരു ട്യൂണിലേക്ക് നമുക്ക് പിടിക്കാം എന്ന് പറയുകയും അങ്ങനെയാണ് ഹിസ് ഹൈനസ് അബ്ദുള്ളയിൽ ഉപയോഗിച്ച ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് പിന്നീട് പാട്ടായി മാറിയത്. അതിമനോഹരമായി ചിത്ര ചേച്ചി പാടിയിട്ടുള്ള ഒരു മനോഹര ഗാനമായി അത് മാറി. കൈതപ്പുറം തന്നെയാണ് വരികൾ എഴുതിയിരിക്കുന്നത്. സാന്ത്വനം എന്ന സിനിമയ്ക്ക് വേണ്ടി കെ എസ് ചിത്ര പാടി, മോഹൻ സിത്താര കമ്പോസ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ട്യൂണിട്ട് നമ്മളെ മോഹിപ്പിച്ച ആ ഗാനം പിന്നീടൊരു മുഴുവൻ പാട്ടായി നമ്മൾക്ക് ലഭിച്ചു. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഹലി എഫ് എം ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം ആർ ജി ഹീര. ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺ.

ദീപസ്തംഭ മഹാശ്ചര്യം എന്ന സിനിമ ചെയ്തിട്ടുള്ളത് മോഹൻ സിത്താർ എന്ന സംഗീത സംവിധായകന്റെ ഗുരുവിന്റെ മകനായിട്ടുള്ള സലീം സത്താറാണ്. അന്ന് അവരെല്ലാവരും കൂടി ബോംബെ രവി എന്ന സംഗീത സംവിധായകനാണ് ഈ സിനിമയുടെ പാട്ട് ചെയ്യാനുള്ള ഡേറ്റ് കൊടുത്തതും ഫിക്സ് ചെയ്തതുമെല്ലാം. പക്ഷേ മോഹൻ സിത്താരയുടെ ഗുരു വഴക്കുണ്ടാക്കി. മോഹൻ സിത്താര എന്ന് പറഞ്ഞ ഇത്രയും നല്ലൊരു സംഗീത സംവിധായകൻ ഉള്ളപ്പോ എന്തിനു മറ്റൊരാൾക്കത് കൊടുക്കണം എന്ന് ചോദിക്കുകയും വഴക്കുണ്ടാക്കുകയും ബോംബെ രവിയിൽ നിന്ന് ആ പാട്ട് കമ്പോസ് ചെയ്യാനുള്ള അവസരം മോഹൻ സിത്താരയിലേക്ക് എത്തുകയായിരുന്നു. ഈ സിനിമയിലെ പാട്ടുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു വെറൈറ്റി താളമുള്ള പാട്ടുകളാണ് ഇതിലെ എല്ലാം. ആൻഡ് മോസ്റ്റ് ഓഫ് ദ പാട്ടുകളുടെയും ലിറിക്സ് ഓൾറെഡി യൂസഫ് അലി കേച്ചേരി എഴുതി കൊണ്ടുവന്നിരുന്നു. അങ്ങനെ എഴുതിയ വരികൾക്കാണ് ട്യൂൺ ചെയ്തത്. പക്ഷെ അതിലെ ഒരു പാട്ട് മാത്രം ട്യൂൺ ചെയ്തതിന് ശേഷമാണ് വരികൾ എഴുതിയത്. ആൻഡ് അത് യൂസഫ് അലി കേച്ചേരിക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറയുകയും ആദ്യം മോഹൻ സിത്താര ട്യൂൺ കമ്പോസ് ചെയ്ത് കൊടുത്തു. ആൻഡ് ആ ട്യൂൺ കേട്ടപ്പോൾ തന്നെ യൂസഫ് അലി കേച്ചേരിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുകയും ആൻഡ് അങ്ങനെയാണ് എൻ്റെ ഉള്ളുടുക്കും കൊട്ടി എന്ന വരികൾ പിറവിയെടുത്തത്. ആൻഡ് പാട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ രോമാഞ്ചം വരുന്നതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു യൂസഫ് അലി കേച്ചേരി എന്ന് അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ടായിരുന്നു ഒരു ഇന്റർവ്യൂവിൽ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഒരു ലിറിസിസ്റ്റും കമ്പോസറും ഏറ്റവും മനോഹരമായ ഒരു ബന്ധം നിലനിർത്തുമ്പോൾ മാത്രമാണ് മനോഹരമായ ഗാനങ്ങൾ നമുക്കുണ്ടാകുന്നത്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ കെ ജെ യേശുദാസും രാധിക തിലകും ചേർന്ന് ദീപസ്തംഭം മഹാശ്ചര്യം എന്ന സിനിമയ്ക്ക് വേണ്ടി മോഹൻ സിത്താര കമ്പോസ് ചെയ്ത ഈ മനോഹര ഗാനം കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ജോക്കർ. അതിലെ ഓരോ പാട്ടുകളും ഇപ്പോഴും മലയാളികൾക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. അതിന്റെ ഒറ്റ കാരണം അതിന്റെ പുറകിൽ മോഹൻ സിതാര എന്ന തുല്യ സംഗീതജ്ഞനാണ്. അദ്ദേഹത്തിന്റെ ഒപ്പം യൂസഫ് അലി കേച്ചേരി എന്ന എഴുത്തുകാരന്റെ വരികൾ കൂടിയായപ്പോൾ ഈ പാട്ട് മലയാളികളുടെ മറക്കാനാവാത്ത പാട്ടുകളുടെ ലിസ്റ്റിൽ ഇടം നേടി. അന്ന് കുന്നംകുളത്ത് സർക്കസ് ഒക്കെ നടക്കുന്ന സമയത്ത് ജോക്കർ എന്ന സിനിമയ്ക്ക് ഒരു സർക്കസ് കൂടാരത്തിൽ നടക്കുന്ന കഥകളായതുകൊണ്ട് തന്നെ ജോക്കർ എന്ന സിനിമയ്ക്ക് വേണ്ടി പാട്ട് ചെയ്യുന്ന സമയത്ത് മോഹൻ സിതാര ആദ്യം ചെയ്തത് കുന്നംകുളത്ത് അന്ന് സർക്കസ് നടക്കുന്ന കാലമാണ്. അവിടെ പോയി ഒരു സർക്കസ് കാണുകയും അവരെന്തൊക്കെ ട്യൂണുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്, എന്തൊക്കെ താളങ്ങളാണ്, എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കി തന്റെ പാട്ടുകളിൽ അത്തരത്തിലൊരു സ്റ്റൈൽ കൊണ്ടുവരാനും അത്തരത്തിലുള്ളൊരു ഒരു എക്സ്പീരിയൻസ് ഓഡിയൻസിന് കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പല ഇൻസ്ട്രുമെന്റുകളും ആ പാട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ഓരോ പാട്ടുകൾക്കും അദ്ദേഹത്തിന്റേതായ ഒരു കോൺട്രിബ്യൂഷൻ തീർച്ചയായും ഉറപ്പുവരുത്തിയിരുന്ന ഒരു മഹത്തായ കലാകാരൻ. അദ്ദേഹത്തിന്റെ ഇനിയും മനോഹരമായ സൃഷ്ടികൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം പാട്ടുകൾക്ക് അതിരുകളില്ല, ഇനിയും അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കാൻ നമുക്ക് സാധിക്കട്ടെ. തൽക്കാലത്തേക്ക് മാത്രം ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ജോക്കർ എന്ന സിനിമയിൽ യൂസഫ് അലി കേച്ചേരി വരികളെഴുതി യേശുദാസ് പാടിയ കണ്ണീർമഴയത്ത് എന്ന മനോഹര ഗാനമാണ് കേൾക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
1: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962. സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. എല്ലാവർക്കും കർക്കിടക ചികിത്സ ചെയ്യാൻ പറ്റുമോ, ആർക്കൊക്കെയാണ് കർക്കിടക ചികിത്സ ചെയ്യാൻ പാടില്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉയർന്ന പനി, ഗുരുതരമായ അണുബാധ, ദഹനശക്തി തീരെ കുറഞ്ഞ അവസ്ഥയുള്ള ആൾക്കാർ, അതേപോലെ തന്നെ ചില ഗർഭകാല സാഹചര്യങ്ങൾ, ഗുരുതരമായ ഹൃദ്രോഗങ്ങൾ തുടങ്ങിയ സാഹചര്യങ്ങളിൽ എല്ലാ ചികിത്സകളും അനുയോജ്യമല്ല. അതിനാൽ കർക്കിടക ചികിത്സ യോഗ്യനായിട്ടുള്ള ഒരു ആയുർവേദ വൈദ്യന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
3: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
4: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
5: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
6: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
7: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
8: Dr. Ahalya, let's talk about health.
9: ഹലോ, എല്ലാവർക്കും നമസ്കാരം. അഹല്യ എഫ്എം 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ക്രിസ്റ്റീനയും കൂടെ എത്തിയിരിക്കുകയാണ്. ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളിൽ പലർക്കും വന്നിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർക്ക് വന്ന് നടക്കാൻ പോലും പറ്റാതെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കാറുള്ള ഒരു പ്രധാന ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ചാണ് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, അതാണ് കാലിലെ ആണി രോഗം എന്ന് പറയുന്നത്. മെഡിക്കൽ ഭാഷയെ പറയുകയാണെങ്കിൽ ഇതിനെ കോൺ ഫൂട്ട് എന്ന് വിളിക്കും. ഇതിനെക്കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. രാവിലെ എഴുന്നേറ്റ് നിലത്ത് കാല് ചവിട്ടുമ്പോൾ കടുത്ത വേദന കാരണം കുനിഞ്ഞു കുനിഞ്ഞു നടക്കുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്, ശരിയല്ലേ? അല്ലെങ്കിൽ ചെരുപ്പിടാൻ പോലും പറ്റാതെ കാലിൻ്റെ അടിയിൽ ചെറിയൊരു കല്ല് തറച്ചിരിക്കുന്ന പോലെ തോന്നും. ഇതിനെയാണ് കാലിലെ ആണി എന്ന് പറയുന്നത്. പലരും വിചാരിക്കുന്നൊരു കാര്യമുണ്ട്, ഇത് ശരീരത്തിൽ എവിടെയോ ആണി തറച്ചു കയറിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നതെന്ന്. എന്നാൽ ഇതങ്ങനെയൊന്നുമല്ല, നമ്മുടെ ചർമ്മം തന്നെ കട്ടിയായി മാറുന്ന ഒരവസ്ഥയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അതിനു മുമ്പായി ലെറ്റ് അസ് ഹാവ് എ ഷോർട്ട് ബ്രേക്ക്.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യ, കൂടെയുള്ളത് ഞാനാണ് ക്രിസ്റ്റീന. എവിടെയാണെന്ന് മറക്കരുത്, അഹല്യ എഫ്എം 90.4 ബ്രേക്കിന് മുമ്പ് ഞാൻ കാലിലെ ആണിയെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ കാലിൻ്റെ അടിയിലോ വിരലുകളിലോ ഒരേ ഭാഗത്ത് തുടർച്ചയായി അമിതമായ സമ്മർദ്ദവും ഉരച്ചിലും, അതായത് പ്രഷറോ ഫ്രിക്ഷനോ ഉണ്ടാകുമ്പോൾ അവിടുത്തെ ചർമ്മം സ്വയം സംരക്ഷിക്കാൻ വേണ്ടി കട്ടിയുള്ള സ്കിന്നായിട്ട്, അതായത് ചർമ്മത്തിൻ്റെ പാളികൾ ഉണ്ടാക്കിയെടുക്കും. ഇതാണ് പതുക്കെ ആണിയായിട്ട് മാറുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉപയോഗിക്കുന്ന മോശം ചെരുപ്പുകളാണ്. കാലിന് പാകമില്ലാതെ വല്ലാതെ ഇറുകി കെട്ടിയുള്ള ചെരുപ്പുകൾ ഇടുക, ദീർഘനേരം നടക്കുകയോ നിൽക്കുകയോ ചെയ്യുമ്പോൾ ഇത് വരാം. അതുപോലെ തന്നെ ചെരുപ്പില്ലാതെ കല്ലിലും മുള്ളിലും ഒക്കെ തറയിലൂടെയൊക്കെ സ്ഥിരമായി നടക്കുന്നവർക്കും ഇത് വരാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കാലിൻ്റെ അടിയിൽ ചെറിയൊരു വട്ടത്തിൽ മഞ്ഞപ്പോ കറുപ്പോ നിറത്തിൽ ചർമ്മം കട്ടിയായി വരും, നമ്മുടെ സ്കിന്ന് കട്ടിയായിട്ട് വരും. അവിടെ തൊടുമ്പോഴോ നടക്കുമ്പോഴോ സൂചി കുത്തുന്ന പോലെയുള്ള കടുത്ത വേദന അനുഭവപ്പെടും.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. നമ്മൾ കാലിലെ ആണിയുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചല്ലേ പറഞ്ഞു നിർത്തിയത്. ഇനി പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ആരും എവിടെയും പോകരുത്, ശ്രദ്ധിച്ച് കേൾക്കണേ. പലരും ഈ ആണി കണ്ടു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് വല്ല ബ്ലേഡോ

കത്രികയോ ഒക്കെ എടുത്ത് അത് സ്വയം മുറിച്ച് മാറ്റാൻ നോക്കും. ചിലർ ചോക്ക് വെക്കും, മറ്റു ചിലർ ആസിഡ് പോലുള്ള മരുന്നുകൾ വാങ്ങി ഒഴിക്കും. ദയവായി ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും നിങ്ങൾ കാണിക്കരുത്. ഇങ്ങനെ സ്വയം മുറിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനും മുറിവ് പഴുക്കാനൊക്കെ ചാൻസസ് ഉണ്ട്. പ്രത്യേകിച്ച് ഡയബറ്റീസ് രോഗികളാണെങ്കിൽ ഇത് കടുത്ത ഇൻഫെക്ഷനായി മാറി കാല് തന്നെ മുറിച്ച് മാറ്റേണ്ട അവസ്ഥയിലേക്കൊക്കെ വന്നിരിക്കും. അതുകൊണ്ട് ഡോക്ടർമാരെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. ഡോക്ടർമാരെ കാണിച്ചാൽ ഇത് കൃത്യമായ മരുന്നുകൾ ഉപയോഗിച്ച് അവരത് നമുക്ക് മാറ്റിത്തരും. സാലിസിലിക് ആസിഡ് അടങ്ങിയ കോൺ പ്ലാസ്റ്ററുകൾ, അല്ലെങ്കിൽ കോൺ ക്യാപ്സ് എന്ന് ഇതിനെ പറയാം, അതൊട്ടിച്ചോ അല്ലെങ്കിൽ കട്ടി കൂടിയ ഭാഗം ഡോക്ടർമാർ തന്നെ ചെറിയൊരു പ്രൊസീജിയറിലൂടെ സർജിക്കലായി മാറ്റുകയോ ചെയ്യും. ഇതൊന്നും അല്ലെങ്കിൽ ക്രയോ തെറാപ്പി എന്ന് പറയുന്ന ഒരു തെറാപ്പി ഉണ്ട്. ഈ തെറാപ്പി വഴി ഇത് കരിച്ചു കളയാനും സാധിക്കും. അടുത്ത ഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അതിനു മുമ്പായി നമുക്ക് ചെറിയൊരു ഇടവേള എടുക്കാം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാനാണ് കേട്ടോ, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. എവിടെയാണെന്ന് മറക്കരുത്, അഹല്യ എഫ്എം 90.4. അപ്പോൾ ഇന്ന് നമ്മൾ കോൺ ഫൂട്ട് അഥവാ കാലിലെ ആണിയെക്കുറിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. ശരിയല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ക്ലിയർ കട്ട് ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുക കേട്ടോ. ഇത് വരാതെ നോക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ല സുഖപ്രദമായ ചെരുപ്പുകളെ തിരഞ്ഞെടുക്കുക എന്നാണ്. വല്ലാതെ ടൈറ്റ് ആയതോ ഹൈ ഹീൽസ് ഉള്ളതോ ആയ ചെരുപ്പുകൾ മാക്സിമം ഒഴിവാക്കുക. കാലിന് നല്ല കുഷൻ ഫീൽ കൊടുക്കുന്ന സോഫ്റ്റായ ചെരുപ്പുകൾ മാത്രം ഉപയോഗിക്കുക. ചെരുപ്പില്ലാതെ നടക്കുന്നത് പരമാവധി അങ്ങ് ഒഴിവാക്കിയേക്കുക. ദിവസവും രാത്രി കിടക്കാൻ നേരം കാലുകൾ ചെറു ചൂട് വെള്ളത്തിൽ അല്പം ഉപ്പിട്ട് ഒരു 10 മിനിറ്റ് മുക്കി വെക്കുന്നത് കാലിലെ കട്ടി കുറയ്ക്കാൻ സഹായിക്കും. അതിനുശേഷം നല്ലൊരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ വാസ്ലിനോ പുരട്ടിയ ചർമ്മം സോഫ്റ്റ് ആയിരിക്കാൻ സഹായിക്കും. അല്പം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ വേദന നമുക്ക് പെട്ടെന്ന്, അതായത് എളുപ്പത്തിൽ മാറ്റാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഡോക്ടർ അഹല്യയുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി ക്രിസ്റ്റീന നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നതായിരിക്കും. സോ അൻ്റിൽ ദെൻ, ദിസ് ഇസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ എഫ് എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1,000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446. ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
3: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: 360 ഡിഗ്രി. ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 ഡിഗ്രിയിലേക്ക്. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് എന്നതേയും വില കൂടെയുണ്ട്. ഇറ്റ്സ് മീ ആർ ജെ ആയില്യ. നമ്മൾ ഇന്ന് എന്താണ് 360 ഡിഗ്രിയിൽ പറയാനായിട്ട് പോകുന്നത്? അവരുടെ കാര്യം നിങ്ങൾക്കറിയോ? ഈ ലൈഫിലെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത് നമ്മൾ അതിന് അർഹനായതുകൊണ്ട് മാത്രമായിരിക്കില്ല അല്ലേ, മറിച്ച് അത് നിങ്ങൾ എങ്ങനെ ചോദിച്ചു വാങ്ങുന്നു, നെഗോഷിയേറ്റ് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു ജോലിയിൽ കൂടുതൽ സാലറി ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ വില കുറയ്ക്കാൻ പറയുമ്പോഴോ, അതോ ഓഫീസിൽ നിങ്ങളുടെ ഒരു പുതിയ ഐഡിയ ബോസിനെ ബോധ്യപ്പെടുത്താനായിട്ട് നോക്കുമ്പോഴൊക്കെ നമ്മളിൽ പലരും എന്താവാറുണ്ട്, തോറ്റുപോവാറുണ്ട് അല്ലേ. എന്നാൽ മറ്റുള്ളവരെ യാതൊരു നിർബന്ധവും ഇല്ലാതെ അവരുടെ പൂർണ്ണ സമ്മതത്തോടെ നമുക്ക് വഴിക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും? അത്ര ചോദ്യചിഹ്നമാണ്. ഉറപ്പായിട്ടും സാധിക്കുന്നുള്ളതാണ് കേട്ടോ. ലോകോത്തര നെഗോസിയേഷൻ സ്പെഷ്യലിസ്റ്റുകളും FBI ക്രൈസിസ് നെഗോസിയേറ്റർമാരും കൂടി ഉപയോഗിക്കുന്ന കുറച്ച് തന്ത്രങ്ങളുണ്ട്, മാജിക്കൽ സൈക്കോളജിക്കൽ തന്ത്രങ്ങൾ. ആ ടിപ്സാണ് ഇന്ന് നമ്മൾ 360 ഡിഗ്രിയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരെ കൺവീനിയൻസ് സയൻസിലേക്കൊക്കെ നമുക്ക് പോവാം. അതിന് മുൻപായിട്ട് നല്ലൊരു ട്രാക്ക് കേൾക്കാം അല്ലെങ്കിൽ മനോഹരമായ ഒരു പാട്ട് വരുന്നു 360 ഡിഗ്രി. കീപ് ഓൺ ലിസണിംഗ് എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. Welcome back to 360 degree. Tips and tricks my code and it's me RJ Aivya. നെഗോസിയേഷനിലെ ഏറ്റവും ശക്തിയേറിയ ഒരു സൈക്കോളജിക്കൽ തത്വമാണ് ഇന്ത് ആങ്കറിംഗ് എഫക്ട്. എന്താണ് ഈ ഒരു ആങ്കറിംഗ് എഫക്ട്? നമ്മളൊരു ചർച്ചയിൽ ആദ്യം കേൾക്കുന്ന സംഖ്യയോ, അതായത് ഫസ്റ്റ് പ്രൈസ് വിവരമോ ആണ് നമ്മുടെ തലച്ചോറിന് ഒരു പ്രധാന അളവുകോലായിട്ട്, ഒരു ആങ്കറായിട്ട് മാറുന്ന ഒരു കാര്യം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഒരു ഡ്രസ്സിന് കടക്കാരൻ ആദ്യം 2000 രൂപ എന്ന് പറയുകയാണെങ്കിൽ, നമ്മളത് ബാർഗെയിൻ ചെയ്ത് അതൊരു 1500 വാങ്ങുന്ന സമയത്ത് വലിയ ലാഭം നമുക്ക് തോന്നും അല്ലെ? എന്നാൽ യഥാർത്ഥത്തിൽ ആ ഡ്രസ്സിന്റെ വില വെറും 800 ആയിരിക്കാം അല്ലെ? കടക്കാരൻ ആദ്യം ഇട്ട 2000 എന്ന ആങ്കറാണ് നമ്മളെ അവിടെ വീഴ്ത്തിയിരിക്കുന്നത്. ഈ ബിസിനസ്സിലോ അല്ലെങ്കിൽ സാലറി ചർച്ചകളിലോ സാധ്യമെങ്കിൽ ആദ്യത്തെ ഓഫർ നിങ്ങൾ പറയുക. സെറ്റ് ദ ആങ്കർ, മനസ്സിലായോ? അതല്പം ഉയർന്ന തുകയോ അല്ലെങ്കിൽ പ്രതീക്ഷയോ ആയിരിക്കട്ടെ, അതിൽ നിന്ന് താഴേക്ക് വരുമ്പോഴും ലാഭം നിങ്ങളുടെ ഭാഗത്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് മനസ്സിലായല്ലോ, സെറ്റ് ദ ആങ്കർ. ഓക്കെ, ഇനി നമ്മൾ എന്താണ് അടുത്തതായിട്ട് പറയാൻ പോകുന്ന ടിപ്പ് എന്ന് നോക്കുകയാണെങ്കിൽ, FBI ഏജന്റ് ക്രിസ് വാസ് പഠിപ്പിക്കുന്ന ടാക്ടിക്കൽ എംപതി എന്നൊരു രീതിയുണ്ട്. ആ ഒരു രീതിയെ കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: Hello, once again, welcome back to 360 degree. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെ ഇറ്റ്സ് മീ ആർജെ ആയില്ല. അപ്പൊ നമുക്ക് അടുത്ത ഒരു ടിപ്പിലേക്ക് പോവാലേ. FBIയുടെ ചീഫ് ഹോസ്റ്റേജ് നെഗോസിയേറ്റർ ആയിരുന്ന ക്രിസ് വെസ് തന്റെ നെവർ സ്പ്ലിറ്റ് ദ ഡിഫറൻസ് എന്നൊരു പുസ്തകത്തിൽ പറയുന്ന ഒരു പ്രധാന രീതിയാണ് കേട്ടോ. എന്ത്? ടാക്ടിക്കൽ എംപതി. എന്താണ് ഈ ഒരു ടാക്ടിക്കൽ എംപതി? അതായത് സിമ്പിളായി പറയുകയാണെങ്കിൽ, എതിരാളിയോട് തർക്കിക്കുന്നതിന് പകരം അവരുടെ ഉള്ളിലെ പേടിയെയും വികാരങ്ങളെയും നമ്മൾ തിരിച്ചറിഞ്ഞ് പുറത്തു പറയുക. ഇതിനെയാണ് എന്ത് പറയുന്നത്? ലാബലിംഗ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ഇത്ര വാശി പിടിക്കുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം, ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തോ വലിയൊരു ആശങ്കയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മൾ മാറ്റി പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ തോന്നിയ ഈ ഒരു കാര്യം തടയാൻ വേണ്ടി എനിക്ക് കഴിയും. ആ ഒരു കാര്യം കൂടി നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്ത് പറയാം. അപ്പോൾ മറ്റേയാൾക്ക് താൻ പറയുന്നത് കേൾക്കാനായിട്ട് ആളുണ്ട് എന്നൊരു തോന്നൽ വരും അല്ലേ. ആ സമയത്ത് അവരുടെ പ്രതിരോധം അതിൽ തകരുകയും അവർ നമ്മളോട് ശാന്തമായിട്ട് സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് ആ ഒരു ട്രിക്ക് എന്ന്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കൺവീൻസ് ചെയ്യുന്ന വിദ്യയെ കുറിച്ചാണ്. എങ്ങനെ നമുക്ക് കൺവീൻസ് ചെയ്യാം? യെസ്, അപ്പൊ നമുക്ക് കേൾക്കാം 360 ഡിഗ്രി ലാഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൻഡ്.

360 degree. ഹായ്, നല്ലൊരു പാട്ടിന് ശേഷം വീണ്ടും 360 ഡിഗ്രിയിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്ട. ഒരു നെഗോസിയേഷനിലും ഒരിക്കലും ഇല്ല, എനിക്കിതിനെ ചെയ്യാനായിട്ട് പറ്റില്ലെന്ന് നേരിട്ട് പറയരുത്. പകരം അവരെ കൊണ്ട് തന്നെ ഉത്തരങ്ങൾ ചിന്തിപ്പിക്കുന്ന കാലിബ്രേറ്റഡ് ക്വസ്റ്റ്യൻസ്. യെസ്, ഈ കാലിബ്രേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നതാണ്. അതായത് ഏറ്റവും പവർഫുൾ ആയി രണ്ട് ചോദ്യങ്ങളാണ് എന്ത്, ഹൗ, എങ്ങനെ, വാട്ട്, എന്താ എന്നിവയിൽ തുടങ്ങുന്ന ചോദ്യങ്ങളായിരിക്കണം നമ്മൾ ചോദിക്കേണ്ടത്. ഇപ്പോൾ ബോസ് നിങ്ങൾക്ക് ചെയ്യാനാവാത്ത വലിയൊരു ജോലി തരുന്ന സമയത്ത് എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിന് പകരം എന്തു ചെയ്യാം? പകരം നിങ്ങൾ തിരിച്ചു ചോദിക്കുക, സാർ എൻ്റെ കയ്യിൽ ഇപ്പോൾ തന്നെ വലിയ ഒരു 3 പ്രൊജക്റ്റുകളുണ്ട്, ഈ പുതിയ ജോലി കൂടി കൃത്യസമയത്ത് തീർക്കാൻ സമയം എങ്ങനെ കണ്ടെത്തണം എന്നാണ് സാർ കരുതുന്നത്? ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ ഇതോടെ പ്രശ്നം പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം മറ്റേയാളുടെ തലയിലാകും. അവർ തന്നെ സൗകര്യപ്രദമായ വഴി നമുക്ക് എന്ത് ചെയ്യും, പറഞ്ഞു തരും അല്ലേ. അതാണ് അടുത്തൊരു മാർഗം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റോബർട്ട് സിയാൽഡിനിയുടെ സകലാതീത സ്വാധീന നിയമങ്ങളെ കുറിച്ചാണ്. പതിന്റെ നമുക്ക് കേൾക്കാം ആഫ്റ്റർ ഈ ഷോർട്ട് ബ്രേക്ക്. ഇപ്പം ലിസണിംഗ് എഫ് എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. 360 ഡിഗ്രിയിൽ നമ്മുടെ കൺവീൻസിങ് സയൻസ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലേ. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. അപ്പോൾ മനഃശാസ്ത്രജ്ഞനായ റോബർട്ട് സിയാൽഡിനി തന്റെ പ്രശസ്തമായ പഠനത്തിൽ ആളുകളെ എളുപ്പത്തിൽ കൺവീൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മാജിക്കൽ റൂളുകളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിലൊന്നാമത്തേതായിരുന്നു എന്ത്, റെസിപ്രോസിറ്റി, അതായത് പരസ്പര സഹായം എന്ന് പറയുന്ന ഒരു കാര്യം അല്ലേ. നിങ്ങൾ ഒരാൾക്കൊരു ചെറിയ സഹായമോ സമ്മാനമോ ആദ്യമേ ചെയ്തു കൊടുത്താൽ തിരിച്ചു നിങ്ങളുടെ ആവശ്യം വരുന്ന സമയത്ത് അത് ചെയ്യാതിരിക്കാനായിട്ട് അവരുടെ മനസ്സിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ഒന്നാമത്തെ മാർഗം ഇതാണ്. രണ്ടാമത്തേതാണ് സ്കാർസിറ്റി, അതായത് അപൂർവത. ഒരു കാര്യം അപൂർവമായി കിട്ടുന്ന ഒന്നാണെന്ന് പറയുമ്പോൾ അതിന് മൂല്യം കൂടാറുണ്ട് ഇല്ലേ. ഈ ഓഫർ ഇന്ന് വൈകുന്നേരം വരെ മാത്രമേ ഉള്ളൂ എന്ന് ബിസിനസ്സുകാർ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടേ, നിങ്ങളുടെ ഐഡിയ അവതരിപ്പിക്കുന്ന സമയത്ത് അതിലെ അപൂർവതയും പ്രത്യേകതയും വ്യക്തമാക്കുക. ആളുകൾ പെട്ടെന്ന് വഴങ്ങുന്നുള്ളതാണ് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്ന ആ ഒരു കാര്യം എന്താണെന്നറിയോ, ലാഭമുണ്ടാക്കുന്ന വിൻ വിൻ തന്ത്രത്തെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം ഒരു ഇടവേളയ്ക്ക് ശേഷം. കീപ് ഓൺ ലിസണിംഗ് അഖിലേഷ് 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. Dear listeners, once again, welcome back to 360 degree. കേട്ടുകൊണ്ടിരിക്കുന്ന 360 degree ആണ് കൂടെയുണ്ട്. It's me, RJ Ailia. അങ്ങനെ നെഗോസിയേഷൻ എന്നാൽ മറ്റൊരാളെ തോൽപ്പിച്ച് നമ്മൾ ജയിക്കുന്ന ഒരു യുദ്ധമല്ല അല്ലേ? അങ്ങനെയല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതല്ല ഈ പരിപാടി. പകരം രണ്ടു പേർക്കും ഒരുപോലെ സന്തോഷം തരുന്ന വിൻ വിൻ കരാറുകളിൽ എത്തുകയാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു ചെറിയ കഥ ഞാൻ പറയാം കേട്ടോ. അതായത്, ഒരു ഓറഞ്ചിന് വേണ്ടി രണ്ട് സഹോദരിമാർ തർക്കിക്കുകയാണ്. ഒടുവിൽ അവരെന്ത് ചെയ്യാണ്, അത് പകുതിയായി മുറിച്ചെടുക്കാണ്. എന്നാൽ ഒരാൾക്ക് ഓറഞ്ചിന്റെ തൊലി മാത്രമായിരുന്നു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിരുന്നത്. മറ്റേയാൾക്കോ അതിന്റെ ആ ഒരു അല്ലി ഉണ്ടല്ലോ, ആ അല്ലികൾ മാത്രമായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോ തർക്കിക്കുന്നതിന് പകരം കൃത്യമായി സംസാരിച്ചിരുന്നുവെങ്കിൽ രണ്ടുപേർക്കും 100% ഫലം കിട്ടുമായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, നെഗോസിയേഷനിൽ ആളുകളുടെ ശാഠ്യങ്ങൾ, ഈ പൊസിഷൻസ് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾക്ക് പുറകെ പോകാതെ അവരുടെ യഥാർത്ഥ ആവശ്യങ്ങൾ എന്താണ്, ഇൻട്രസ്റ്റ് എന്താണെന്നാണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത്.

0: 360 degree.
1: Welcome back. 360 ഡിഗ്രിയിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന കൺവിൻസിംഗ് സയൻസ് അതിന്റെ ക്ലൈമാക്സിലേക്ക് കടക്കാൻ പോവുകയാണ്. കൂടെയുള്ളത് ഞാൻ ആയിനിയാണ് കേട്ടോ. ഹാർവാർഡ് നെഗോസിയേഷൻ പ്രൊജക്ട് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും ശക്തമായ ഒരു വിദ്യയുണ്ട്. അതെന്താണെന്നറിയോ? ബാറ്റ്ന. എന്ത് ഈ ബാറ്റ്ന? അതായത് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ടു എ നെഗോഷിയേറ്റ് അഗ്രിമെന്റ്. അതായത് ഒരു നെഗോസിയേഷൻ പരാജയപ്പെട്ടാൽ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും മികച്ച പ്ലാൻ ബി എന്താണ് എന്നതാണ് നിങ്ങളുടെ ഈ ബാറ്റ്ന. അതായത് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ടു എ നെഗോഷിയേറ്റഡ് അഗ്രിമെന്റ്. ഇപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു കയ്യിൽ നല്ലൊരു ജോലി ഓഫർ ഉണ്ടെങ്കിൽ സ്ട്രോങ് ബാറ്റ്ന അല്ലെ. അപ്പോൾ നിലവിലെ കമ്പനിയിൽ സാലറി വർദ്ധനവ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ധൈര്യമുണ്ടാകും അല്ലെ. ഇനി കയ്യിൽ മറ്റു വഴികളൊന്നുമില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ നിബന്ധനകൾക്ക് വഴങ്ങേണ്ടി വരും. അതുകൊണ്ട് ഏതൊരു നെഗോസിയേഷന് പോകുന്നതിന് മുൻപും സ്വന്തമായി ഒരു ശക്തമായ പ്ലാൻ ബി തയ്യാറാക്കി വെക്കുക.

0: 360 degree.
1: ഹലോ, അങ്ങനെ സമയം പോയത് അറിയുന്നുണ്ടോ? 360 ഡിഗ്രിയുടെ ഇന്നത്തെ കൺവീൻസിങ് സയൻസ് നെഗോസിയേഷനും സ്പെഷ്യൽ എപ്പിസോഡ് ഇങ്ങനെ പൂർണ്ണമാവാൻ പോവാണ്. ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞാൻ ആയിയാണ് കേട്ടോ. ആദ്യ ഓഫറിലെ ആങ്കറിംഗ് എഫക്ട്, FBIയുടെ ടാക്ടിക്കൽ എംപതി, അതുപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് വഴിതിരിക്കുന്ന കാലിബ്രേറ്റഡ് ക്വസ്റ്റ്യൻസ്, സിയാൽഡിൻസിയുടെ പരസ്പര സഹായ സയൻസ്, രണ്ടുപേർക്കും ലാഭകരമായ വിൻ വിൻ സ്ട്രാറ്റജി, ആത്മവിശ്വാസം നൽകുന്ന വാർന പ്ലാൻ ബി ഫോർമുല, അങ്ങനെ സംസാരിച്ച കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള എല്ലാ 360 ഡിഗ്രി വശങ്ങളും നമ്മൾ ഇന്ന് പറഞ്ഞു പോയിട്ടുണ്ടല്ലേ. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, എന്താ ഓർക്കേണ്ടേ? മികച്ച നെഗോസിയേഷൻ എന്നത് ബഹളം വെക്കലല്ല, മറിച്ച് ശാന്തമായി ആളുകളുടെ മനസ്സ് വായിച്ച് രണ്ടുപേർക്കും ഉപകാരപ്രദമായ തീരുമാനങ്ങളിൽ എത്തിക്കുന്ന പരിപാടിയാണല്ലേ. അപ്പോൾ എന്നാലും ഇന്ന് പറഞ്ഞ ഈ ഒരു ടിപ്സും ട്രിക്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഇന്നത്തെ 360 ഡിഗ്രിയിൽ നിന്ന് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയം കൂടി ആയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വിഷയവുമായിട്ട് ഒത്തിരി ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബുദ്ധിപൂർവ്വം സംസാരിച്ച് ആത്മവിശ്വാസത്തോടെ സന്തോഷമായിട്ടിരിക്കുക. Keep smiling, negotiate smartly, win every deal. This is Arjia Ilya signing off from your 360 degree. Keep on listening, Ahalya from 90.4 KTK to Kootukooda.

മകമ പനി പമകമരി സരി സരിഗമ പകമ പസാനി പമരി സരി സരി പസാനി പമനി പമരി സരിഗമ പസനി സരി സരി പമരി സരി സനി പപമരി സരി സരി സമഗ പമനി പസനി.

കാമിദാർത്ഥ വിതരണ വിഗുണചരണ കാവ്യനാഥകാലങ്കാര ഭരണ കാമിദാർത്ഥ വിതരണ വിഗുണചരണ കാവ്യനാഥകാലങ്കാര ഭരണ ഭൂമി ജലഗ്നിവായു ഗഗനകിരണ ബോധരൂപ നിത്യാനന്ദകരിണി സരിഗമ പനി പപമ മരിരി സരിസ സരിഗമ പനി പപമ മരിരി സരിസ മഗമ പനി പമഗ മരിരി സനി സരിഗമ പഗമ പസാനി പമരിരി സ സരി പസാനി പമരി പമരിരി സരിഗമ പസനി സരി സരി പമരി സരി സനി പപമ മരിരി സനി സരി സമഗ പമ

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50+ പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
3: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജുവലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും, ബാലതണ്ടപാണി ജുവലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159002476 84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
5: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും, രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയേൽ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 4 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പത്തനംതിട്ട ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനങ്ങൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. ജനനമരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. 38 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെ വരെ അവസരമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്നതിന് ഷൂട്ടർമാരുടെ പ്രവർത്തന പരിധി സംസ്ഥാനത്തുടനീളമാക്കി വിപുലീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. വാർത്തകൾ വിശദമായി. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ഉൾപ്പെടെ 9 ജില്ലകളിൽ നാളെയും 4 ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രതയാണ്. മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുള്ള മേഖലകളിൽ നിന്നും ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് നിർദ്ദേശമുണ്ട്. മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായും ഒഴിവാക്കണം. കനത്ത മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട്, ആലപ്പുഴ, ഇടുക്കി, കാസർഗോഡ് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്തെ തുറമുഖങ്ങളിൽ ജാഗ്രത തുടരണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി. പത്തനംതിട്ട ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത മേഖലകൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിച്ചു. ആറന്മുളയിലെയും റാന്നിയിലെയും സാഹചര്യങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് വിലയിരുത്തി. സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കുമെന്നും ഇതിലെ ആദ്യ പദ്ധതി പത്തനംതിട്ടയിലായിരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നദികളിലെ മണ്ണ് നീക്കം ചെയ്യാൻ അടിയന്തര നടപടിയുണ്ടാകും. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എല്ലാ സൌകര്യങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്നും കോഴഞ്ചേരി PWD റെസ്റ്റ് ഹൌസിൽ നടന്ന അവലോകന യോഗത്തിനുശേഷം അദ്ദേഹം പറഞ്ഞു. അധികൃതരുടെ നിർദ്ദേശപ്രകാരം രക്ഷാപ്രവർത്തനങ്ങളുമായി

0: റെസീലിയൻസ് സിസ്റ്റം ഉണ്ടാവും. അതും ഏറ്റവും ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെ നടപ്പാക്കാനുള്ള.
1: വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടില്ല.
2: കോട്ടയം ജില്ലയിൽ വീണ്ടും മഴ ശക്തമായി. ഐമനം പുത്തൻകരി പാടശേഖരത്ത് മഴ വീണ് 265 ഏക്കർ സ്ഥലത്തെ കൃഷി വെള്ളത്തിനടിയിലായി. നദികളിലെ ജലനിരപ്പ് കുറഞ്ഞെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയാണ്. MC റോഡിൽ ചിലയിടങ്ങളിൽ വെള്ളം കയറി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
3: പാലാ ഭാഗങ്ങളിൽ മീനച്ചിലാറിന്റെ ജലനിരപ്പ് കുറഞ്ഞു. എന്നാൽ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളായ ആർപ്പുക്കര, നട്ടാശ്ശേരി, തിരുവാർപ്പ്, ചെങ്ങളം എന്നിവിടങ്ങളിൽ ജലനിരപ്പ് തുടർച്ചയായി ഉയരുകയാണ്. MC റോഡിലെ ചില ഭാഗങ്ങളിലും കോടിമത, കുര്യൻ, ഉദുപ്പ് റോഡ് എന്നിവിടങ്ങളിൽ വെള്ളം കയറി. മഴക്കെടുതിയ ജില്ലയിൽ ഇതുവരെ 4 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി ുണ്ട്. 114 ക്യാമ്പുകളിലായി 3714 പേരെ ഇതിനകം മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിൽ മഴ ശക്തമായതോടെ ഹൌസ് ബോട്ട് അടക്കമുള്ള വിനോദസഞ്ചാരങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി.
2: ആലപ്പുഴ ജില്ലയിലെ തിരുവൻവണ്ടൂരും പാണ്ടനാട്ടിലും പ്രളയ സമാനമായ സാഹചര്യമാണ്. പാണ്ടനാട് വെള്ളക്കെട്ടിൽ വീണ് ഒരാൾ മരിച്ചു. ചേർത്തല, അമ്പലപ്പുഴ താലൂക്കുകളിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. തണ്ണീർമുക്കം ബണ്ട് വഴിയും തോട്ടപ്പള്ളി സ്പിൽവേ വഴിയും കടലിലേക്ക് നീരൊഴുക്ക് ശക്തമായതിനാൽ ആശങ്ക വേണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ജില്ലയിലെ 53 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2635 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ചെങ്ങന്നൂർ താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ പേർ ക്യാമ്പുകളിൽ കഴിയുന്നത്. കണ്ണൂർ ചെറുപുഴ മീന്തുള്ളിയിൽ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട തിരുവനന്തപുരം സ്വദേശി ആർ രാജേഷിന്റെ മൃതദേഹം ലഭിച്ചു. തേജസ്വിനി പുഴയ്ക്ക് നടുവിലെ തുരുത്തിൽ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. കോഴിക്കോട് വെള്ളക്കെട്ടിൽ വീണ് ചികിത്സയിലായിരുന്ന പെരുവയൽ സ്വദേശി സുഹൈൽ മരിച്ചു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. 1969 നിയമത്തിൽ ഭേദഗതി വരുത്തുന്ന ബില്ലിന് ലോക്സഭയ്ക്ക് പുറമെ രാജ്യസഭയും ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച 3rd ധനവിനിയോഗ ബിൽ ലോക്സഭ പാസാക്കി. ടാക്സേഷൻ ഭേദഗതി ബില്ലും ധനമന്ത്രി ഇന്ന് സഭയിൽ അവതരിപ്പിച്ചു. അതേസമയം നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേർക്കുള്ള പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. സഭാ നടപടികൾ പലതവണ നിർത്തിവച്ചെങ്കിലും ബഹളം തുടർന്ന സാഹചര്യത്തിൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ വിഷ്വൽ റേഡിയോ സംവിധാനം കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. റേഡിയോ പരിപാടികളുടെ ദൃശ്യരൂപം കൂടി ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ സഹായിക്കുന്നതാണ് ഈ സംവിധാനം. ആകാശവാണി പരിപാടികൾ യുവാക്കൾ അടക്കം കൂടുതൽ വിപുലമായ നിരയിലേക്ക് എത്തിക്കാൻ വിഷ്വൽ റേഡിയോ സഹായിക്കുമെന്ന് മന്ത്രി പറഞ്ഞു.
5: ആധുനിക കാലത്തെ നവസങ്കേതങ്ങൾ മുഴുവൻ ഉപയോഗപ്പെടുത്താനുള്ള ഒരു പുതിയ മൂവ്മെന്റിന് തുടക്കം കുറിക്കുക. തീർച്ചയായും ആ സന്ദർഭത്തിൽ റേഡിയോയുടെ സൌകര്യങ്ങൾ മനോഹരമായി ഉപയോഗപ്പെടുത്താൻ വിഷ്വൽ റേഡിയോ ആകാശവാണി തുടക്കം കുറിക്കും. ഇത് ഏറ്റവും മനോഹരമായി കൂടുതൽ ആളുകളിലേക്ക് എത്താനും അതിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാനും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാൽവെപ്പാണ് വിഷ്വൽ റേഡിയോ.
2: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെ കൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2026 January 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് പട്ടികയിൽ പേര് ചേർക്കാം. SEC.Kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈൻ

സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 8 മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് നിർവഹിക്കും. കോഴിക്കോട് ബീച്ചിലും എറണാകുളം കലൂർ സ്റ്റേഡിയം ഗ്രൌണ്ടിലും തിരുവനന്തപുരം പുത്തരക്കണ്ടം നയനാർ പാർക്കിലുമാണ് ഓഗസ്റ്റ് 25 വരെ മെഗാ ട്രേഡ് ഫെയർ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ആയുഷ് സർവകലാശാല സ്ഥാപിക്കാനുള്ള നടപടികൾക്ക് തുടക്കമായി. സ്വതന്ത്ര സർവകലാശാലയുടെ ബില്ലിന്റെ കരട് തയ്യാറാക്കാൻ 4 സമിതിയെ രൂപീകരിച്ച് ഉത്തരവായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ കീഴിൽ ആയുഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനാണ് തൃപ്പൂണിത്തുറയിലെ സ്കൂൾ ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ഇൻ ആയുർവേദ ആസ്ഥാനമാക്കി സർവകലാശാല സ്ഥാപിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. വയനാട്, ആലപ്പുഴ, ഇടുക്കി, കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പത്തനംതിട്ട ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനങ്ങൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. 38 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാൻ നാളെ വരെ അവസരമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന് ഷൂട്ടർമാരുടെ പ്രവർത്തന പരിധി സംസ്ഥാനത്തുടനീളമാക്കി വിപുലീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസുകൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
5: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
4: അപ്പൊ കറണ്ട് ബില്ലിന്
5: അതിനിപ്പോ 0 രൂപ ഞാൻ എങ്ങനെയാ തരിക?
4: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
5: തീർച്ചയായും.
6: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ
7: .gov.in. 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാം. തനതും.

നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും.

0: ആചരണം. അഹ്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടരോഗ ചികിത്സ. ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ഇത് നമ്മ നേരം വിത്ത് RG ഹീര ഓൺ അഹല്യ FM.
4: வணக்கம், வெல்கம். இது அஹல்யா FM and this is RG ஹீரா வித் யூ. நம்ம ஹிஸ்டரி புக்ஸ் ஓபன் பண்ணும்போது முதல்ல நம்ம கண்ணுக்கு தெரியுது யாரோட பெயர்கள், மன்னர்கள், போர்கள், சாம்ராஜ்யங்கள், அப்படிதானே? ஆனா கொஞ்சம் யோசிச்சு பாருங்க, இந்த வரலாறு முழுவதும் ஆண்கள் மட்டும் எழுதின கதையா? இல்ல, கண்டிப்பா இல்ல. ஒரு ஆணின் வெற்றிக்கு பின்னாடி ஒரு பெண் இருக்கால்னு அடிக்கடி சொல்லுவாங்கல்ல, ஆனா இன்னைக்கு கொஞ்சம் மாத்தி யோசிக்கலாம். சில நேரங்கள்ல ஒரு குடும்பத்தின் வெற்றிக்கு முன்னாடி ஒரு சமுதாயத்தின் முன்னேற்றத்துக்கு, ஒரு நாட்டின் பெருமைக்கு ஒரு பெண் தான் காரணமா இருந்திருக்கா. பெண்கள் ஹிஸ்டரியோட ஒரு பகுதி மட்டும் இல்ல, அவர்கள் ஹிஸ்டரியை உருவாக்குனவங்கள். சோ இந்த பயணம் முழுக்கும் ஒரு விஷயத்தை ஞாபகம் வச்சுக்கோங்க. வரலாறு மன்னர்களை நினைவில் வைத்திருக்கலாம், ஆனா சில பெண்களை காலம் மறக்கவே முடியாது. தமிழ் மண்ணோட விமனை செலிப்ரேட் பண்ற இந்த அழகான பயணத்தை ஆரம்பிக்கலாமா? ஒரு சூப்பர் ஹிட்டான சாங் கேட்டதுக்கு அப்புறம் we will be right back. இது அஹல்யா FM and this is RG ஹீரா வித் யூ.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ഇന്ത്യാവின் മുതൽ സുതന്ത്ര പോരാട്ടം 1857 ആരംഭിച്ചത് அப்படின்னு நம்ம ஸ்கூல் புக்ஸ்ல படிச்சிருப்போல. எனக்கு பல

0: എൻ്റെ പേര് ഡോക്ടർ ജിലെ ദ്രവ്യ. കർക്കിടക സെഡൻറി ലൈഫ് സ്റ്റൈലിലുള്ള ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഐ ടി ജീവനക്കാരിൽ സ്ഥിരം കണ്ടുവരുന്ന ബുദ്ധിമുട്ടുകളാണ് വേദന, നടുവേദന, അഭ്യംഗം, എണ്ണ തേച്ചിട്ടുള്ള കുളി, പിടിക്കുക, സ്വേദ, കർക്കിടക ഭാഗമായിട്ടുള്ള ഭാരങ്ങൾ, കർക്കിടക ചികിത്സ എന്ന രോഗങ്ങളെ കുറയ്ക്കാൻ പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്താനും സഹായിക്കും.
1: ശ്രദ്ധിക്കൂ, നിങ്ങൾ പി എം സൂര്യഘർ കേട്ടിട്ടുണ്ടോ? ഇതിലൂടെ നിങ്ങളുടെ വീട്, അതായത് വൈദ്യുതി ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ pmsuryaghar.gov.in.
2: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ
3: അക്കൂസ്റ്റിക് മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സത്യവരുന്ന എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്റ്റർ വിളിക്കൂ 8590926446 അലഫ് 26 തേർഡ് എഡിഷൻ.
4: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

കണ്ണിൽ ഇനി ആശങ്കകൾക്ക് ഒരു സമഹാരം. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവുമായി അത്യാവിധാനങ്ങൾ. പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ തെയ്യം, തോൽപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് അഹല്യ ഗാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷനും.

0: കൂടുതൽ വിവരങ്ങൾ രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590944663rd edition.
1: ഉങ്ങൾ ഒവ്വൊരു തരുണത്തിലും പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റർ. രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്ററേച്ചർ.

ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ

0: ഉണങ്ങിയിൽ ഒന്നുമുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
1: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
2: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
1: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444
3: Gastritis, shoulder pain and yes, joint related diseases without the need of surgery. Ayurveda Medical College, Palakkad. Contact 023-66-mobile-96-000-129.
4: നിങ്ങൾ ആരവാകുന്ന ചിന്തകൾ ചെറാരിക വസന്തത്തിന് ഒരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അഖ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, സുഭാഷ് ചന്ദ്രൻ തുടങ്ങി 50+ പ്രമുഖ സാഹിത്യ നായകർ. സാഹിത്യ ചർച്ചകൾക്കൊപ്പം എം തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സീത വരുന്ന എന്നിവയും ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തെ സ്വാഗത് തേർഡ് എഡിഷൻ.
5: നേത്രദാനത്തിന് സൗജന്യമായ ഒരാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ശേഷം തൊട്ടുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112-04923225000.
3: സ്റ്റോറി ഓഫ് ലൈഫ്.
5: ലൈറ്റർ ജീവിതത്തർക്കും ചില കാര്യങ്ങൾ ഉണ്ടാകും. പക്ഷെ ഏറ്റവും ഭയം എന്താണെന്ന് അറിയാമെന്റ് എക്സ്പെക്ട് തന്നെയാണ് മനുഷ്യന്റെ സന്തോഷവും വേഗത്തിലിരിക്കും. അറ്റാച്ച്മെന്റ് എന്നത് മനസ്സിന്റെ ഏറ്റവും നിസ്സഹായമായിട്ടുള്ള ഭാഗമാണ്. ഒരാളോട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ബന്ധമുണ്ടാകും. ആ വ്യക്തി മാറി ബന്ധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ നിന്നും പുറത്തെത്തുക എളുപ്പമായിരിക്കില്ല. അതുകൊണ്ട് പലരും ഇന്നത്തെ പിടിക്കുന്നുണ്ട് മറ്റുള്ള ബന്ധങ്ങൾ എപ്പോഴും സത്തോടെ അവസാനിക്കില്ല എന്ന്. എക്സ്പെക്ടേഷൻ അതിനെ തുടക്കമാണ്. നാം മറ്റൊരാളിൽ നിന്ന് ഒരു പ്രതീക്ഷിച്ചപ്പോൾ നമുക്ക് വേദനിക്കും. അങ്ങനെ ചെയ്തതല്ലേ, അങ്ങനെ ചെയ്താൽ വരുന്നു. അതുകൊണ്ട് മുറയിൽ പലരും പറയുന്നു പ്രവേദനയില്ല എന്ന്. കണക്ഷൻ നമ്മളെ, പക്ഷേ അത് നമ്മൾ തകർക്കാൻ ഒരാളോട് മനസ്സ് തുറക്കുമ്പോൾ അവർന്ന് അകന്ന് മനസ്സ് നമ്മളെ സന്തോഷിപ്പിക്കാനും വേദനിപ്പിക്കാനും ഒരുപോലെ കഴിയുന്ന വാക്കുകളാണ്. അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബന്ധം വേണമെങ്കിൽ അതിലധികം മുഴുകാതിരിക്കുക. പ്രതീക്ഷ വേണമെങ്കിലും അതിൽ അടിമയാകാതിരിക്കുക. ബന്ധപ്പെടലുണ്ടായാലും അതിൽ സ്വയം നഷ്ടപ്പെടുത്തരുത്. കാരണം ചിലപ്പോൾ മനസ്സിനെ സംരക്ഷിക്കാനായിട്ട് ദൂരം തന്നെ നല്ല മരുന്നാണ്. മനസ്സിലായോ? ആ മൂന്ന് വാക്കുകൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ്? അറ്റാച്ച്മെൻറ്റ്, ഒപ്പം തന്നെ എക്സ്പെക്റ്റേഷൻ, കണക്ഷൻ. ഈ മൂന്നും നിങ്ങൾക്ക് സന്തോഷം തരുമെങ്കിലും അതിനേക്കാളേറെ വേദന തരുന്ന മൂന്ന് വാക്കുകളാണ്. വാക്കുകളെയാണ് ഇന്ന് വരെ പേടി. ശരിയല്ലേ? നമുക്ക് ജീവിക്കാനും പറ്റില്ല. ഇത് വേണം, ഒരുപാട് ആവരുത്.

0: സ്റ്റോറി ഓഫ് യുവർ ലൈഫ്.
1: എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാന ശില എന്ന് പറയുന്നത് എന്താ പറയാറുള്ള ഒരു കാര്യമാണ്, പരസ്പരമുള്ള സ്നേഹവും അക്സെപ്റ്റൻസും, അതായത് അംഗീകാരവുമാണ്. ഈ ലോകത്ത് ഒരാൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ആശ്വാസം എന്താണെന്ന് അറിയാം, യഥാർത്ഥം സ്നേഹമായിട്ട് മാറുന്നത് അല്ലേ. വെറും വാചക കസർത്തകളല്ല, മറിച്ച് ഹൃദയത്തിൽ നിന്ന് വരുന്ന കരുതലും ദയയുമാണ് ഇവിടെ. ഒരാൾ അവരുടെ ലോകത്തിൽ നമുക്കൊരു സ്ഥലം, ഈ തിരിച്ചറിവാണ് ബന്ധങ്ങളിൽ വളർത്തുന്നത്. ഇല്ലാതെ തുറന്ന് സാരിക്കാനായിട്ട് അത് സഹായിക്കുന്നു. സുരക്ഷിതത്വ ബോധ വിശ്വാസത്തിലേക്ക് വഴിമാറുന്നു. അവിടെ സംസ്ഥാനവുമില്ല, ആഴമുള്ള സത്യസന്ധവുമാക്കുന്നത്, സ്നേഹിക്കപ്പെടുന്നു എന്നല്ലാണ് ആത്മളയ്ക്കുന്നത്. ദീർഘം ഒന്നിച്ചു ഒരു ബന്ധത്തിന്റെ സൗണ്ടിന്റെ ബാഹ്യരൂ വാക്ക് ഒന്നുമല്ല കൂടിയിരുന്നത്, അത് ഇരു വ്യക്തികൾക്കും പരസ്പരം അനുഭവിക്കാൻ കഴിയുന്ന ഹൃദയസ്പർശിയാണ്.

മനസ്സിലായോ? എന്നാൽ സ്നേഹത്തിൻ്റെ ഊഷ്മളത കൈമുതലായിട്ടുള്ള ബന്ധങ്ങൾ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കും. ബന്ധങ്ങൾ നിലനിർത്താൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സ്നേഹത്തിൻ്റെയും പരിഗണനയുടെയും അനുഭൂതി കൊണ്ടാണ്. ഈ അനുഭൂതിയാണ് ജീവിതം കൂടുതൽ അർത്ഥവത്താക്കുന്നത്, സന്തോഷകരമാക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് വാക്കുകളിൽ ഒതുങ്ങാതെ ഹൃദയത്തിൽ തൊട്ടുള്ള സ്നേഹം മനോഹരമാക്കാം. സ്നേഹവും പരിഗണനയുമാണ് ഏതൊരു ജീവൻ

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റർ യുവർ ലൈഫ്. നിന്നെ പരിഗണിക്കുന്ന മനുഷ്യരിലേക്ക് മാത്രം നീ പടർന്നു കയറുക. അവരുടെ സ്വാതന്ത്ര്യത്തിലേക്കും ആത്മാവിലേക്കും മാത്രം. മറ്റെങ്ങും നിനക്ക് സ്ഥാനം നൽകേണ്ട ആവശ്യമേയില്ല. അതൊരു ശാന്തമായ തണൽമരമായിട്ട് പടരും. മറ്റെല്ലാ വഴികളും നിന്നെ ക്ഷണിക്കുന്നത് വേദനയിലേക്കായിരിക്കും. അവിടെ നിനക്ക് മുറിവുകളും അവിടെയുള്ള കോട്ടകളും വീലികളുമായിരിക്കും. നീ അവിടെ സാധ്യതയുണ്ട്, ശാന്തതയുണ്ട്, അവിടെ കിട്ടുന്നൊരു സ്നേഹമുണ്ട്. നമ്മളെ പരിഗണിക്കുന്ന ഇടങ്ങളിൽ കിട്ടുന്ന സ്നേഹം, അത് വല്ലാത്തൊരു ഫീൽ.

നിനക്ക് സമാധാനം ഉണ്ടാവും. പക്ഷെ ആ ഒരു പരാജയം മറ്റുള്ള ആൾക്കാരുടെ തലയിലാണ് നിങ്ങൾ കെട്ടിവെക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നിങ്ങൾ പഴിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരിക്കലും സമാധാനം ഉണ്ടാവില്ല. സ്വന്തം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവാത്തവരാണ് അവർ. ഈ ചിന്താഗതി നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തും, നിങ്ങളുടെ സമാധാനം ഇല്ലാതാക്കും. പിന്നെ ഈ അവസരങ്ങളൊക്കെ ഇല്ല എന്ന് ചിന്തിക്കുന്നില്ലേ, അവർക്കൊരിക്കലും സമാധാനം കിട്ടില്ല. മനസ്സിലായോ? അസൂയ, ഭയം, സ്വാർത്ഥത, അതാണ് ഇവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മനോഭാവം സന്തോഷം പങ്കുവയ്ക്കുന്നതിൽ നിന്നും ഇവരെ തടയാറ്.

അങ്ങനെയുള്ളവർ കുടിക്കാൻ സാധാരണ കിട്ടില്ല. അതുപോലെ തന്നെ ചില ആൾക്കാരുണ്ട് ഒറ്റപ്പെട്ട് ജീവിക്കാൻ മറ്റുള്ളവരുമായിട്ട് വൈകാരിക്കാൻ ശ്രമിക്കുന്നവർ. വൈകാരികമായി പിന്തുണയുന്നവരുടെ മെന്റൽ തുറന്ന് സംസാരിക്കാൻ സമാധാനം കിട്ടും. പൂർവ്വം സ്ട്രാറ്റജി അവരങ്ങ് ഇറക്കുകയാണ്. അവർക്ക് ആരോടും സംസാരിക്കാൻ വയ്യ, ആരോടും സംസാരിക്കാൻ ഇനീഷ്യേറ്റീവ് എടുക്കില്ല, റിസ്ക് എടുക്കില്ല, എഫേർട്ട് എടുക്കില്ല, ബന്ധനിക്ക് ആരുമില്ല, മനസ്സിലാക്കുന്നില്ല എന്ന്. അവർക്കൊന്നും ഒരിക്കലും സമാധാനം കിട്ടാൻ പോകുന്നില്ല, മനസ്സിലായോ? അധികം പരിഭവങ്ങൾ മാറും. സമാധാനം വേണമെങ്കിൽ അത് നമ്മൾ തന്നെ ഉണ്ടാക്കണം. നമ്മളുടെ ചില മോശം ശീലം

0: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
3: മലയാള സിനിമാ സംഗീത ലോകത്തിന് അനേകം മനോഹരമായ ഗാനങ്ങൾ സമ്മാനിച്ച സംഗീത സംവിധായകനാണ് മോഹൻ സിത്താര. 1 മുതൽ 0 വരെ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന് മലയാള സിനിമയിലേക്ക് ലഭിച്ചത്. അതിലെ രാരി രാരീരം രാരോ എന്ന ഒരൊറ്റ ഗാനം മതി മലയാളിക്ക് മോഹൻ സിത്താര എന്ന സംഗീത സംവിധായകനെ പരിചയപ്പെടുത്താൻ. മഴവില്ല്, ദീപസ്തംഭം, മഹാശ്ചര്യം, നമ്മൾ, സ്വപ്നക്കൂട്, കാഴ്ച, രാപ്പകൽ, തന്മാത്ര, അങ്ങനെ നിരവധി ചിത്രങ്ങളിലൂടെ അദ്ദേഹം മലയാള സിനിമയ്ക്ക് അദ്ദേഹത്തിന് സൂഫി പറഞ്ഞ കഥ എന്നതിലെ സംഗീതത്തിനാണ് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. മോഹൻ ഇന്നും മലയാളികളുടെ ഓർമ്മകളിൽ മധുരമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. തലമുറകൾ മാറിയാലും അദ്ദേഹത്തിന്റെ ഈ ഈണങ്ങൾ സംഗീത പ്രേമികളുടെ മനസ്സിൽ എന്നും പുതുമയോടെ നിലനിൽക്കും. അദ്ദേഹത്തിന്റെ ശൈലിയിലൂടെ നേടിയ പുതുമയും അദ്ദേഹത്തിന്റെ ഈണങ്ങൾ പ്രിയപ്പെട്ടവയാണ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് നമ്മൾ അദ്ദേഹത്തിന് കേരള ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ഗാനം

തുല്യ കലാകാരൻ. ഒരു അസിസ്റ്റന്റായിട്ടൊക്കെയും സംഗീത മേഖലയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എങ്കിലും ഒരു സംഗീത സംവിധായകനാകണം എന്നൊരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. അല്ലെങ്കിൽ അങ്ങനൊരു ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ അത്തരം അവസരങ്ങൾ കിട്ടുന്ന സമയത്ത് അതിന് സീരിയസ് ആയി എടുത്തിരുന്ന ഒരു സംഗീത സംവിധായകനായിരുന്നില്ല. അങ്ങനെയാണ് ആദ്യമായി അദ്ദേഹത്തിന് ഒരു താരാട്ടുപാട്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നത്, 1 മുതൽ 0 വരെ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ആദ്യമായിട്ട് അദ്ദേഹം ഒരു ട്യൂൺ ചെയ്യുന്നു. പക്ഷേ ആ ട്യൂൺ നല്ലതാണെന്ന് മനസ്സിലായെങ്കിലും കുറച്ചും കൂടെ നന്നാക്കണം എന്ന ആഗ്രഹത്തിൽ രണ്ടാമതൊരു ട്യൂൺ ചെയ്യുന്നു. അങ്ങനെ രണ്ടാമതിട്ടൊരു ട്യൂണാണ് രാരി രാരി രം രാരു. തന്നെ ഒരു സംവിധായകനാക്കിയ പാട്ട് ഇത് തന്നെയാണ്. മലയാള ആദ്യത്തെ സിനിമ കൂടിയ 1 സിനിമയിലെ മനോഹരമായ, ഇന്നും അത് മലയാളികളുടെ മനസ്സിൽ മാറ്റിവെക്കാനാകാത്ത സംഗീതാനുഭവം. ഈ ONV കുറിപ്പ് വരി 1 മുതൽ 0 മോഹൻ സെത്താരക്ക മനോഹരമായ ഗാനം, ഈ മനോഹരമായ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ

മോഹൻ സിത്താര എന്ന സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒപ്പം ഒ എൻ വി കുറുപ്പിനെ പോലെയുള്ള മഹാനായ മുതൽക്കൂട്ടായിരുന്നു. അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന മനോഹരമായ ഗാനങ്ങൾ ഈണം പകരുമ്പോൾ ഒരു അനിയനെ പോലെ അദ്ദേഹത്തിന് കണ്ടിരുന്ന ഒ എൻ വി ഒരുപാട് നന്ദിയോടുക്കുന്ന ഒരു സംഗീത സംവിധായകൻ. അതിൽ തന്നെ ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ് നീർമീഴിപ്പീലിയിൽ എന്ന ഗാനം. വചനം എന്ന സിനിമയ്ക്ക് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. പക്ഷേ നീർമിഴി എന്നാണ് നമ്മൾ പാട്ടിൽ കേൾക്കുന്നതെങ്കിലും നീൽമിഴി എന്നാണ്

ഒ എൻ വി കുറിപ്പ് എഴുതിയിരുന്നത്. ബി എന്നാണ് യേശുദാസ്. അപ്പൊ അന്ന് മോഹൻ സിത്താര ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ദാസേട്ടൻ അത് പാടിക്കഴിഞ്ഞു. പാടിക്കഴിഞ്ഞ് ആ പറയുമ്പോഴാണ് ഓക്കെ ഇങ്ങനെ ഒരു ചെറിയ മിസ്റ്റേക്ക് അതിൽ സംഭവിച്ചിട്ടുണ്ട് മനസ്സിലാക്കുന്നത്. പക്ഷെ പാട്ട് അതിമനോഹരമായി യേശുദാസ് എന്നതുകൊണ്ട് തന്നെ ഇനി അതിലൊരു കറക്ഷൻ വെയിൽ മീടി നീർമീടിയായി തന്നെ കിടന്നുകയും ചെയ്തു. ഒ എൻ വി കുറിപ്പിന്റെ അതിമനോഹരമായ ഈ പാട്ടിനെ കൂടുതൽ ഭംഗിയാക്കുന്നത് മോഹൻ സിത്താര എന്ന തുല്യ സംഗീതജ്ഞന്റെ ഈണം ആയപ്പോൾ ഈ പാട്ട് കൂടുതൽ മധുരമുള്ളതാകുന്നു. ഒ എൻ വി കുറിപ്പ് വരികൾ എഴുതി കെ ജെ യേശുദാസ് പാടിയ ഈ മനോഹര ഗാനം തന്നെയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ അടുത്തതായി നമ്മൾ കേൾക്കുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ എഫ് എമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. മോഹൻ സിത്താര എന്ന അതുല്യ സംഗീതജ്ഞനെ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമ ഈ കൂട്ടത്തിൽ കയറി വരുന്നത്. അങ്ങനെ വളരെ മനോഹരമായി, വളരെ ആത്മാർത്ഥമായി തന്നെ കൊണ്ട് എന്ത് കൊടുക്കാൻ സാധിക്കുമോ അത് ഏറ്റവും മനോഹരമായി കൊടുക്കാൻ തന്നെയാണ് മോഹൻ സിത്താര ഉറക്കമില്ലാതെ ഓരോ പാട്ടുകളും. ദാസേട്ടൻ ഈ പാട്ട് പാടാനായിട്ട്, പക്ഷേ പാട്ടിൽ പെട്ടെന്ന് ദാസേട്ടൻ എന്ന സംഗീത സംവിധായകൻ കിടറുകയും പെട്ടെന്ന് ബോധം അസ്വസ്ഥതകൾ ഉണ്ടായത് എന്നൊക്കെ പറയുകയുണ്ട്. അങ്ങനെ റെസ്റ്റ് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് റെക്കോർഡ് ചെയ്തിരുന്ന പാട്ട് എന്ന് പറയുന്നതാണ് ആലിലക്കണ്ണ എന്ന ഈ മനോഹരമായ ഗാനം. അപ്പോൾ ഇങ്ങനൊരു കഥ ഈ പാട്ടിന്റെ റെക്കോർഡിംഗ് സമയത്ത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാട്ട് തന്നെ നമുക്ക് അടുത്തതായി കേൾക്കാം. യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതി, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയ്ക്ക് വേണ്ടി മോഹൻ സിത്താര കമ്പോസ് ചെയ്ത് യേശുദാസ് പാടിയ മനോഹര ഗാനം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നു. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് ഏറ്റവും അധികം ഗാനങ്ങൾ സമ്മാനിച്ച ഒരു കൂട്ടുകെട്ട് തന്നെയാണ് കൈതപ്രം മോഹൻ സിത്താര. ഏറ്റവും അധികം ഹിറ്റുകൾ മോഹൻ സിത്താരയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതും ഈ ഒരു കൂട്ടുകെട്ടിൽ നിന്ന് തന്നെയാണ്. തരംഗിണിയിൽ മോഹൻ സിത്താര പഠിക്കുന്ന സമയത്ത് കൈതപ്പുറം അപ്പുറത്തെ തിരുമേനിയാണ്. അപ്പൊ തിരുമേനി തിരുമേനി എന്നാണ് എല്ലാവരും കൈ

ആളാണെന്ന് മോഹൻ സിതാരയ്ക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ പാട്ട് കമ്പോസ് ചെയ്യാൻ വേണ്ടിയിരുന്ന സമയത്ത് ഒരു ബാഗൊക്കെ തൂക്കി ഒരാളുടെ കയ്യിൽ നടന്നു വരുന്നു. നോക്കിയപ്പോ ആരാ, നമ്മുടെ തിരുമേനി, കൈതപ്പുറം തിരുമേനി. അങ്ങനെ ഓടിച്ചെന്ന് ആ സൗഹൃദം ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു.

ബാംഗ്ലൂരിൽ വെച്ചാണ് ഈ പാട്ടിന്റെ കംസിംഗ് നടക്കുന്നത്. ഒരു ഭക്തി ചേരുന്ന ഒരു പാട്ട്, ഒരു ഡാൻസ് നമ്പർ, ഒരു ക്ലാസിക്കൽ ഡാൻസിനു വേണ്ടി, വിനീതിനു വേണ്ടി, മഴവില് എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്ന പാട്ട്. ആൻഡ് ഇതിന്റെ ഡയറക്ടർ ദിനേഷ് വളരെ പർട്ടിക്കുലർ ആയിരുന്നു. എനിക്ക് ഒരു പ്രത്യേക ട്യൂൺ വേണമെന്നും അങ്ങനെ പല പല ട്യൂണുകൾ മോഹൻ സിത്താര എന്ന അതുല്യ സംഗീത സംവിധായകൻ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ട്യൂൺ കേട്ടപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ വരി ഉണ്ടാകുന്നത്, ഈ ട്യൂൺ ഉണ്ടാകുന്നത്. അങ്ങനെ കൈതപ്പുറം പല വരികളും ട്രൈ ചെയ്യുന്നു. അപ്പോൾ മോഹൻ സിത്താരയാണ് പറയുന്നത്, നമുക്ക് യൂഷ്വൽ മലയാളം ഉപയോഗിക്കേണ്ട, ഒരു സംസ്കൃതം കലർന്ന അല്ലെങ്കിൽ ഒരു ഭക്തി കലർന്ന കുറച്ചും കൂടി ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള പദങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ പാട്ടിൻ്റെ ഒരു ഒരു ഒരു എടുപ്പ് തന്നെ മാറും എന്ന് മോഹൻ സിത്താര പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെയാണ് ശിവദം ശിവനാമം എന്ന വാക്കുണ്ടാകുന്നത്. അങ്ങനെ മനോഹരമായ ഒരു ഗാനം ഈ കൂട്ടുകെട്ടിൽ പിറന്നു. കൈതപ്പുറം മോഹൻ സിത്താര എന്ന ഈ കൂട്ടുകെട്ടിൽ ഈ ഗാനം പിറന്നു. പക്ഷെ ആദ്യം ഈ പാട്ട് പാടിയത് എം ജി ശ്രീകുമാർ ആയിരുന്നു. അന്ന് യേശുദാസിന് പല തിരക്കുകളുള്ളതുകൊണ്ട് എം ജി ആണ് ഈ പാട്ട് പാടിയത്, എം ജി ശ്രീകുമാർ. പക്ഷെ പിന്നീട് യേശുദാസ് അവൈലബിൾ ആണ് എന്ന് വിളിച്ചു പറയുകയും ഈ പാട്ട് പിന്നീട് യേശുദാസ് പാടുകയും ആ വേർഷനാണ് നമ്മൾ സിനിമയിലും നമ്മളിപ്പോൾ കേൾക്കുന്ന ഈ പാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കഥയും ഈ പാട്ടിന്റെ പുറകെയുണ്ട്. മഴവില് എന്ന സിനിമയിൽ യേശുദാസും ചിത്രയും ചേർന്ന് പാടി കൈതപ്പുറം വരികളെഴുതി മോഹൻ സിത്താര ഈണം ചെയ്ത ഈ മനോഹരമ ഗാനം തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RJ ഹീര.

വളരെ സിമ്പിളായിട്ടുള്ളൊരു കാക്കേ കാക്കേ കൂടെ വിടെ എന്നൊക്കെ പറയുന്ന പോലെ ആർക്കും പാടാൻ പറ്റുന്ന, ഏത് കൊച്ചുകുട്ടിക്കും പാടാൻ സാധിക്കുന്ന ഒരു സിമ്പിൾ ഗാനം, ഒരു കുട്ടിത്തമുള്ളൊരു ഗാനം. അങ്ങനെയാണ് കണ്ടു കണ്ടു കണ്ടില്ല എന്ന ഈ ഗാനം ഉണ്ടാവുന്നത്. ഈ സിനിമയിലെ കാണുമ്പോൾ പറയാമോ, ഈ ഗാനം ഒരുപാട് പേർക്ക് പ്രിയപ്പെട്ടതാണെന്ന് എനിക്ക്. ഇന്ന് നമ്മൾ എല്ലാവർക്കും പാടാൻ എളുപ്പാര കമ്പോസ് ചെയ്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങളോടൊപ്പം അഹൽ ഫമിൽ ആർ ജെ ഹീര. സ്റ്റേ ട്യൂൺഡ്.

പാട്ടുകളിലൂടെ മാത്രമല്ല മികച്ച പശ്ചാത്തല സംഗീതത്തിലൂടെ നമ്മളെ ഞെട്ടിച്ചിട്ടുള്ള ഒരു സംഗീത സംവിധായകൻ കൂടിയാണ് മോഹൻ സിത്താര. അദ്ദേഹത്തിന്റെ മികച്ച ഒരുപാട് സിനിമകൾ ഉണ്ടെങ്കിലും പലർക്കും പെട്ടെന്ന് ഓർമ്മ വരുന്ന അല്ലെങ്കിൽ കേട്ട് പരിചയമുള്ള ഒരു ട്യൂണാണ് ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന സിനിമയിൽ കവിയൂർ പൊന്നമ്മയും മോഹൻലാലും തമ്മിലുള്ള പല സീനുകളിലും ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു അമ്മ മകൻ ബന്ധത്തെ ഏറ്റവും മനോഹരമായി കാണിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ആ ഒരു പെയിനും ആ ഒരു വിഷാദവും ഒക്കെ കാണിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ട്യൂൺ കേൾക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പലർക്കും ഈ ട്യൂണിനോട് വല്ലാത്തൊരു ഇഷ്ടം, അല്ലെങ്കിൽ പലരും അത് ഓർത്തു വെച്ചിരുന്നു. എന്നാൽ പിന്നീട് സാന്ത്വനം എന്ന സിനിമ വന്നപ്പോൾ ഇതുപോലൊരു ട്യൂണിലേക്ക് നമുക്ക് പിടിക്കാം എന്ന് പറയുകയും അങ്ങനെയാണ് ഹിസ് ഹൈനസ് അബ്ദുള്ളയിൽ ഉപയോഗിച്ച ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് പിന്നീട് പാട്ടായി മാറിയത്. അതിമനോഹരമായി ചിത്രചേച്ചി പാടിയിട്ടുള്ള ഒരു മനോഹര ഗാനമായി അത് മാറി. കൈതപ്പുറം തന്നെയാണ് വരികൾ എഴുതിയിരിക്കുന്നത്. സാന്ത്വനം എന്ന സിനിമയ്ക്ക് വേണ്ടി കെ എസ് ചിത്ര പാടി, മോഹൻ സിത്താര കമ്പോസ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ട്യൂണിട്ട് നമ്മളെ മോഹിപ്പിച്ച ആ ഗാനം പിന്നീട് ഒരു മുഴുവൻ പാട്ടായി നമ്മൾക്ക് ലഭിച്ചു. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഹലി എഫ് എം ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം ആർ ജി ഹീര. ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺ.

മോഹൻ സിത്താരയുടെ ഗുരു വഴക്കുണ്ടാക്കി. മോഹൻ സിത്താര എന്ന് പറഞ്ഞ ഇത്രയും നല്ലൊരു സംഗീത സംവിധായകൻ ഉള്ളപ്പോ എന്തിനു മറ്റൊരാൾക്കത് കൊടുക്കണം എന്ന് ചോദിക്കുകയും വഴക്കുണ്ടാക്കുകയും ബോംബെ രവിയിൽ നിന്ന് ആ പാട്ട് കമ്പോസ് ചെയ്യാനുള്ള അവസരം മോഹൻ സിത്താരയിലേക്ക് എത്തുകയായിരുന്നു. ഈ സിനിമയിലെ പാട്ടുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു വെറൈറ്റി താളമുള്ള പാട്ടുകളാണ് ഇതിലെല്ലാം. ആൻഡ് മോസ്റ്റ് ഓഫ് ദ പാട്ടുകളുടെയും ലിറിക്സ് ഓൾറെഡി യൂസഫ് അലി കേച്ചേരി എഴുതി കൊണ്ടുവന്നിരുന്നു. അങ്ങനെ എഴുതിയ വരികൾക്കാണ് ട്യൂൺ ചെയ്തത്. പക്ഷെ അതിലെ ഒരു പാട്ട് മാത്രം ട്യൂൺ ചെയ്തതിന് ശേഷമാണ് വരികൾ എഴുതിയത്. ആൻഡ് അത് യൂസഫ് അലി കേച്ചേരിക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറയുകയും ആദ്യം മോഹൻ സിത്താര ട്യൂൺ കമ്പോസ് ചെയ്ത് കൊടുത്തു. ആൻഡ് ആ ട്യൂൺ കേട്ടപ്പോൾ തന്നെ യൂസഫ് അലി കേച്ചേരിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുകയും ആൻഡ് അങ്ങനെയാണ് എൻ്റെ ഉള്ളുടുക്കും കൊട്ടി എന്ന വരികൾ പിറവിയെടുത്തത്. ആൻഡ് പാട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ രോമാഞ്ചം വരുന്നതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു യൂസഫ് അലി കേച്ചേരി എന്ന് അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ടായിരുന്നു ഒരു ഇന്റർവ്യൂവിൽ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഒരു ലിറിസിസ്റ്റും കമ്പോസറും ഏറ്റവും മനോഹരമായ ഒരു ബന്ധം നിലനിർത്തുമ്പോൾ മാത്രമാണ് മനോഹരമായ ഗാനങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ കെ ജെ യേശുദാസും രാധിക തിലകും ചേർന്ന് ദീപസ്തംഭം മഹാശ്ചര്യം എന്ന സിനിമയ്ക്ക് വേണ്ടി മോഹൻ സിത്താര കമ്പോസ് ചെയ്ത ഈ മനോഹര ഗാനം കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RJ ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ജോക്കർ. അതിലെ ഓരോ പാട്ടുകളും ഇപ്പോഴും മലയാളികൾക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. അതിന്റെ ഒറ്റ കാരണം അതിന്റെ പുറകിൽ മോഹൻ സിതാര എന്ന തുല്യ സംഗീതജ്ഞനാണ്. അദ്ദേഹത്തിന്റെ ഒപ്പം യൂസഫ് അലി കേച്ചേരി എന്ന എഴുത്തുകാരന്റെ വരികൾ കൂടിയായപ്പോൾ ഈ പാട്ട് മലയാളികളുടെ മറക്കാനാവാത്ത പാട്ടുകളുടെ ലിസ്റ്റിൽ ഇടം നേടി. അന്ന് കുന്നംകുളത്ത് സർക്കസ് ഒക്കെ നടക്കുന്ന സമയത്ത് ജോക്കർ എന്ന സിനിമയ്ക്ക് ഒരു സർക്കസ് കൂടാരത്തിൽ നടക്കുന്ന കഥകളായതുകൊണ്ട് തന്നെ ജോക്കർ എന്ന സിനിമയ്ക്ക് വേണ്ടി പാട്ട് ചെയ്യുന്ന സമയത്ത് മോഹൻ സിതാര ആദ്യം ചെയ്തത് കുന്നംകുളത്ത് അന്ന് സർക്കസ് നടക്കുന്ന കാലമാണ്. അവിടെ പോയി ഒരു സർക്കസ് കാണുകയും അവരെന്തൊക്കെ ട്യൂണുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്, എന്തൊക്കെ താളങ്ങളാണ്, എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കി തന്റെ പാട്ടുകളിൽ അത്തരത്തിലൊരു സ്റ്റൈൽ കൊണ്ടുവരാനും അത്തരത്തിലുള്ളൊരു ഒരു എക്സ്പീരിയൻസ് ഓഡിയൻസിന് കിട്ടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പല ഇൻസ്ട്രുമെന്റുകളും ആ പാട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ഓരോ പാട്ടുകൾക്കും അദ്ദേഹത്തിന്റേതായ ഒരു കോൺട്രിബ്യൂഷൻ തീർച്ചയായും ഉറപ്പുവരുത്തിയിരുന്ന ഒരു മഹത്തായ കലാകാരൻ. അദ്ദേഹത്തിന്റെ ഇനിയും മനോഹരമായ സൃഷ്ടികൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം പാട്ടുകൾക്ക് അതിരുകളില്ല, ഇനിയും അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കാൻ നമുക്ക് സാധിക്കട്ടെ. തൽക്കാലത്തേക്ക് മാത്രം ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ജോക്കർ എന്ന സിനിമയിൽ യൂസഫ് അലി കേച്ചേരി വരികളെഴുതി, യേശുദാസ് പാടിയ കണ്ണീർ മഴയത്ത് എന്ന മനോഹര ഗാനമാണ് കേൾക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളാർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനെ കാ ബി ഹേ.
0: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
2: പി എം സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PMSuryaghar.gov.in.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.